ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 15-ന്റെ ഭൂമികയിലാണുള്ളത്. 1799 ജൂലൈ 15, പ്രാചീന ഈജിപ്റ്റിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകങ്ങളിലൊന്നായ റോസറ്റ ശില ദേ കണ്ടെത്തിയിരിക്കുന്നു. 1904 ജൂലൈ 15, റഷ്യൻ ഭാഷയിലെ ഏറ്റവും മഹാനായ നാടകകൃത്തും ചെറുകഥാകൃത്തുമായ ആന്റൺ ചെഖോവ് 44-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു. 1954 ജൂലൈ 15, ലോക വ്യോമയാന രംഗത്തെ പ്രശസ്ത വിമാനങ്ങളിൽ പ്രമുഖമായ ബോയിംഗ് 707 ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. 1955 ജൂലൈ 15, ആണവായുധങ്ങളുടെ ഉപയോഗത്തിനെതിരെ 18 നോബൽ പുരസ്കാര ജേതാക്കളായ ശാസ്ത്രജ്ഞന്മാർ മൈനോ പ്രഖ്യാപനം നടത്തുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോണ്ട്ഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്ത് നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയം നിരന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.
2: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ആസൂത്രണം മുതൽ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നതുവരെ പങ്കാളിത്ത പദ്ധതിയുണ്ടെങ്കിൽ ഏതൊരു കാര്യവും സംതൃപ്തിയോടെ പൂർത്തിയാക്കുവാൻ സാധിക്കും. ഇത് പരസ്പരം ലഭിക്കുന്ന ആത്മപ്രേരണ മൂലമാണ്. ഓരോ സ്ഥാപനത്തെ സംബന്ധിച്ചും മീറ്റിംഗുകൾ വളരെ പ്രസക്തങ്ങളാണ്. ക്രമമായി മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുന്നവരുടെ സജീവ പങ്കാളിത്തം ആശയങ്ങൾ രൂപപ്പെടുന്നതിൽ ഉറപ്പാക്കുകയും വേണം. ഒരാളെങ്കിലും അവഗണിക്കപ്പെട്ടുവെന്ന തോന്നലുണ്ടായാൽ അത് പദ്ധതിയെ പ്രതിലോമമായി ബാധിക്കും. ഒരുപക്ഷെ വിജയം കണ്ടെത്തിയാലും പൂർണ്ണ സംതൃപ്തി ലഭിക്കുകയില്ല. മീറ്റിംഗുകൾക്ക് ക്ലിപ്ത സമയമുണ്ടായിരിക്കുക, എല്ലാവർക്കും സംസാരിക്കുവാൻ തുല്യമായ സമയം അനുവദിക്കുക, ആശയങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുക, ആശയങ്ങൾ നടപ്പിലാക്കിയത് വിലയിരുത്തുക, കുറവുകളെക്കുറിച്ച് ബോധമുണ്ടാക്കുക, മെച്ചപ്പെടുത്തുവാനുള്ള വിദഗ്ധ ഉപദേശം സ്വീകരിക്കുക, ഇവയെല്ലാം മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ വളരെ ഗൌരവമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുമ്പോഴും ഈ പങ്കാളിത്തം ഉറപ്പാക്കണം. ഇവയെല്ലാം കൃത്യമായും കാര്യക്ഷമമായും ഇടപെടുന്നതിനും പ്രവർത്തിക്കുന്നതിനും പ്രചോദനമായി തീരും. ആദ്യമായി വോളിബോൾ കളിക്കാൻ ഇറങ്ങി ഒരു ബോൾ പോലും ലഭിക്കാത്തതിനാൽ കളി മതിയാക്കിയ ആളിനെ അറിയാം. അയാൾക്ക് ഒരു പ്രാവശ്യം ബോൾ അടിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ വീണ്ടും കളിക്കാൻ അതൊരു പ്രചോദനമാകുമായിരുന്നു. സംരംഭങ്ങളിൽ പങ്കാളിത്തം ലഭിക്കാത്തവരെ സംബന്ധിച്ച് എല്ലാവരാലും തഴയപ്പെടുന്നവരാണ് തങ്ങൾ എന്ന് ഇക്കൂട്ടർ സ്വയം മുദ്രകുത്തുകയും ചിലപ്പോൾ സാമൂഹ്യവിരുദ്ധരായി മാറുകയും ചെയ്യും. സുവേസ് കനാൽ നീന്തിയെത്താൻ ഒരുങ്ങിയിറങ്ങിയ ഒരാൾ പകുതി വഴിയായപ്പോൾ തളർന്നുപോയി. അയാൾ തിരികെ നീന്തി കരയ്ക്കെത്തി. സത്യത്തിൽ അത്രയും കൂടെ നീന്തിയിരുന്നുവെങ്കിൽ അയാൾക്ക് വിജയിക്കാമായിരുന്നു. ചിലരൊക്കെ പരിശ്രമങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരാണ്. ജയിച്ചേ അടങ്ങൂ എന്ന പ്രത്യേക വാശിയൊന്നും ഇത്തരക്കാർക്കില്ല. ഇക്കൂട്ടർ ഒരു മോട്ടിവേഷനിലാണ് തങ്ങളുടെ പ്രയത്നം ആരംഭിക്കുന്നതെങ്കിലും ഇടയ്ക്ക് ഡീമോട്ടിവേറ്റഡ് ആയി ശ്രമം ഉപേക്ഷിക്കുന്നു. അപ് അപ് വിളികളോ പ്രോത്സാഹനങ്ങളോ ഇവരെ പ്രചോദിപ്പിച്ചെന്നിരിക്കാം. ഉള്ളിലെ നിശ്ചയദാർഢ്യങ്ങളാണ് ഒരുവന്റെ വിജയത്തിനുള്ള പ്രചോദനം. അതുകൊണ്ടാണ് ജയിച്ചേ അടങ്ങുമെന്ന വാശിയുണ്ടെങ്കിൽ പകുതി വിജയിച്ചുവെന്ന് പറയാറുള്ളത്. നല്ല തുടക്കം നല്ല മുന്നേറ്റത്തിനും നല്ല വിജയത്തിനും ആവശ്യമാണ്. തുടക്കം പിഴച്ചുപോയാൽ വീണ്ടും തുടങ്ങാൻ ചിലപ്പോൾ അവസരം ലഭിച്ചുവെന്ന് വരില്ല. ഒരു ഓട്ടമത്സരത്തിൽ തുടക്കം പിഴച്ചുപോയാൽ ആ മത്സരം ജയിക്കാനാവില്ല എന്നത് വാസ്തവം. അതുകൊണ്ട് തുടക്കത്തിന് മുൻപ് ഒരുപാട് ഒരുക്കങ്ങൾ വേണം. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഹോംവർക്ക് ചെയ്യണം. എല്ലാ തയ്യാറെടുപ്പുകളോടും വേണം പുറപ്പെടാൻ. ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് കരുതി ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടരുത്. ആരും സഹായിച്ചില്ലെങ്കിലും വിജയിച്ചേ അടങ്ങുമെന്ന വാശിയോടെ അതിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണം. പ്രവർത്തനത്തിലെ സ്ഥിരോത്സാഹമാണ് പിന്നീട് ആവശ്യമായിരിക്കുന്നത്. പ്രതികൂലമായ പ്രതികരണങ്ങളോ നിശ്ചിതമല്ലാത്ത സാഹചര്യങ്ങളോ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം. ഒരുപക്ഷെ ആലോചിച്ചോർപ്പിച്ച കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞേക്കാം. എങ്കിലും സ്ഥിരതയോടെ ചെയ്ത് മുന്നേറുമ്പോൾ ഫലം കണ്ടെത്തും. വിമർശനങ്ങൾ നേരിടുമ്പോൾ പതറിപ്പോവുകയല്ല, തിരുത്തേണ്ടത് സ്വീകരിച്ച് തിരുത്തലുകൾ വരുത്തി മുന്നേറണം. എങ്ങനെങ്കിലുമൊക്കെ പൂർത്തീകരിക്കാം എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. പകരം ഉദ്ദേശിച്ചതിനേക്കാൾ മെച്ചമായി പുതിയ ഉൾക്കാഴ്ചയോടെ പൂർത്തീകരിക്കും എന്ന നിശ്ചയദാർഢ്യമാണ് ആവശ്യം. സമാനമായ അനുഭവങ്ങളിൽ മുൻപ് ലഭിച്ചിട്ടുള്ള പ്രോത്സാഹനങ്ങളും അനുകൂല സാഹചര്യങ്ങളും വിജയങ്ങളും ഓർത്തെടുക്കുന്നത് പ്രചോദനമുണർത്തുന്നതാണ്. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രവർത്തനങ്ങൾക്കൊരു കുതിപ്പ് നൽകുകയും ചെയ്യും. കൃത്യമായ പദ്ധതി തയ്യാറാക്കലും കാലാനുസൃതമായി അവ നവീകരിച്ച് സ്ഥിരതയോടെ ആവിഷ്കരിക്കുന്നതും വിജയിക്കുവാനുള്ള ചവിട്ടുപടികളാണ്. ലക്ഷ്യത്തിലെത്തുവാൻ നമ്മെ പ്രാപ്തരാക്കുക എന്നതാണ് ആത്മപ്രചോദനത്തിന്റെ ധർമ്മം. ആത്മപ്രേരണയില്ലാത്ത ഒരാളും ലക്ഷ്യത്തിലെത്തുന്നില്ല. കാരണം അയാൾക്ക് വ്യക്തമായ ലക്ഷ്യമില്ല എന്നതാണ്. ഒരുവന്റെ വിശ്വാസവും ഉത്സാഹവും സ്ഥിരതയും പ്രവർത്തനക്ഷമതയുമെല്ലാം ലക്ഷ്യത്തിന്റെ വ്യക്തതയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ലക്ഷ്യത്തിന്റെ കൃത്യതയും വ്യക്തതയും പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കും. എന്നാൽ തുടക്കത്തിലുള്ള ലക്ഷ്യങ്ങൾ പിന്നീട് അതുപോലെ കൊണ്ടുപോകാൻ സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ അതിനുവേണ്ട ഘടനാരൂപഭേദങ്ങളോടെ അവ നിർവഹിക്കുവാൻ സാധിക്കണം. ഏത് ഘട്ടത്തിലായാലും ലക്ഷ്യത്തിന് വ്യക്തത ഉണ്ടാകണം എന്നതാണ് പ്രധാനം. ലക്ഷ്യത്തെക്കുറിച്ചുള്ള പ്രസാദാത്മകമായ സ്വപ്നങ്ങളാണ് എപ്പോഴും നമുക്ക് ലക്ഷ്യത്തിന്റെ വ്യക്തത നൽകുന്നത്. സംശയാസ്പദമായ ചിന്തകളും നിഷേധാത്മക ചിന്തകളും ഒഴിവാക്കുവാനും അവയെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യുവാനും കഴിയണം. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം. അവർ അവരുടെ ജീവിത ലക്ഷ്യം സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ അതിന്റെ പിന്നാലെ സഞ്ചരിക്കുവാനും കഠിനാധ്വാനം ചെയ്യുവാനും ആരംഭിക്കും. പാതി വഴികളിൽ സംരംഭങ്ങൾ ഉപേക്ഷിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും ചരിത്രം വായിക്കുമ്പോൾ ലക്ഷ്യബോധം ഇല്ലാതെ പോവുകയല്ല, മറിച്ച് പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി സാഹചര്യങ്ങളെ പരിവർത്തനപ്പെടുത്തണം. ഇതുതന്നെയാണ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പരമപ്രധാനം. ശ്രദ്ധ പതറിപ്പോകുന്നതോ കൂടുതൽ ആകർഷകമായതോ ലാഭകരമായതുമായ പല കാര്യങ്ങൾ വഴിമധ്യേ പ്രലോഭിപ്പിച്ചെന്നിരിക്കും. പക്ഷേ അവയെ അതിജീവിച്ച് വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മുന്നേറണം. ഇവയെല്ലാം സാധ്യമാകുന്നത് നിരന്തരമായ ആത്മചോദനയിലാണ്. എല്ലാം പ്രതികൂലമാകുമ്പോഴും ഓൾ ഈസ് വെൽ എന്ന് സ്വയം പറയാനും ശാക്തീകരിക്കാനും സാധിക്കണം. ലക്ഷ്യങ്ങളിലെ

0: ഇടയ്ക്ക് നിങ്ങൾ ഓടി അടുക്കുമ്പോൾ ലക്ഷ്യം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതാണ് ശരിക്കും ജീവിത വിജയം. പ്രതീക്ഷകൾ തകിടം മറിയുമ്പോഴും സമയം ശരിയായ വിധത്തിൽ ഉപയോഗിച്ച് മുന്നേറണം. വികാരങ്ങളിൽ നിന്നും വിശ്വാസത്തിലേക്കും ബോധ്യങ്ങളിലേക്കും അത് പ്രവർത്തനങ്ങളിലേക്കും പരിവർത്തനപ്പെടണം. അഭിനന്ദനങ്ങളിൽ നെഗളിച്ചു പോകാതെ, അപമാനിക്കലുകളിൽ പതറി നിൽക്കാതെ നന്നായി അധ്വാനിക്കുക. മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടെ ക്രിയാത്മകമായി പദ്ധതികൾ ആവിഷ്കരിക്കണം. ഗുണപാഠം ചെയ്ത് നല്ല തുടക്കത്തോടെ മുന്നേറുവാൻ വിജയം സുനിശ്ചിതമാണ്. സ്ഥിരോത്സാഹത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ മുന്നേറുന്നവർ വിജയികളാവുക മാത്രമല്ല, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

നീല ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മലയാളിയായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലായിരുന്നു യാത്ര. കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കീന എന്നിവരാണ് അനിൽ മേനോനൊപ്പം യാത്രയിൽ. അദ്ദേഹത്തിന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ബഹിരാകാശത്ത് 8 മാസം ചെലവഴിക്കുന്ന സംഘം 2027 ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ പരീക്ഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സഹിതമാണ് സോയൂസ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നതെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധി യെലേന റെമിസോവ അറിയിച്ചു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യു കെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൻ ഉസൈദ് അറിയിച്ചു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. 12-ാമത് ബ്രിക്സ് തൊഴിൽമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ഇന്ത്യ ആണവോർജ്ജ പദ്ധതികൾ ക്രമാനുഗതമായി വിപുലീകരിക്കുകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിലവിൽ ഇന്ത്യയിൽ 7 കേന്ദ്രങ്ങളിലായി 24 ആണവ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 8000 MW ശേഷിയോടെ 10 റിയാക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്തോനേഷ്യയിലെ നാഷണൽ എനർജി കൌൺസിൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധമായ ഊർജ്ജം രാജ്യത്തെ കർഷകരിലേക്കും വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സുസ്ഥിര പുരോഗതി ചർച്ചയിൽ പങ്കുവച്ചതായി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെയാണ് കൂടിക്കാഴ്ച. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവതലമുറ കായിക രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യ ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ പറഞ്ഞു. കുന്ദമംഗലം MLA MA റസാഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോൾവണ്ടി പര്യടനത്തിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4th Additional Sessions Court വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമാപ്പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7-നാണ് എ സി തോമസും ലൊവേനിയും 32-അംഗ സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്കോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കൾക്ക് തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകുന്നതിന്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1-ാം സെമിഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കിലിയൻ എംബാപ്പെ എന്ന പവർ ഹൌസിനെ അതിസമർത്ഥമായി പൂട്ടിയ സ്പെയിൻ പ്രതിരോധക്കാർ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 3-ാം ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നം നുള്ളിയെറിഞ്ഞു. പേരും പെരുമയുമേറിയ ഫ്രാൻസ് ആക്രമണ നിരയെ വരച്ച വരയിൽ നിർത്തിയാണ് സ്പെയിനിന്റെ വിജയം. ഫ്രാൻസിന്റെ പടനീക്കങ്ങളെല്ലാം കുക്കുകളടക്കമുള്ള അത്യുദ്ധാനികൾ പെടുത്തിയെത്തിയ സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എംബാപ്പയും ഓസ്മാൻ ചെമ്പലയും ബർക്കോളയും ഒലിസയും പതറിയപ്പോൾ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പാരമ്പര്യ വൈരികളെ വീഴ്ത്തി സ്പെയിൻ ഒരിക്കൽ കൂടി കപ്പിനരികെ എത്തുന്നു. 22-ാം മിനിറ്റിൽ മൈക്കൽ ിലൂടെ ലീഡെടുത്ത സ്പെയിൻ 58-ാം മിനിറ്റിൽ പെഡ്രോ പോറയുടെ ഗോൾവെട്ട പൂർത്തിയാക്കി. കളിയുടെ അവസാന മിനിറ്റുകളിൽ ജീവനു വേണ്ടി ഫ്രഞ്ച് സൈന്യം മാഞ്ഞു പിടിച്ചെങ്കിലും ആക്രമണത്തിന്റെ മുനയോടെ സ്പാനിഷ് സംഘം വിജയം കൈപ്പിടിച്ചു. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയികളായിരിക്കും.

0: കാസപ്പൂരിൽ സ്പെയിനിന്റെ എതിരാളികൾ.
1: ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ മൂന്ന് മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. പരമ്പരയിലെ രണ്ടാം മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. 2027 വേനൽക്കാലം കേരളത്തിൽ കടുത്തതായിരിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം സംരക്ഷിച്ചു നിർത്തുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തലത്തിൽ മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ കെ കെ സുബേർ ആകാശവാണിയോട് പറഞ്ഞു.
3: പരമാവധി ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള തടയണകൾ, മഴക്കുഴികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നടപ്പാക്കുകയും അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയെ നേരത്തെ കണ്ട് അവയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, അത്തരമൊരു വരൾച്ച വരികയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 14 വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഒരു പ്രാഥമിക പ്ലാൻ ഉണ്ടാക്കുകയും കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തിനായിട്ട് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
1: ആനക്കമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമംഗലത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: ഭാഷ. കുന്തിപ്പുഴ ഒഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ. പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് സാഹിത്യത്തിൽ തന്റേതായ ഒരു ഇടം സ്ഥാപിച്ച പ്രിയ കഥാകാരൻ ടി വി കൊച്ചുബാവയെ കുറിച്ച് കേൾക്കാം. തന്റെ ചെറിയ ജീവിതം കൊണ്ട് മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് ടി വി കൊച്ചുബാവ. സാധാരണ ജീവിതത്തിലെ ദുരന്തങ്ങളെയും നർമ്മങ്ങളെയും അദ്ദേഹം തന്റെ എഴുത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ചു. ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിലൊരു പ്രതീക്ഷയുടെ വെളിച്ചം കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടി വി കൊച്ചുബാവയുടെ കഥകളുടെ പ്രധാന സവിശേഷത അനുഭവങ്ങളുടെ തീവ്രതയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നിന്നൊറ്റപ്പെട്ടവരാണ്. അവരുടെ ജീവിതം വളരെ സാധാരണമാണെങ്കിലും അവരുടെ ചിന്തകളും വികാരങ്ങളും വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതയെ ലളിതമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ കഥകളെ വായനക്കാർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സാധാരണക്കാരാണ്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷേ അവർക്കത് നേടാൻ കഴിയില്ല. ഈ നിസ്സഹായതയെ അദ്ദേഹം വളരെ ഹൃദയഭേദകമായി അവതരിപ്പിച്ചു. കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഴറിയ മനുഷ്യൻ എന്നാണ് കൊച്ചുബാവയെ വിശേഷിപ്പിക്കേണ്ടത്. ഭ്രാന്തമായ ആവേശത്തോടെ എഴുത്തിനെ പുണരുമ്പോഴും സ്നേഹദ്വേഷങ്ങളുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഴറിയ വ്യക്തിത്വമായിരുന്നു കൊച്ചുബാവയുടേത്. കഥ പറയാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നു ബാവയ്ക്ക്. കവിത കാണാതെ ചൊല്ലുന്ന അനേകം കവികളുണ്ട്. എന്നാൽ കഥ ആദ്യന്തം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കാണാതെ പറയാനുള്ള അപൂർവ വൈഭവം ഇതുപോലെ മറ്റാരിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലെഴുതി കടലാസിലേക്ക് പകർത്തുകയാണ് ചെയ്തിരുന്നത്. ഓരോ കഥയും ഹൃദയത്തോട് ചേർത്തു വെച്ചു. മറ്റുള്ളവർ പറയുന്ന ചെറിയ വിമർശനം പോലും മുറിപ്പെടുത്തി നല്ല വാക്കുകളിൽ നിലയറ്റ് സന്തോഷിച്ചു. വൈകാരികമായ ഈ വിക്ഷുബ്ധതകൾ കൊച്ചുബാവ എന്ന വ്യക്തിയെ കണക്കറ്റ് പീഡിപ്പിച്ചു. ഒടുങ്ങാത്ത ഉത്കണ്ഠകളുടെ താപം അയാളെ അകാലത്തിൽ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. വൃദ്ധസദനവും ഇറച്ചിയും കന്യകയും ബംഗ്ലാവും വിരുന്നുമേശകളിലേക്ക് നിലവിളിയോടെ പ്രച്ഛന്നവുമൊക്കെ മലയാളി ഭാവുകതയുടെ കാൽപ്പനിക മസൃണതയുടെ മേലുള്ള ഇരുമ്പ് മഴുകൊണ്ടുള്ള കിളച്ചുമറിക്കലായിരുന്നു. ഇന്ത്യ ടുഡേയിലും മറ്റും വന്ന കഥകൾ അന്ന് വിസ്മയത്തോടെയാണ് വായനക്കാർ എതിരേറ്റത്. കഥകൾ കൊണ്ട് വായനക്കാരുടെ ഹൃത്തടം കവർന്ന ഏതൊരെഴുത്തുകാരനേക്കാളും ഒരുപടി അധികമാണ് ടി വി കൊച്ചുബാവയുടെ സ്ഥാനം. നോവൽ, കഥ, വിവർത്തനം, ലേഖനം തുടങ്ങി 23 പുസ്തകങ്ങളുടെ രചയിതാവാണ് ടി വി കൊച്ചുബാവ. വേറിട്ട രചനകൾ കൊണ്ടും വ്യതിരിക്തമായ ഭാഷ കൊണ്ടും അപൂർവം കഥാ എഴുത്തുകാർ മാത്രമേ കഥാസാഹിത്യത്തിൽ അമരന്മാരായി നിൽക്കുന്നുള്ളൂ. 1996 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ടി വി കൊച്ചുബാവയ്ക്ക് ലഭിച്ചു. നാടകം, നോവലുകൾ, ചെറുകഥാസമാഹാരങ്ങൾ എന്നിവയുൾപ്പെടെ 23 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലായ വൃദ്ധസദനം, എപ്പോഴേതുമോ എന്തോ, പ്രാർത്ഥനകളോടെ നിൽക്കുന്നു തുടങ്ങിയ ചെറുകഥാസമാഹാരങ്ങൾ, ചെക്കുതാൻ അറസ്റ്റിൽ എന്ന നാടകം എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളിൽ ഉൾപ്പെടുന്നു. 1981 നാനാ ഫിലിം വീക്കിലി നടത്തിയ തിരക്കഥാ മത്സരത്തിൽ 1 നേടിയ ബലൂൺ എന്ന തിരക്കഥയും അദ്ദേഹം എഴുതി. അടുത്ത വർഷം അതേ പേരിൽ തന്നെ അതൊരു സിനിമയായി രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചെറുകഥാസമാഹാരമായ ജലമാലിക പോണ്ടിച്ചേരി സർവകലാശാലയിലെ BA മലയാളം കോഴ്സിനുള്ള ഒരു നിർദ്ദിഷ്ട പാഠപുസ്തകമാണ്. 1989 കൊച്ചുബാവയ്ക്ക് സൂചിക്കുഴയിൽ ഒരു യാക്കോബ് എന്ന സമാഹാരത്തിന് അങ്കണം അവാർഡ് ലഭിച്ചു. അടുത്ത വർഷം ആ പുസ്തകത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സാഹിത്യ അവാർഡും ലഭിക്കുകയുണ്ടായി. 1995 അദ്ദേഹത്തിന് ഒരു അവാർഡ് കൂടി ലഭിച്ചു.

0: അർദ്ധസദനം എന്ന നോവലിന് ചെറുകാട് അവാർഡ്. 1996 കേരള സാഹിത്യ അക്കാദമി വാർഷിക നോവലിനുള്ള അവാർഡിനും ഈ പുസ്തകം അർഹമായി. 1997 അദ്ദേഹത്തിന് 2 അവാർഡുകൾ കൂടി ലഭിച്ചു. ഉപജന്മം എന്ന നോവലിന് തോപ്പൽ രവി അവാർഡും ജലമാലിക എന്ന സമാഹാരത്തിന് വി പി ശിവകുമാർ കേളി അവാർഡും. ടി വി കൊച്ചുബാവ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മലയാള സാഹിത്യത്തിലെ മികവ് പരിഗണിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ്. അക്ബർ കക്കട്ടിൽ, സന്ദീപ് പാമ്പള്ളി, കെ രേഖ എന്നിവർ അവാർഡ് ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. കൊച്ചുബാബയുടെ സുഹൃത്തായ ബാലചന്ദ്രൻ വടക്കേടത്ത് 2014 പ്രസിദ്ധീകരിച്ച ജന്മാരാധം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചുള്ള വിമർശനാത്മക പഠനവും ഉൾപ്പെടുന്നു. വടക്കേടത്ത് കൊച്ചുബാബയെപ്പറ്റി കൊച്ചുബാവ കഥയും കാലവും എന്ന പേരിൽ മറ്റൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം സാജൻ, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതിയിളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനിയുണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ യുകെയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2nd വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 ബില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
2: पश्चिमेशिया में जो भी गतिविधियां चल रही हैं उस पर हम लगातार नजर रखे हुए हैं. हमारा मानना है कि स्ट्रेट ऑफ हॉर्मुज के रास्ते सुरक्षित और आजाद नौ परिवहन और व्यापार के पक्ष जिसका हम हमेशा से बात करते रहे हैं इससे यह सुनिश्चित किया जा सकता है कि लोगों का आर्थिक सुरक्षा उनके ऊर्जा का सुरक्षा पूरे दुनिया में सिर्फ भारत में नहीं पूरे दुनिया में उस पर आधारित है.
0: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ 8th ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ 8th ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ BLO മാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി, കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിനു വേണ്ടിയുമല്ല, അത് ചരിത്രം എഴുതാൻ വേണ്ടിയാണ്.
0: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. രണ്ടാം മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാൻ തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക.

0: പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. റാവലക്കോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള
1: അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി അളക്കേണ്ടത് അതിന്റെ കെട്ടിടങ്ങളുടെ ഉയരം നോക്കിയല്ല, അതിന്റെ മനസ്സിന്റെ വിശാലത നോക്കിയാണ്. ഏറ്റവും ദുർബലരായ മനുഷ്യരെയും ഏറ്റവും ന്യൂനപക്ഷമായ സ്വത്വങ്ങളെയും അതെങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും കൃത്യമായ പരീക്ഷണക്കല്ല്. ആ പരീക്ഷയിൽ നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് അടുത്തിടെ ഒരു യുവ സംഗീതജ്ഞൻ നടത്തിയ ലളിതമായൊരു തുറന്നുപറച്ചിൽ. കേരളത്തിലെ സ്വതന്ത്ര സംഗീത ലോകത്ത് ശ്രദ്ധേയനായ ഒരു കലാകാരൻ ഒരു അഭിമുഖത്തിനിടെ താനും തന്റെ സഹപ്രവർത്തകരിൽ ചിലരും ക്യുയർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് പരസ്യമായി പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിൽ ഇത് ഒരു മനുഷ്യൻ തന്റെ സ്വത്വത്തെക്കുറിച്ച് നടത്തുന്ന സാധാരണ പ്രഖ്യാപനമായി മാത്രം മാറേണ്ടതായിരുന്നു. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞുവന്ന പ്രതികരണങ്ങൾ മറ്റൊന്നാണ് പറഞ്ഞത്. അവിടെ കണ്ടത് അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ഭയവും അസഹിഷ്ണുതയും മുൻവിധികളും ചേർന്ന ഒരു കൂട്ട മനഃശാസ്ത്രത്തിന്റെ പ്രകടനമായിരുന്നു. കേരളം പലപ്പോഴും സ്വയം പ്രബുദ്ധ സമൂഹം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സാക്ഷരത, ആരോഗ്യരംഗം, സാമൂഹിക വികസനം തുടങ്ങിയ മേഖലകളിൽ നേടിയ നേട്ടങ്ങൾ നിസ്സംശയം അഭിമാനകരമാണ്. പക്ഷെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ നമ്മുടെ പുരോഗമനത്തിന്റെ മുഖം പലപ്പോഴും മങ്ങിപ്പോകുന്നു. ജാതിയുടെ കാര്യത്തിലായാലും മതത്തിന്റെ കാര്യത്തിലായാലും വ്യത്യസ്തമായ ഒരാളെ അംഗീകരിക്കാൻ സമൂഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ തന്റെ സ്വത്വത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ മറ്റൊരാൾക്ക് അത്രയധികം അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവിത രീതി ചിലരെ ഇത്രമേൽ പ്രകോപിപ്പിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സമൂഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരും. മനുഷ്യ ചരിത്രത്തിലെ എല്ലാ ആധിപത്യ വ്യവസ്ഥകളും ഒരേ രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജാതി വ്യവസ്ഥ പറഞ്ഞത് ചില മനുഷ്യർ ജന്മനാ ഉയർന്നവരും ചിലർ താഴ്ന്നവരുമാണ് എന്നാണ്. പുരുഷാധിപത്യം പറഞ്ഞത് പുരുഷനാണ് കേന്ദ്രമെന്നും സ്ത്രീ രണ്ടാം സ്ഥാനത്താണ് എന്നുമാണ്. മതമൗലികവാദം പറഞ്ഞത് ഒരു വിശ്വാസമാണ് സത്യമെന്നും മറ്റുള്ളവ തെറ്റാണെന്നുമാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റൊരു ആധിപത്യ ചിന്താഗതിയാണ് എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കണമെന്നും ഒരേ രീതിയിൽ സ്നേഹിക്കണമെന്നും ഒരേ രീതിയിൽ കുടുംബം രൂപപ്പെടുത്തണമെന്നും പറയുന്നത്. പ്രശ്നം ഇവിടെ ആരംഭിക്കുന്നു. കാരണം പ്രകൃതി ഒരിക്കലും ഏകവർണമല്ല. ഒരു കാടിനെ മനോഹരമാക്കുന്നത് ഒരേ ഒരു വൃക്ഷമല്ല, അനേകം വൃക്ഷങ്ങളുടെ സഹവർത്തിത്വമാണ്. ഒരു സംഗീതത്തെ സമ്പന്നമാക്കുന്നത് ഒരേ ഒരു സ്വരമല്ല, വ്യത്യസ്ത സ്വരങ്ങളുടെ സംഗമമാണ്. മനുഷ്യ സമൂഹവും അതുപോലെയാണ്. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത സ്വത്വങ്ങൾ, വ്യത്യസ്ത സ്നേഹരീതികൾ, ഇവയെല്ലാം ചേർന്നാണ് മനുഷ്യരാശിയുടെ വൈവിധ്യം രൂപപ്പെടുന്നത്. എന്നാൽ ചരിത്രത്തിലുടനീളം അധികാരത്തിന് വൈവിധ്യത്തെ ഭയമായിരുന്നു. കാരണം വൈവിധ്യം ചോദ്യങ്ങൾ ചോദിക്കും, വൈവിധ്യം ഏകാധിപത്യത്തെ വെല്ലുവിളിക്കും, വൈവിധ്യം എന്തുകൊണ്ട് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ജാതിയെ ചോദ്യം ചെയ്തവരെ സമൂഹം ആക്രമിച്ചത്, സ്ത്രീ സമത്വത്തെക്കുറിച്ച് സംസാരിച്ചവരെ പരിഹസിച്ചത്, മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങളെ എതിർത്തവരെ ഒറ്റപ്പെടുത്തിയത്. ഇന്ന് ക്യുയർ മനുഷ്യർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളും അതേ ചരിത്രത്തിന്റെ തുടർച്ചയാണ്.

ഒരു സമൂഹം എത്രമാത്രം ജനാധിപത്യപരമാണ് എന്നറിയണമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ പരിശോധിച്ചാൽ പോരാ, ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ പരിശോധിക്കണം. കാരണം ഭൂരിപക്ഷത്തിന് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വലിയ പോരാട്ടങ്ങൾ ആവശ്യമില്ല. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അളവുകോൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇതുതന്നെയാണ് പറയുന്നത്. ഓരോ മനുഷ്യനും തുല്യരാണ്. ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം മതം നോക്കിയോ ജാതി നോക്കിയോ ലിംഗം നോക്കിയോ ലൈംഗിക സ്വത്വം നോക്കിയോ നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സും സ്വാതന്ത്ര്യവും മനുഷ്യന്റെ ജന്മാവകാശമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും പലരും ക്യുയർ മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ സഹിക്കുന്നു എന്ന ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സഹിഷ്ണുത മാത്രം പോരാ. കാരണം സഹിഷ്ണുതയിൽ ഇപ്പോഴും ഒരു അധികാരബന്ധമുണ്ട്. ഞാൻ നിന്നെ സഹിക്കുന്നു എന്ന വാചകത്തിൽ ഞാൻ ഉയർന്ന സ്ഥാനത്തും നീ താഴ്ന്ന സ്ഥാനത്തുമാണ്. യഥാർത്ഥ ജനാധിപത്യം സഹിഷ്ണുതയേക്കാൾ വലിയ ഒന്നാണ് ആവശ്യപ്പെടുന്നത്. അത് തുല്യതയാണ് ആവശ്യപ്പെടുന്നത്, അംഗീകാരമാണ് ആവശ്യപ്പെടുന്നത്, മനുഷ്യന്റെ അന്തസ്സിനെ ആദരിക്കലാണ് ആവശ്യപ്പെടുന്നത്. ജാതിയെയും മതമൗലികവാദത്തെയും ലിംഗവിവേചനത്തെയും ക്വീർ വിരുദ്ധതയെയും വേർതിരിച്ചു കാണാൻ കഴിയില്ല. ഇവയെല്ലാം ഒരേ വേരിൽ നിന്നാണ് വളരുന്നത്. ചില മനുഷ്യർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന അപകടകരമായ വിശ്വാസത്തിൽ നിന്നാണ് അവ ഉത്ഭവിക്കുന്നത്. ഒരിക്കൽ മനുഷ്യൻ മറ്റൊരാളെക്കാൾ മേലെയാണ് എന്ന് അംഗീകരിച്ചാൽ അവിടെ നിന്നാണ് എല്ലാ വിവേചനങ്ങളുടെയും ആരംഭം. അതുകൊണ്ട് ക്യുയർ മനുഷ്യരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം ക്യുയർ മനുഷ്യരുടെ മാത്രം പോരാട്ടമല്ല, അത് സ്ത്രീകളുടെ പോരാട്ടമാണ്, അത് ദളിതരുടെ പോരാട്ടമാണ്, അത് മതന്യൂനപക്ഷങ്ങളുടെ പോരാട്ടമാണ്, അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടമാണ്, സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിനായുള്ള പോരാട്ടമാണ്. കലയും സാഹിത്യവും സംഗീതവും ചരിത്രത്തിൽ എന്നും ഇത്തരം പോരാട്ടങ്ങളുടെ മുന്നണിയിലായിരുന്നു. അധികാരം മതിലുകൾ പണിയുമ്പോൾ കല ജനാലകൾ തുറന്നു. സമൂഹം മനുഷ്യരെ വിഭാഗീകരിക്കുമ്പോൾ സംഗീതം അതിരുകൾ മായ്ച്ചു. സാഹിത്യം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് കലാകാരന്മാരുടെ തുറന്നു പറച്ചിലുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുള്ളത്. അവർ സ്വന്തം സ്വത്വം പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു കാര്യം മാത്രം പറയുന്നില്ല, ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം അവർ അവകാശപ്പെടുകയാണ്.

സ്നേഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണോ അതോ അയാൾ എത്രമാത്രം മനുഷ്യനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം? ഒരു കലാകാരന്റെ സ്വത്വമാണോ പ്രധാനമാകേണ്ടത് അതോ അയാളുടെ കലയാണോ? ഒരു വ്യക്തിയുടെ ജന്മമാണോ പ്രധാനമാകേണ്ടത് അതോ അയാളുടെ മനുഷ്യത്വമാണോ? ഭാവിയിലെ കേരളം തീരുമാനിക്കേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. സാക്ഷരതയുടെ കണക്കുകൾ മാത്രം മതിയാകില്ല, മനസ്സിന്റെ സാക്ഷരതയും വളരണം. ശാസ്ത്രീയ ബോധവും മനുഷ്യ അവകാശ ബോധവും വളരണം. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും ലൈംഗികതയുടെയും പേരിൽ മനുഷ്യരെ അളക്കുന്ന പഴയ അളവുകോലുകൾ ചരിത്രത്തിന്റെ മ്യൂസിയങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു യഥാർത്ഥ പ്രബുദ്ധ സമൂഹം എന്നത് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന സമൂഹമല്ല, എല്ലാവർക്കും വ്യത്യസ്തമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സമൂഹമാണ്. ഒരാൾക്ക് തന്റെ സ്വത്വം മറച്ചുവെക്കാതെ ജീവിക്കാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യം വിജയിക്കുന്നത്. ഭയമില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നിടത്താണ് സംസ്കാരം വിജയിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നിടത്താണ് മനുഷ്യത്വം വിജയിക്കുന്നത്. നാളെയുടെ കേരളം കൂടുതൽ മാനുഷികമാകണമെങ്കിൽ നമുക്ക് തകർക്കേണ്ടത് ചില മനുഷ്യരെയല്ല, മറിച്ച് ചില പഴയ മുൻവിധികളെയാണ്. കാരണം ചരിത്രം ഒടുവിൽ ഓർക്കുന്നത് വിദ്വേഷം വിതച്ചവരെയല്ല, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയവരെയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: നമ്മൾ എല്ലാവരും ഒരേ സമയം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒന്ന്, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള ഭൗതിക ലോകം അഥവാ ലാൻഡ്സ്കേപ്പ്, മലകളും പുഴകളും കടലുകളും നഗരങ്ങളും നിറഞ്ഞ പരിമിതമായ അതിരുകളുള്ള ലോകമാണിത്. എന്നാൽ രണ്ടാമത്തെ ലോകം നമ്മുടെ ഉള്ളിലാണ്, അതാണ് മനസ്സിന്റെ ലോകം അഥവാ മൈൻഡ്സ്കേപ്പ്. ഭൗതിക ലോകത്തിന് അതിരുകളുണ്ട്, ഭൂപടങ്ങളുണ്ട്, എന്നാൽ മനസ്സിന്റെ ലോകത്തിന് അതിരുകളില്ല. മിൽട്ടൺ തന്റെ പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞതുപോലെ മനസ്സിന് അതിൻ്റെതായൊരിടമുണ്ട്. അതിന് നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും സാധിക്കും. ഈ ലോകം എത്ര സുന്ദരമാണെന്ന് തീരുമാനിക്കുന്നത് പുറത്തുള്ള കാഴ്ചകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ടാണ് ഒരേ കാഴ്ച കാണുന്ന രണ്ട് വ്യക്തികൾക്ക് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ലോകം എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞർ പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ഭൗതിക ലോകത്താണെങ്കിൽ പുതിയ ആശയങ്ങൾ ജനിക്കുന്നത് മനസ്സിന്റെ ഭാവനയിലാണ്. വിമാനം കണ്ടുപിടിക്കുന്നതിന് മുൻപ് റൈറ്റ് സഹോദരന്മാരുടെ മനസ്സിൽ അത് പറന്നു തുടങ്ങിയിരുന്നു. താജ്മഹൽ മണ്ണിൽ ഉയരുന്നതിന് മുൻപ് ഷാജഹാന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. ഭൗതിക ലോകത്ത് നമുക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ സമയവും വാഹനവും വേണം. എന്നാൽ മനസ്സിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും സഞ്ചരിക്കാം, നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള ലോകത്തേക്ക് യാത്ര ചെയ്യാം. ഈ ഭാവനാശക്തിയാണ് മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നാം വസിക്കുന്ന ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ളതാണ് നാം നിർമ്മിക്കുന്ന ചിന്തകളുടെ ലോകം. പുറത്തെ ലോകം ശാന്തമായിരിക്കുമ്പോഴും ഒരാളുടെ ഉള്ളിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കാം. നേരെ മറിച്ച് പുറത്ത് വലിയ ബഹളങ്ങൾ നടക്കുമ്പോഴും ഉള്ളിൽ ഹിമാലയ സമാനമായ ശാന്തി സൂക്ഷിക്കുന്നവരുമുണ്ട്. നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് പുറത്തെ ലോകം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. മനസ്സൊരു കണ്ണാടി പോലെയാണ്. ഉള്ളിൽ സന്തോഷമാണെങ്കിൽ പുറത്തെ മരുഭൂമി പോലും പൂന്തോട്ടമായി തോന്നും. ഉള്ളിൽ സങ്കടമാണെങ്കിൽ സ്വർഗതുല്യമായ ഇടങ്ങളിൽ പോലും നമുക്ക് ശ്വാസം മുട്ടും. പലപ്പോഴും നാം പുറത്തെ ലോകത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിലെ ലോകത്താണ്. ഉള്ളിലെ മൈൻഡ്സ്കേപ്പ് ക്രമീകരിക്കപ്പെട്ടാൽ പുറത്തെ ലാൻഡ്സ്കേപ്പ് തനിയെ മനോഹരമാകും. ശാരീരികമായ പരിമിതികളുള്ളവർ പോലും ലോകം കീഴടക്കുന്നത് അവരുടെ മനസ്സിന്റെ വിശാലത കൊണ്ടാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർക്കുക. അദ്ദേഹത്തിന്റെ ശരീരം ഒരു ചക്രക്കസേരയിൽ തളയ്ക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടി കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറം സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ലാൻഡ്സ്കേപ്പ് പരിമിതമായിരുന്നു, എന്നാൽ മൈൻഡ്സ്കേപ്പ് പ്രപഞ്ചത്തേക്കാൾ വലുതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം തളർന്നു പോകുന്നത് സാഹചര്യം മോശമായതുകൊണ്ടല്ല, മറിച്ച് ആ സാഹചര്യത്തെ നേരിടാനുള്ള നമ്മുടെ മനസ്സിന്റെ ഭൂപടം ചെറുതായതുകൊണ്ടാണ്. പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പാറക്കെട്ടിലും പൂക്കൾ വിരിയിക്കാൻ നമുക്ക് സാധിക്കും. വിശാലമായ ഈ മനസ്സിനെ നാം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ഒരു തോട്ടം പരിപാലിക്കുന്നത് പോലെ വേണം മനസ്സിനെ കരുതി വയ്ക്കാൻ. അനാവശ്യമായ ചിന്തകളാകുന്ന കളകൾ പിഴുതു മാറ്റണം. നല്ല വായന, കല, സംഗീതം, ക്രിയാത്മകമായ സംഭാഷണങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ഉള്ളിലെ ലോകത്തെ സമ്പന്നമാക്കാം. നാം കാണുന്ന സ്വപ്നങ്ങളും നാം വച്ചു പുലർത്തുന്ന ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ആന്തരിക ലോകത്തെ നിർമ്മിക്കുന്നത്. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പകരം സഹാനുഭൂതിയുടെയും സ്നേഹത്തിന്റെയും നിറങ്ങൾ കൊണ്ട് ആ ലോകം നിറയ്ക്കുക. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവായിരിക്കുന്നുവോ അത്രത്തോളം ആനന്ദമായിരിക്കും നിങ്ങളുടെ ജീവിതയാത്രയും. ഭൂമിയിലെ എല്ലാ ദൂരങ്ങളും നമുക്ക് അളക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ ചിന്തിക്കുന്നുവോ അത്രത്തോളം വിശാലമാകും നിങ്ങളുടെ ലോകം. പുറത്തെ ലോകത്തെ പരിമിതികളിൽ തളച്ചിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ സാമ്രാജ്യമുണ്ടെന്ന്. അവിടെ നിങ്ങൾ തന്നെയാണ് രാജാവ്. അവിടെ വിരിയിക്കുന്ന പൂക്കൾക്ക് വാട്ടമില്ല, അവിടെ ഒഴുകുന്ന പുഴകൾക്ക് അവസാനമില്ല. ദ മൈൻഡ്സ്കേപ്പ് ഈസ് ലാർജർ ദാൻ ദ ലാൻഡ്സ്കേപ്പ് എന്ന ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ലോകത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം.

നമസ്തെ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. നമ്മളാരും ഒരിക്കലും വിചാരിച്ചതല്ല. ഈ ഗ്രാമത്തിലെ നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ മഹാനടൻ വന്നെത്തുമെന്ന്. ഇപ്പോഴെന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ശ്രീ അശോകരാജ് അവതരിപ്പിച്ച നൂറുകണക്കിന് ജീവുസുറ്റ കഥാപാത്രങ്ങൾ ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നു പോവുകയാണ്. ആ നടപ്പിന്റെ ഭംഗി, സംസാര ശൈലി, കണ്ണുകളിലെ അഗ്നി, എന്തിന് അർത്ഥവത്തായ ചില മൂളലുകൾ പോലും നമ്മെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എഴുത്തുകാരന്റെയും സംവിധായകന്റെയും സൃഷ്ടികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ കരുതാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വിനയപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അദ്ദേഹം വാരിക്കൂട്ടിയ പുരസ്കാരങ്ങൾ തന്നെ അതിന് തെളിവാണ്. നമ്മുടെയെല്ലാം പ്രിയങ്കരനായ, ഓരോ മലയാളിയുടെയും അഭിമാന താരമായ, കേരളീയ പൗരുഷത്തിന്റെ പ്രതിരൂപമായ താരരാജാവായ ശ്രീമാൻ അശോകരാജിനെ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്.

വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നാൾ ഈ സ്കൂളിൽ വരുമെന്നോ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമെന്നോ ഞാനും വിചാരിച്ചതല്ല. എല്ലാ നിമിത്തങ്ങളാണ്. ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും ഞാൻ മുൻകൂട്ടി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് നിമിത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും വന്ന് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇന്നിവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു നിയോഗമാണ്. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ആപ്പിൾ താഴോട്ട് തന്നെ വീഴും എന്ന് പറയുന്നു. സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ടാണ് നാട്ടുകാർക്ക് ഷൂട്ടിംഗ് കാണാൻ സാധിക്കാതെ വന്നത്. ഇപ്പോ ഞാൻ തന്നെ ഇടപെട്ട് കമാൻഡോസിനെയൊക്കെ ഒഴിവാക്കി. ഗുജറാത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ചില ആളുകൾ എന്റെ വീട് ആക്രമിച്ചു. ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കൊലപാതകിയോ കവർച്ചക്കാരനോ സന്യാസിയോ മതമൗലികവാദിയോ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കലാസൃഷ്ടികൾക്ക് സമൂഹത്തിൽ അത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയിൽ കുഞ്ഞു മരിച്ചപ്പോ പൂങ്കുലമുള്ളിയതിന്റെ പേരിൽ കുഞ്ഞിനെ ശാസിച്ചതോർത്ത് തേങ്ങിയ അമ്മയുടെ വേദന മലയാളികളുടെ ഹൃദയത്തെ ആഴത്തിൽ അസ്വസ്ഥമാക്കുകയുണ്ടായിരുന്നു. എന്നാൽ ആ കാവ്യം വായിച്ച് അസ്വസ്ഥരായവർ പിന്നീട് കുഞ്ഞുങ്ങളെ തല്ലാതിരുന്നിട്ടില്ല. പൂങ്കുലമുള്ളിയ കുഞ്ഞുങ്ങൾ പിന്നെയും ധാരാളമായി തല്ലിമേടിച്ചിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്. ഈ പ്രായത്തിലുള്ള സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും വിലപ്പെട്ടതായി പിൽക്കാലത്ത് അനുഭവപ്പെടുക. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അന്നവൻ വെറും അശോകനായിരുന്നു, നിർധനായ രാജന്റെ മകനായിരുന്നു. മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയില വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമ ടാക്കീസിൽ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിറ്റ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നേരെ കണ്ണുകളോടെ ഞാൻ ചോദിച്ചു, വലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയോ.

ഹൃദയത്തിലകപ്പെട്ട് നാടുവിട്ടു പോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്കു വേണ്ടി ഞാൻ കാതോർക്കുന്നു. അവന്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എന്റെ പാലിനെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം മാറ്റത്തിന്റെ കാറ്റ്. പ്രഭാതത്തിൽ നമ്മുടെ ജനലിലൂടെ കടന്നുവരുന്ന കാറ്റുപോലെയാണ് മാറ്റം. ചിലപ്പോൾ അത് തണുത്ത കാറ്റായി വന്ന് നമ്മളെ ഉണർത്തുന്നു, മറ്റു ചിലപ്പോൾ അതൊരു കൊടുങ്കാറ്റായി വന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാം തകർത്തെറിയുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ അനുവാദത്തിനായി കാത്തു നിൽക്കില്ല. നമ്മൾ പലപ്പോഴും മാറ്റങ്ങളെ ഭയപ്പെടുന്നു, നമ്മുടെ സുരക്ഷിതത്വ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ മടിക്കുന്നു. പക്ഷെ ഒരു വിത്ത് മണ്ണിനടിയിൽ കിടന്നുകൊണ്ട് അതിന്റെ പുറന്തോട് പൊട്ടിച്ചാലേ അതൊരു വലിയ മരമായി വളരുകയുള്ളൂ. അതുപോലെ നമ്മൾ മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് വളരാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിലെ ഒരു ചെറിയ മീനിന് എപ്പോഴും കടലിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ മീനിന് പുഴയിലെ ജീവിതം സുരക്ഷിതമായിരുന്നു. പുഴയിൽ അതിന് ധാരാളം ഭക്ഷണം കിട്ടിയിരുന്നു. മറ്റു മീനുകൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശിയപ്പോൾ പുഴയിലെ വെള്ളം കരകവിഞ്ഞൊഴുകി. ആ ഒഴുക്കിൽ ആ മീൻ കടലിലേക്ക് എത്തപ്പെട്ടു. ആദ്യം ആ മീൻ ഭയന്നുപോയി. പുഴയിലെ സുരക്ഷിതമായ ജീവിതം നഷ്ടപ്പെട്ടതിൽ അത് ദുഃഖിച്ചു. പക്ഷെ പതിയെ പതിയെ അത് കടലിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അത് പുതിയ മീനുകളെ കണ്ടുമുട്ടി, പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ആ മീനിന് മനസ്സിലായി, പുഴയിൽ ജീവിച്ചപ്പോൾ അതിന് ലഭിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ കടലിലുണ്ടെന്ന്. ആ മാറ്റം അതിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവന്നു. ഈ കഥയിലെ മീനിനെ പോലെയാണ് നമ്മളും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സുരക്ഷിതത്വ മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. പക്ഷെ മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. മാറ്റത്തെ നമ്മൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഒന്ന്, മാറ്റത്തെ ഒരു അവസരമായി കാണുക. മാറ്റങ്ങൾ നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും പുതിയ കഴിവുകൾ നേടാനും സഹായിക്കും. രണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. മാറ്റത്തിനനുസരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെ നമ്മൾ ഒരു വെല്ലുവിളിയായി കാണാതെ ഒരു അവസരമായി കാണുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. മാറ്റം നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ കൊണ്ടുവരൂ എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. മാറ്റത്തെ നമ്മൾ ഭയപ്പെടാതെ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാം. മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾക്ക് മാറ്റത്തെ ഒരു സുഹൃത്തായി കാണാം. ഈ ദിവസം നിങ്ങൾക്ക് മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തി നൽകട്ടെ. നന്ദി. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ ഒരു ചെറിയ മാറ്റം എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം സന്തോഷം നൽകിയേക്കും.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശരദിന്ദു. ONV രചന നിർവഹിച്ച ഒരു ചലച്ചിത്ര ഗാനം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: മദ്യം കരളിനെ നശിപ്പിക്കുന്നത് അറിയാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ കരളിന്റെ ഈ നാശം നമ്മുടെ രക്തത്തെ വരെ ബാധിക്കുകയും ശരീരം ഒരു വലിയ ആന്തരിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്. അതാണ് സീവ് സിൻഡ്രോം. ദീർഘകാലവും കടുപ്പമേറിയതുമായ മദ്യപാനത്തിന്റെ ഒരു അപൂർവവും എന്നാൽ അതീവ ഗുരുതരവുമായ പ്രത്യാഘാതമാണ് ഇത്. ഇത് സാധാരണ മഞ്ഞപ്പിത്തം, ജോണ്ടിസ് പോലെ തോന്നാമെങ്കിലും ഇതിന് മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട്. അത് ഒരേ സമയം നമ്മുടെ ശരീരത്തെ തകർക്കുന്നു. ഒന്ന്, കടുത്ത മഞ്ഞപ്പിത്തവും കരൾ വീക്കവും. രണ്ട്, രക്തത്തിലെ ചുവന്ന കോശങ്ങളുടെ നാശം, അതായത് വിളർച്ച. മൂന്ന്, രക്തത്തിലെ കൊഴുപ്പിന്റെ അമിതമായ വർദ്ധനവ്. ഈ മൂന്ന് ദുരന്തങ്ങളും ഒന്നിക്കുമ്പോൾ അത് ജീവന് തന്നെ ഭീഷണിയാകുന്നു. സീവ് സിൻഡ്രോമിനെ നമ്മൾ ഗൗരവമായി കാണണം. കാരണം ഇത് പലപ്പോഴും കരൾ പൂർണ്ണമായി തകരുന്നതിന്റെ ഒരു കഠിനമായ സൂചനയാണ്. എന്താണ് സീവ് സിൻഡ്രോം? എന്തുകൊണ്ടാണ് നമ്മുടെ കരൾ രക്തത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നത്? ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സീവ് സിൻഡ്രോമിനെ മറ്റ് കരൾ രോഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഡോക്ടർ സീവ് കണ്ടെത്തിയ ഇതിന്റെ മൂന്ന് സുപ്രധാന ലക്ഷണങ്ങളുടെ സംയോജനമാണ്. ഒന്ന്, മഞ്ഞപ്പിത്തവും കരൾ വീക്കവും, അഥവാ ജോണ്ടിസ് ആൻഡ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. കടുത്ത മദ്യപാനം മൂലം കരളിൽ വീക്കവും നാശവും സംഭവിക്കുന്നു. ഇതാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. കരളിന് ബിൽറുബിൻ പുറന്തള്ളാൻ കഴിയാതെ വരുമ്പോൾ അത് രക്തത്തിൽ കലർന്ന് കടുത്ത മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നു. കണ്ണുകളിലും ചർമ്മത്തിലും മഞ്ഞ നിറം കാണപ്പെടും. രണ്ട്, ഹീമോലൈറ്റിക് അനീമിയ. ഇതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും അപകടകരമായ ഭാഗം. അനീമിയ എന്നാൽ രക്തക്കുറവ് അഥവാ വിളർച്ച. ഇവിടെ വിളർച്ച ഉണ്ടാകുന്നത് കരൾ പുറത്തുവിടുന്ന വിഷാംശങ്ങൾ കാരണം ചുവന്ന രക്താണുക്കൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതിനാലാണ്. ഇതിനെയാണ് ഹീമോലൈസിസ് എന്ന് പറയുന്നത്. ചുവന്ന രക്താണുക്കളാണ് ഓക്സിജൻ വഹിക്കുന്നത്. ഇവ നശിക്കുമ്പോൾ രോഗിക്ക് കടുത്ത ക്ഷീണവും ശ്വാസമുട്ടലും അനുഭവപ്പെടുന്നു. മൂന്ന്, ഹൈപ്പർ ലിപ്പിഡീമിയ. രക്തത്തിൽ കൊഴുപ്പിന്റെ അഥവാ ലിപിഡ്സിന്റെ അളവ് അമിതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണിത്. കരൾ തകരാറിലാകുമ്പോൾ കൊഴുപ്പിനെ സാധാരണ നിലയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുന്നു. ഈ അമിതമായ കൊഴുപ്പുകൾ രക്തത്തിൽ കലർന്ന് ചുവന്ന രക്താണുക്കളുടെ കോശഭിത്തികൾക്ക് നാശമുണ്ടാക്കുകയും ഹീമോലൈസിസിനെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, ലഹരി കരളിനെ തകർത്ത് ആ തകർന്ന കരൾ രക്തത്തിലെ കൊഴുപ്പിനെ വിഷമാക്കി ആ വിഷം ചുവന്ന രക്താണുക്കളെ കൊല്ലുന്നു. ഒരേ സമയം കരളിനെയും രക്തത്തെയും തകർക്കുന്ന ഒരു ദുരന്തമാണിത്. സീവ് സിൻഡ്രോം ബാധിച്ച ഒരു വ്യക്തിയുടെ അനുഭവം എന്തായിരിക്കും? ഇതെങ്ങനെയാണ് ലഹരിയുടെ പാതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. അതീവ ക്ഷീണം അഥവാ എക്സ്ട്രീം ഫാറ്റിക് ആണ് പ്രധാന ലക്ഷണം. ചുവന്ന രക്താണുക്കൾ കുറയുന്നതിനാൽ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും എല്ലാ സമയത്തും കടുത്ത ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. കടുത്ത മഞ്ഞപ്പിത്തം. ശരീരം മൊത്തമായി മഞ്ഞളിക്കുകയും മൂത്രത്തിന് കടുത്ത നിറം, അതായത് ചായയുടെ നിറം പോലെ ഉണ്ടാവുകയും ചെയ്യും. കരളിന് വീക്കം സംഭവിക്കുന്നതിനാൽ വലത് ഭാഗത്ത്, വയറിന്റെ മുകൾ ഭാഗത്ത് കടുത്ത വേദന അനുഭവപ്പെടാം. കരൾ വീക്കത്തിന്റെ ഭാഗമായി പനിയും മറ്റസ്വസ്ഥതകളും ഉണ്ടാകാം. ഈ രോഗാവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ലഹരിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കടുത്ത അളവിൽ മദ്യപിക്കുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം മദ്യം കരൾ രോഗങ്ങളെ നശിപ്പിക്കുകയും അത് ശരീരത്തിൽ വിഷാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മദ്യപർ ഭക്ഷണം കുറയ്ക്കുകയും അതുവഴി വിറ്റാമിനുകളുടെയും മറ്റു പോഷകങ്ങളുടെയും അഭാവം ഉണ്ടാകുകയും ചെയ്യും. ഈ ഘടകങ്ങൾ കരളിന്റെ തകർച്ചയെ വേഗത്തിലാക്കുകയും രക്തകോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന വിഷവസ്തുക്കളെ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സീവ് സിൻഡ്രോം ഒരു ദുരന്തത്തിന് പാരമ്യമാണ്. ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം രോഗിയെ മരണത്തിലേക്ക് വരെ നയിക്കാൻ കഴിവുള്ള ഒരവസ്ഥ. സീവ് സിൻഡ്രോം ഭീകരമായ ഒരവസ്ഥയാണെങ്കിലും ഇവിടെ ഒരു പ്രത്യാശയുണ്ട്. മറ്റ് പല മസ്തിഷ്ക രോഗങ്ങളെയും പോലെ ഇത് പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ്. പക്ഷേ അതിന് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്നോർക്കണം. സമ്പൂർണ്ണ മദ്യവർജ്ജനം. സേവ് സിൻഡ്രോമിന്റെ ചികിത്സയിലെ ഏറ്റവും നിർണായകമായ ഘടകം ഒരു തുള്ളി മദ്യം പോലും കഴിക്കുന്നത് ഉടൻ നിർത്തുക എന്നതാണ്. ലഹരി നിർത്തുന്നതിലൂടെ കരളിന്റെ നാശം തടയുകയും രക്തത്തിലെ വിഷാംശം കുറയ്ക്കുകയും ചെയ്യാം. ഒപ്പം മെഡിക്കൽ മാനേജ്മെന്റും നൽകണം. കരളിന് വിശ്രമം നൽകുകയും ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ചെയ്യുക. വിളർച്ച വളരെ കൂടുതലാണെങ്കിൽ ചുവന്ന രക്താണുക്കൾ നൽകുന്ന ചികിത്സ ആവശ്യമായി വന്നേക്കാം. കരളിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ ആവശ്യമായ വിറ്റാമിനുകൾ പ്രത്യേകിച്ച് BDK നൽകുന്നു. കരൾ വീക്കം കുറയ്ക്കുന്നതിനും ഹീമോലൈസിസ് നിയന്ത്രിക്കുന്നതിനും ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിക്കും. മദ്യപാനം ഉടൻ നിർത്തി കൃത്യമായ ചികിത്സ നൽകിയാൽ സീവ് സിൻഡ്രോം ബാധിച്ച രോഗികൾക്ക് പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ സാധിക്കും. മഞ്ഞപ്പിത്തം കുറയുകയും ചുവന്ന രക്താണുക്കളുടെ നാശം നിലയ്ക്കുകയും കൊഴുപ്പിന്റെ അളവ് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. എന്നാൽ ചികിത്സ നൽകാൻ വൈകിയാൽ കരൾ മാറ്റിവെക്കൽ ആവശ്യമായി വരികയോ അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ ചെയ്യാം. സീവ് സിൻഡ്രോം എന്നത് ഇനി മദ്യപാനം തുടർന്നാൽ മരണം സംഭവിക്കും എന്ന് ശരീരം നൽകുന്ന അവസാനത്തെ അടിയന്തര മുന്നറിയിപ്പാണ്. നമ്മുടെ കരളിന്റെ തകർച്ച രക്തത്തിന്റെ നാശത്തിലേക്ക് നീങ്ങുമ്പോൾ ജീവിതം ഒരു കയമില്ലാത്ത കയത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മറുമരുന്നുണ്ട്. അതിന്റെ പേരാണ് വർജനം അഥവാ ആബ്സ്റ്റിനൻസ്.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ഭക്ഷണശൈലിയും ദഹനക്കുറവും, രാസവസ്തുക്കൾ ചേർന്ന ആഹാരപാനീയങ്ങൾ, ചിട്ടയില്ലാത്ത ആഹാര രീതി, വ്യായാമക്കുറവ്, ഉറക്കക്കുറവ്, പിരിമുറുക്കം മുതലായവയെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഇതിൽ നിന്നും പരിഷ്കൃത ഭക്ഷണത്തിന്റെയും പരിഷ്കൃത ജീവിതചര്യകളുടെയും സംഭാവനയാണ് ദഹനക്കുറവെന്ന് വേണമെങ്കിൽ പറയാം. പുളിച്ചു തികട്ടൽ, വയറുവേദന, വയറുകമ്പിക്കൽ, വയറിളക്കമോ മലബന്ധമോ, ആഹാരശേഷമുള്ള വയറുകാളൽ, ഓക്കാനം, സന്ധിവേദന, ക്ഷീണം മുതലായവയാണ് ദഹനക്കേടിന്റെ ലക്ഷണങ്ങൾ. മദ്യം, കോള, കാപ്പി, വറുത്ത പദാർത്ഥങ്ങൾ, മൈദ ചേർന്ന ആഹാരങ്ങൾ മുതലായവ ദഹനക്കുറവ് ഉണ്ടാക്കാറുണ്ട്. കരൾ രോഗങ്ങൾ, പിത്താശയക്കല്ല്, കുടലിലെ വ്രണം മുതലായവ ഉള്ളവരിൽ ദഹനക്കേട് സാധാരണയായി കണ്ടുവരുന്നു. ശാരീരികമായ തടസ്സങ്ങളല്ലാതെ മാനസിക നിലയിലുള്ള വ്യത്യാസങ്ങളായ ആകുലത, മാനസിക പിരിമുറുക്കം, ദേഷ്യം മുതലായവയും ദഹനത്തെ തകരാറിലാക്കുന്നു. ദഹന സമയത്ത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും ദഹനത്തെ തകരാറിലാക്കുന്നു. പ്രായം കൂടുന്തോറും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപ്പാദനവും കുറയുന്നു. പ്രായമായവരിൽ ദഹനക്കേട് വളരെ സാധാരണമായി കാണുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മസാലകൾ, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവ ദഹനത്തെ മന്ദീഭവിപ്പിക്കും. ഇത് ദഹനക്കേടിലേക്ക് നയിക്കും. മറുവശത്ത് നാരുകളാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളായ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ മെച്ചപ്പെട്ട ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്രമരഹിതമായ ഭക്ഷണ സമയം അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കുന്നത് അസിഡിറ്റിക്കും ദഹനക്കേടിനും കാരണമാകും. രാത്രി വൈകിയോ കിടക്കുന്നതിന് തൊട്ടു മുൻപോ ഭക്ഷണം കഴിക്കുന്നത് ആസിഡ് റിഫ്ലക്സിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആമാശയത്തിലെ ദഹനരസങ്ങൾ അന്നനാളത്തിലേക്ക് മുകളിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ആസിഡ് റിഫ്ലക്സ്. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, അമിതമായ എരിവുള്ള ഭക്ഷണങ്ങൾ, കാർബണേറ്റഡ് പാനീയങ്ങൾ, കാപ്പി, സോഡ, മദ്യം എന്നിവ ആമാശയ ഭിത്തിയെ പ്രകോപിപ്പിക്കുകയും ദഹനക്കേടിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളവർക്ക് പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ദഹനക്കേട് അനുഭവപ്പെടാറുണ്ട്. രാത്രിയിൽ വളരെ വൈകി കഴിക്കുന്നത്, കഴിച്ചയുടൻ ഉറങ്ങാൻ കിടക്കുന്നത്, വ്യായാമക്കുറവ്, ഇവയെല്ലാം ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ദഹനക്കേടിൽ നിന്നും രക്ഷ നേടാൻ സമീകൃതമായ ഒരു ആഹാര രീതി ശീലമാക്കുക. പഴങ്ങളും പച്ചക്കറികളും നാരുകളും മുഴുധാന്യങ്ങളുമൊക്കെ അടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ പിന്തുടരണം. നമ്മൾ എന്താണ് കഴിക്കുന്നതെന്നും എത്ര അളവിലാണ് കഴിക്കുന്നത് എന്നുമൊക്കെ അറിഞ്ഞ് ആസ്വദിച്ച് വേണം ഭക്ഷണം കഴിക്കുവാൻ. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാണ് ഇതിനെ പറയുക. കഴിക്കുന്ന സമയത്തും നാം ഒപ്പം കൂട്ടുന്ന മൊബൈൽ ഫോണും ടിവിയുമൊക്കെ മൈൻഡ്ഫുൾ ഈറ്റിംഗിന്റെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശരിയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ദഹനക്കേടിൽ നിന്നും നമ്മളെ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്തുന്നു എന്ന് ഇതിനോടകം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇതിനൊക്കെ പുറമെ പാരമ്പര്യ നുറുങ്ങുകൾ ചിലതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. പണ്ടുകാലം മുതലേ ദഹനക്കുറവിന് ഇഞ്ചി ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചിനീര് വെള്ളവും തേനും ചേർത്ത് കഴിക്കുന്നത് ദഹനക്കേടിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. ഗർഭകാലത്തെ ഛർദി, ഓക്കാനം, കീമോതെറാപ്പി കൊണ്ടുള്ള ഛർദി, ഇവയ്ക്കും ഇഞ്ചിനീര് ഫലപ്രദമാകാറുണ്ട്. ആമാശയത്തിൽ ആവശ്യത്തിന് വേണ്ട ബാക്ടീരിയയുടെ കുറവാണ് ദഹനക്കുറവുണ്ടാക്കുന്നതെങ്കിൽ ഒരു കപ്പ് തൈര് ദിവസേന കുടിക്കുന്നത് നല്ലതാണ്. തൈരിലടങ്ങിയിരിക്കുന്ന ലാക്ടോബാസില്ലസ് അസിഡോഫിലസ് എന്ന ബാക്ടീരിയ ദഹനം കൂട്ടുവാൻ സഹായിക്കുന്നു. നാം തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങളും പിന്തുടരുന്ന ജീവിത രീതികളും എത്രത്തോളം ആരോഗ്യത്തെയും ദഹനത്തെയും ബാധിക്കുന്നുവെന്ന് മനസ്സിലായി കാണുമല്ലോ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. അടൂർ ഭവാനിയുടെ ആദ്യ ചിത്രമായിരുന്നു ശരിയോ തെറ്റോ. മംഗള പിക്ചേഴ്സിന്റെ ബാനറിൽ തിക്കുറിശ്ശി സുകുമാരൻ നായർ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രം പ്രദർശനത്തിനെത്തിയത് 1953 സെപ്റ്റംബർ 6 തീയതിയായിരുന്നു. കഥയും സംഭാഷണവും ഗാനരചനയും തിക്കുറിശ്ശിയുടേതായിരുന്നു. വി ദക്ഷിണാമൂർത്തിയുടേതായിരുന്നു ഈണങ്ങൾ. ജോസ് പ്രകാശും കുട്ടപ്പൻ ഭാഗവതരും പീലിയിലയും മീനാ സുലോചനയുമായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. ജോസ് പ്രകാശ് ആദ്യം പിന്നണി ഗായകനായ ചിത്രവും ശരിയോ തെറ്റോ ആയിരുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം എം ആർ രംഗനാഥനും ചിത്രസന്നിവേശം എസ് വില്യംസുമായിരുന്നു നിർവഹിച്ചത്.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച ഒരേ ഒരു നോവൽ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച ഒരേ ഒരു നോവൽ ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അലിയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർവിൽക്കാൻ പോവുകയാണ്. ഇഞ്ചുവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്ന് പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം മനുവങ്കൾ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ഗാനം ആവശ്യപ്പെട്ടത് വള്ളക്കടവിൽ നിന്നും ആശ, ഗീത, ശരത് എന്നിവർ. ആലാപനം KS ചിത്ര.

ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ബിച്ചു തിരുമല രചന നിർവഹിച്ച ഏറ്റവും അറിയണമിട്ട ഗാനം. ചിത്രം സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി. ആലാപനം പി ജയചന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് മുളയറ നിന്നും അനിൽകുമാർ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. യൂസഫ് അലി കേച്ചേരി രചിച്ച് നൌഷാദ് അലി ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിനി ധ്വനി എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ഗംഗാമലയിൽ നിന്നും ഗിരി.

0: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരുവരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ. പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലീവാൻ.
1: ചിത്രം തൂവാനത്തുമ്പികൾ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് ചക്കിപ്പാറ നിന്നും സുരേന്ദ്രൻ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. ഇനി കേൾക്കാം അഗ്നിമുഹൂർത്തം എന്ന ചിത്രത്തിലെ ഒരു ഗാനം. രചന ബാലു കിരിയത്ത്, സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനം ആവശ്യപ്പെടുന്നു മണ്ഡപത്തിന് കടവ് നിന്നും ലത, രാജു, സുബ്രഹ്മണ്യൻ എന്നിവർ. ആലാപനം ഉണ്ണിമേനോനും ബേബി സംഗീതയും ചേർന്ന്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങൾ ഇനിയുണർത്താം സഖേ. ഒടുവിലി ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കടക്കാവൂരിൽ നിന്നും നവാസ്, നിഹാസ്, സുൽഫി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഇണം പകർന്നിരിക്കുന്നത് ജോൺസൺ. രചന ONV, ആലാപനം KJ യേശുദാസ്. ചിത്രം ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ, കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി, സംഗീതം ബോംബെ രവി. കെ എസ് ചിത്ര ആലപിച്ച ഈ ഗാനം ആവശ്യപ്പെടുന്നു വണ്ടന്നൂരിൽ നിന്നും വിജയൻ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക? നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ഓൻ വി രചിച്ച് കണ്ണൂർ രാജൻ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. ആലാപനം ബാലഗോപാലൻ തമ്പിയും കേസ് ചിത്രയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നു കവലിയൂരിൽ നിന്നും നിഷ, അപർണ എന്നിവർ.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. ഇനി കേൾക്കാം ഇറയങ്കോട് നിന്നും ആശാലത, ശ്രീലത എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ടെലിഫോണിൽ തുടരുത് എന്ന ചിത്രത്തിലേത്. ആലാപനം KG യേശുദാസ്, രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്ന് ഓതി. ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞെന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ചിത്രം കഥ ഇതുവരെ. ഗാനം ആവശ്യപ്പെടുന്നത് വെളിയങ്കോട് നിന്നും വസന്തകുമാരി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് നമുക്ക് ONV രചിച്ച പാട്ടുകൾ കേൾക്കാം. ജീവിതത്തിന്റെ പാഥേയമായി പാട്ടിനെ കണ്ട കവിയായിരുന്നു ONV. സംഗീതത്തിന്റെ സൗന്ദര്യാത്മക ഭാവങ്ങൾ ഒക്കെയും കലർന്നിട്ടുള്ള ഒരു സ്നേഹസ്പർശമായിരുന്നു ONV യുടെ പാട്ടുകൾ. പാട്ടുകൾ തൻ പാട്ടുപാടി വരൂ എന്ന് ഇസബെല്ല എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിച്ച പാട്ടുപോലെ പാട്ടിനുള്ളിൽ പാട്ടിന്റെ മറ്റൊരു സൗന്ദര്യ ലോകം നിറച്ച മഹാകവി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി ആരോ പാടി വിളിക്കുന്നു എന്ന് ഉൾക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിച്ച പാട്ട് കവി സാക്ഷാത്കരിച്ച ഒരു സഫല ജന്മത്തിന്റെ പാഥേയം തന്നെയായി.

അക്ഷരങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും എല്ലാം സ്വയംഭൂവായി ഉയർന്നു വരുന്ന സംഗീത ആലാപന വഴികൾക്കപ്പുറം ഒ എൻ വി പാട്ടുകളിൽ ശ്രുതിലയ നിബദ്ധമായ ഒരു ജൈവികത വിടർന്നു വിലസുന്നു. പാട്ട് കേൾക്കുന്ന ശ്രോതാവിനെ പ്രണയപർവത്തിന്റെ വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ലാവണ്യാത്മകത ഒ എൻ വിയുടെ പദാവലികളിൽ ലയിച്ചു കിടക്കുന്നു. ഗാനവും ഈണവും രാഗവും എല്ലാമായി ലയിച്ചു ചേരുന്ന ആ ശബ്ദലോകത്തിന്റെ അനുരാഗ വസന്തത്തിന് എത്രയെത്ര ഈരടികൾ സാക്ഷിയാവുന്നു.

അപ്സരസും ഗന്ധർവനും ദേവദൂതരും ഇടയരുമെല്ലാം ONV ഗീതങ്ങളിൽ ഗായക സംഘം തീർക്കുന്നു. ഗന്ധർവ കിന്നരന്മാർ വീണമേട്ടിപ്പാടുന്ന എത്രയോ ഗാനങ്ങൾ, കാട്ടിലെ മുളയും കിളിയും ചോലയും ഏറ്റുപാടുന്ന കിളിമൊഴികളും, കാറ്റും കടലും ഏറ്റുപാടുന്ന പാട്ടിന്റെ ഈരടികളിൽ അലിഞ്ഞു ചേരുന്ന മനോഹാരിത, പ്രകൃതിയിലെ സകല ചരാചരങ്ങളും പാടുവാനായി എത്തുന്നതുപോലെ കവിയും പ്രണയചന്ദ്രികയ്ക്ക് മുൻപിൽ അടിമയാകുന്നു. പാടുവാനായി പടിവാതിൽക്കൽ വന്ന് കാമുക ഹൃദയത്തോടെ കാത്തുനിൽക്കുന്നു.

പ്രാവും വാനമ്പാടിയും കുരുവിയും മാടത്തെയും കാനനമൈനയും വിഷുപ്പക്ഷിയും ഞാറ്റുവേലക്കിളിയും പുഞ്ചവയൽക്കിളിയും രാപ്പാടിയും ചങ്ങാലിയും പാതിരാക്കിളിയും ഒക്കെ കൂട്ടായി വന്ന കാവ്യഗീതികൾ. അവിടെ പുഴപാടി, തീരത്തെ മുള പാടി, പൂവള്ളിക്കുടലിലെ കുയിലുകളും പാടി, പ്രകൃതിയാകെ പാടി നിൽക്കുന്ന സുന്ദര മുഹൂർത്തം. പാലരുവിയും പുഴയും സാഗരവും പുലരിയും മഴയും തെന്നലും എല്ലാം പാട്ടിന്റെ പല്ലവി തീർക്കുന്ന അകൈതവമായ കാഴ്ചയുടെ സമ്മോഹനം.

പഴയ കോവിലിൻ സോപാനത്തിൽ പതിഞ്ഞൊരീണം കേൾക്കുന്നു എന്ന് ഓ എൻ വി പറയുമ്പോൾ കേരളീയത ഗൃഹാതുരതയായി പടരുകയാണ്. പാടിയ പാട്ടുകൾക്കെല്ലാം ഒരേ ഈണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടിസ്ഥാന ശ്രുതിയായ സംഗീതബോധവും നാടോടി പാരമ്പര്യവും ചലച്ചിത്ര ഗാനത്തിന് വർണ്ണക്കുട പിടിക്കുന്നു. സ്ഥായിയും സഹജവുമായ ഗൃഹാതുരബോധം ഒ എൻ വി പാട്ടുകളിൽ പലതിന്റെയും അന്തർധാരയാകുന്നു.

ഗൃഹാതുര സ്മൃതികളുടെ പ്രതിഷ്ഠാപന ശില്പങ്ങളായി മാറുന്ന പാട്ടുകൾ കദളിപ്പൊൻകൂമ്പും പൂത്തിലഞ്ഞിയും പുത്തിലഞ്ഞിയും നാട്ടുമാവും തൊടികളും കന്നിമണ്ണിന്റെ മദഗന്ധവും എല്ലാം ഒ എൻ വിയുടെ പാട്ടുകളിൽ മണക്കുകയും ജനിക്കുകയും ചെയ്യുന്നു. നഷ്ടപ്പെട്ടു പോയതിന്റെ മൗനവും അമർത്തിവെച്ചതോ മുറിഞ്ഞുപോയതോ ആയ ആത്മവിലാപവും ഒക്കെ ഈ പാട്ടുകളുടെ പ്രാണനായി മാറുന്നു.

പാട്ടും ഓർമ്മയും ജീവിതവുമെല്ലാം ഇഴുകിച്ചേർന്ന കാൽപ്പനികതയുടെ ഈറ്റില്ലമാണ് ഒ എൻ വിയുടെ കാവ്യപ്രപഞ്ചം. ഗൃഹാതുര സ്മൃതികളുടെ ഏറ്റവും സാന്ദ്രീകരിച്ച ഭാവമാണ് അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം.

0: മരച്ചുപോയി ഒരു മാത്ര.
1: ഭൂതകാലത്തിലേക്കുള്ള കാൽപ്പനിക യാത്രയും നഷ്ടവിഷാദത്തിലേക്കുള്ള ദേശാടനവുമായി പരിണമിക്കുന്ന ഗാനങ്ങൾ കൊണ്ട് ചലച്ചിത്ര നഭസനെ താരസമർത്ഥമാക്കാൻ ഒ എൻ വിക്ക് കഴിഞ്ഞു. കുഞ്ഞിക്കുറമുണ്ട് മാറ്റി നീ ആദ്യമായി പൊന്നുറി തുള്ളും പാവാട ചാർത്തി അന്നത്തെ പോൽ മുന്നിൽ വന്നു നിൽക്കും നിന്നെയൊന്ന് ഞാൻ കോരിയെടുത്തോട്ടെ എന്ന് ചൈതന്യം എന്ന ചിത്രത്തിൽ ഒ എൻ വി കോറിയിടുന്നു. ഒരേ സമയം ഭൂതകാലത്തിന്റെ ആഴത്തെയും വർത്തമാനത്തിന്റെ പരപ്പിനെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നു ഒ എൻ വി കവിതകൾ.

ജീവിതോത്സവത്തിലെ പ്രണയമധുരത്തെ ധ്യാനനിമീലരായി ഏറ്റുവാങ്ങി സംതൃപ്തിയടയുന്ന അനുരാഗികളുടെ ഏകാന്ത നിമിഷങ്ങളെയാണ് ഒ എൻ വി തന്റെ പാട്ടുകളിൽ പരിചയപ്പെടുത്തിയത്. നിഗൂഢമായ അനുരാഗത്തിന്റെ അനുഭൂതിദളങ്ങൾ വിടർത്തുന്ന പൂവുകളായിരുന്നു അവയോരോന്നും. പ്രേമസംഗീതത്തിന്റെ പ്രസാദാത്മകമായ പ്രവാഹ സൗഖ്യം പൂവുകൊണ്ട് പൂരിപ്പിക്കേണ്ടെന്ന വാക്കിന്റെ വിടർച്ചകളായി മാറുന്നു.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: ഒരു പൂവിർത്തൻ നേർക്കുനീട്ടി ഒന്നും പറയാതെ നീ മുഖം താഴ്ത്തി നിന്നു എന്ന വരികൾ, എല്ലാം പറയുന്ന ഒരാഴത്തിന്റെ ധ്വനിയുണ്ട് ആ വരികൾക്ക്. തേടലും തിരയലും കാത്തുനിൽക്കലും അറിയലും അനുവാദം ചോദിക്കലും സാഫല്യമടയലും എല്ലാമായി നിരന്തരം പ്രവഹിക്കുന്ന ശ്രേണീബന്ധിതമായ ഒരു സ്വരഘടന അനുരാഗത്തിന്റെ ചാക്രികത പൂർത്തീകരിക്കാൻ കവിയെ പ്രേരിപ്പിക്കുകയാണ്.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള
2: അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി അളക്കേണ്ടത് അതിന്റെ കെട്ടിടങ്ങളുടെ ഉയരം നോക്കിയല്ല, അതിന്റെ മനസ്സിന്റെ വിശാലത നോക്കിയാണ്. ഏറ്റവും ദുർബലരായ മനുഷ്യരെയും ഏറ്റവും ന്യൂനപക്ഷമായ സ്വത്തുങ്ങളെയും അതെങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും കൃത്യമായ പരീക്ഷണക്കല്ല്. ആ പരീക്ഷയിൽ നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് അടുത്തിടെ ഒരു യുവ സംഗീതജ്ഞൻ നടത്തിയ ലളിതമായൊരു തുറന്നുപറച്ചിൽ. കേരളത്തിലെ സ്വതന്ത്ര സംഗീത ലോകത്ത് ശ്രദ്ധേയനായ ഒരു കലാകാരൻ ഒരു അഭിമുഖത്തിനിടെ താനും തന്റെ സഹപ്രവർത്തകരിൽ ചിലരും ക്യുയർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്ന് പരസ്യമായി പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിൽ ഇത് ഒരു മനുഷ്യൻ തന്റെ സ്വത്വത്തെക്കുറിച്ച് നടത്തുന്ന സാധാരണ പ്രഖ്യാപനമായി മാത്രം മാറേണ്ടതായിരുന്നു. എന്നാൽ ആ വാക്കുകൾക്ക് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞുവന്ന പ്രതികരണങ്ങൾ മറ്റൊന്നാണ് പറഞ്ഞത്. അവിടെ കണ്ടത് അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ഭയവും അസഹിഷ്ണുതയും മുൻവിധികളും ചേർന്ന ഒരു കൂട്ട

മനഃശാസ്ത്രത്തിന്റെ പ്രകടനമായിരുന്നു. കേരളം പലപ്പോഴും സ്വയം പ്രബുദ്ധ സമൂഹം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സാക്ഷരത, ആരോഗ്യരംഗം, സാമൂഹിക വികസനം തുടങ്ങിയ മേഖലകളിൽ നേടിയ നേട്ടങ്ങൾ നിസ്സംശയം അഭിമാനകരമാണ്. പക്ഷെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ നമ്മുടെ പുരോഗമനത്തിന്റെ മുഖം പലപ്പോഴും മങ്ങിപ്പോകുന്നു. ജാതിയുടെ കാര്യത്തിലായാലും മതത്തിന്റെ കാര്യത്തിലായാലും വ്യത്യസ്തമായ ഒരാളെ അംഗീകരിക്കാൻ സമൂഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ തന്റെ സ്വത്വത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ മറ്റൊരാൾക്ക് അത്രയധികം അസ്വസ്ഥത അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവിത രീതി ചിലരെ ഇത്രമേൽ പ്രകോപിപ്പിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സമൂഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരും. മനുഷ്യ ചരിത്രത്തിലെ എല്ലാ ആധിപത്യ വ്യവസ്ഥകളും ഒരേ രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജാതി വ്യവസ്ഥ പറഞ്ഞത് ചില മനുഷ്യർ ജന്മനാ ഉയർന്നവരും ചിലർ താഴ്ന്നവരുമാണ് എന്നാണ്. പുരുഷാധിപത്യം പറഞ്ഞത് പുരുഷനാണ് കേന്ദ്രമെന്നും സ്ത്രീ രണ്ടാം സ്ഥാനത്താണ് എന്നുമാണ്. മതമൗലികവാദം പറഞ്ഞത് ഒരു വിശ്വാസമാണ് സത്യമെന്നും മറ്റുള്ളവ തെറ്റാണെന്നുമാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റൊരു ആധിപത്യ ചിന്താഗതിയാണ് എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കണമെന്നും ഒരേ രീതിയിൽ സ്നേഹിക്കണമെന്നും ഒരേ രീതിയിൽ കുടുംബം രൂപപ്പെടുത്തണമെന്നും പറയുന്നത്. പ്രശ്നം ഇവിടെ ആരംഭിക്കുന്നു. കാരണം പ്രകൃതി ഒരിക്കലും ഏകവർണ്ണമല്ല. ഒരു കാടിനെ മനോഹരമാക്കുന്നത് ഒരേ ഒരു വൃക്ഷമല്ല, അനേകം വൃക്ഷങ്ങളുടെ സഹവർത്തിത്വമാണ്. ഒരു സംഗീതത്തെ സമ്പന്നമാക്കുന്നത് ഒരേ ഒരു സ്വരമല്ല, വ്യത്യസ്ത സ്വരങ്ങളുടെ സംഗമമാണ്. മനുഷ്യ സമൂഹവും അതുപോലെയാണ്. വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത സ്വത്വങ്ങൾ, വ്യത്യസ്ത സ്നേഹരീതികൾ, ഇവയെല്ലാം ചേർന്നാണ് മനുഷ്യരാശിയുടെ വൈവിധ്യം രൂപപ്പെടുന്നത്. എന്നാൽ ചരിത്രത്തിലുടനീളം അധികാരത്തിന് വൈവിധ്യത്തെ ഭയമായിരുന്നു. കാരണം വൈവിധ്യം ചോദ്യങ്ങൾ ചോദിക്കും. വൈവിധ്യം ഏകാധിപത്യത്തെ വെല്ലുവിളിക്കും. വൈവിധ്യം എന്തുകൊണ്ട് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ജാതിയെ ചോദ്യം ചെയ്തവരെ സമൂഹം ആക്രമിച്ചത്, സ്ത്രീ സമത്വത്തെക്കുറിച്ച് സംസാരിച്ചവരെ പരിഹസിച്ചത്, മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങളെ എതിർത്തവരെ ഒറ്റപ്പെടുത്തിയത്. ഇന്ന് ക്വിയർ മനുഷ്യർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളും അതേ ചരിത്രത്തിന്റെ തുടർച്ചയാണ്.

ഒരു സമൂഹം എത്രമാത്രം ജനാധിപത്യപരമാണ് എന്നറിയണമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ പരിശോധിച്ചാൽ പോരാ, ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ പരിശോധിക്കണം. കാരണം ഭൂരിപക്ഷത്തിന് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വലിയ പോരാട്ടങ്ങൾ ആവശ്യമില്ല. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അളവുകോൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇതുതന്നെയാണ് പറയുന്നത്. ഓരോ മനുഷ്യനും തുല്യരാണ്. ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതം, സ്വന്തം ഇഷ്ട

ഭരിക്കുന്നു എന്ന വാചകത്തിൽ ഞാൻ ഉയർന്ന സ്ഥാനത്തും നീ താഴ്ന്ന സ്ഥാനത്തുമാണ്. യഥാർത്ഥ ജനാധിപത്യം സഹിഷ്ണുതയേക്കാൾ വലിയ ഒന്നാണ് ആവശ്യപ്പെടുന്നത്. അത് തുല്യതയാണ് ആവശ്യപ്പെടുന്നത്, അംഗീകാരമാണ് ആവശ്യപ്പെടുന്നത്, മനുഷ്യന്റെ അന്തസ്സിനെ ആദരിക്കലാണ് ആവശ്യപ്പെടുന്നത്. ജാതിയെയും മതമൗലികവാദത്തെയും ലിംഗവിവേചനത്തെയും ക്വീർ വിരുദ്ധതയെയും വേർതിരിച്ചു കാണാൻ കഴിയില്ല. ഇവയെല്ലാം ഒരേ വേരിൽ നിന്നാണ് വളരുന്നത്. ചില മനുഷ്യർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന അപകടകരമായ വിശ്വാസത്തിൽ നിന്നാണ് അവ ഉത്ഭവിക്കുന്നത്. ഒരിക്കൽ മനുഷ്യൻ മറ്റൊരാളെക്കാൾ മേലെയാണ് എന്ന് അംഗീകരിച്ചാൽ അവിടെ നിന്നാണ് എല്ലാ വിവേചനങ്ങളുടെയും ആരംഭം. അതുകൊണ്ട് ക്യുയർ മനുഷ്യരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം ക്യുയർ മനുഷ്യരുടെ മാത്രം പോരാട്ടമല്ല, അത് സ്ത്രീകളുടെ പോരാട്ടമാണ്, അത് ദളിതരുടെ പോരാട്ടമാണ്, അത് മതന്യൂനപക്ഷങ്ങളുടെ പോരാട്ടമാണ്, അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടമാണ്, സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിനായുള്ള പോരാട്ടമാണ്. കലയും സാഹിത്യവും സംഗീതവും ചരിത്രത്തിൽ എന്നും ഇത്തരം പോരാട്ടങ്ങളുടെ മുന്നണിയിലായിരുന്നു. അധികാരം മതിലുകൾ പണിയുമ്പോൾ കല ജനാലകൾ തുറന്നു. സമൂഹം മനുഷ്യരെ വിഭാഗീകരിക്കുമ്പോൾ സംഗീതം അതിരുകൾ മായ്ച്ചു. സാഹിത്യം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് കലാകാരന്മാരുടെ തുറന്നു പറച്ചിലുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുള്ളത്. അവർ സ്വന്തം സ്വത്വം പ്രഖ്യാപിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു കാര്യം മാത്രം പറയുന്നില്ല, ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം അവർ അവകാശപ്പെടുകയാണ്.

ഇന്ന് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഒരു മനുഷ്യനെ അയാൾ ആരെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണോ, അതോ അയാൾ എത്രമാത്രം മനുഷ്യനാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം? ഒരു കലാകാരന്റെ സ്വത്വമാണോ പ്രധാനമാകേണ്ടത്, അതോ അയാളുടെ കലയാണോ? ഒരു വ്യക്തിയുടെ ജന്മമാണോ പ്രധാനമാകേണ്ടത്, അതോ അയാളുടെ മനുഷ്യത്വമാണോ? ഭാവിയിലെ കേരളം തീരുമാനിക്കേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. സാക്ഷരതയുടെ കണക്കുകൾ മാത്രം മതിയാകില്ല, മനസ്സിന്റെ സാക്ഷരതയും വളരണം. ശാസ്ത്രീയ ബോധവും മനുഷ്യ അവകാശ ബോധവും വളരണം. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും ലൈംഗികതയുടെയും പേരിൽ മനുഷ്യരെ അളക്കുന്ന പഴയ അളവുകോലുകൾ ചരിത്രത്തിന്റെ മ്യൂസിയങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു യഥാർത്ഥ പ്രബുദ്ധ സമൂഹം എന്നത് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന സമൂഹമല്ല, എല്ലാവർക്കും വ്യത്യസ്തമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സമൂഹമാണ്. ഒരാൾക്ക് തന്റെ സ്വത്വം മറച്ചുവെക്കാതെ ജീവിക്കാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യം വിജയിക്കുന്നത്. ഭയമില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നിടത്താണ് സംസ്കാരം വിജയിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നിടത്താണ് മനുഷ്യത്വം വിജയിക്കുന്നത്. നാളെയുടെ കേരളം കൂടുതൽ മാനുഷികമാകണമെങ്കിൽ നമുക്ക് തകർക്കേണ്ടത് ചില മനുഷ്യരെയല്ല, മറിച്ച് ചില പഴയ മുൻവിധികളെയാണ്. കാരണം ചരിത്രം ഒടുവിൽ ഓർക്കുന്നത് വിദ്വേഷം വിതച്ചവരെയല്ല, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയവരെയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികൾക്ക് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട്. നെന്മറ ഇരട്ടക്കൊലപാതക കേസിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി ഇന്ന്. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് വിദഗ്ധ സമിതി പരിശോധന നടത്തി. കാലിക്കറ്റ് NIT ഡോക്ടർ സന്തോഷ് ജി തമ്പി, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യാ പാവകളിയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയ പ്രശസ്ത കലാകാരി പത്മശ്രീ മോനിപ്പള്ളി പങ്കജാക്ഷി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കലാരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെ കർഷകരുടെ ആവശ്യപ്രകാരമാണ് തീയതി നീട്ടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പോർട്ടൽ 6 തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രജിസ്ട്രേഷൻ 9 ആരംഭിച്ചത്. ഇതിനിടെ 2 അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ ഒട്ടേറെ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തീയതി നീട്ടി നൽകിയതോടെ കൂടുതൽ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ അവസരം ലഭിക്കും. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചിന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത് മാറ്റിവെച്ചത്. ചിന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ അടിയന്തര ഇടപെടലുമായി സംസ്ഥാന സർക്കാരും IT കമ്പനികളുടെ കൂട്ടായ്മയായ ജിടെക്കും. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും ജിടെക്കിന്റെ പ്രതിനിധികളും ചർച്ച നടത്തി. പിരിച്ചുവിട്ട ജീവനക്കാരിൽ പരമാവധി ആളുകൾക്ക് മറ്റ് ഐ ടി കമ്പനികളിൽ പുനർനിയമനം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജി ടെക് പ്രതിനിധികൾ അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രോപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷ ഇന്ന് വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ശബരിമല ക്ഷേത്രം നട നാളെ വൈകിട്ട് തുറക്കും. കർക്കിടക ഒന്നായ ഈ മാസം 17 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗ്രാമ പൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭ മേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവം നാളെ നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സംക്രാന്തി എ കെ ടി ഭവനിൽ കൃഷിഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന കൺവെൻഷൻ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് സംക്രാന്തി സംക്രമ വാണിഭ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. സംക്രാന്തിയിൽ ഒരു ദിവസം മാത്രമാണ് മേള. അതേസമയം പാക്കിൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് എതിർവശത്തുള്ള പടനിലം മൈതാനത്ത് വെള്ളിയാഴ്ച മുതൽ 1 മാസത്തേക്ക് പാക്കിൽ വാണിഭം നടക്കും. കാർഷിക പണിയായുധങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയുമായി കച്ചവടക്കാരെത്തും.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വയനാട് മാനന്തവാടി പിലാക്കാവിലും പരിസരങ്ങളിലും പശുക്കളിൽ ചർമ്മരോഗം വ്യാപകം. നിരവധി പശുക്കൾ ചർമ്മമുഴ ബാധിച്ച് അവശനിലയിലാണ്. സൌജന്യ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
5: 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ഏക ഉപജീവന മാർഗമായിരുന്ന ക്ഷീര മേഖല കൈവിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് വയനാട്ടിലെ ക്ഷീര കർഷകർ.
0: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആദ്യ സെമിയിൽ ഫ്രാൻസിനെതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു. 2 സെമിയിലെ വിജയികളുമായി ഈ മാസം 20 നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 യാത്ര ആരംഭിച്ചത്. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിൽ. ചരിത്രപരമായി കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യ യുകെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതികവിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികൾക്ക് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റിവെച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 15-ന്റെ ഭൂമികയിലാണുള്ളത്. 1799 ജൂലൈ 15, പ്രാചീന ഈജിപ്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകങ്ങളിലൊന്നായ റോസറ്റ ശില ദേ കണ്ടെത്തിയിരിക്കുന്നു. 1904 ജൂലൈ 15, റഷ്യൻ ഭാഷയിലെ ഏറ്റവും മഹാനായ നാടകകൃത്തും ചെറുകഥാകൃത്തുമായ ആന്റൺ ചെഖോവ് 44-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു. 1954 ജൂലൈ 15, ലോക വ്യോമയാന രംഗത്തെ പ്രശസ്ത വിമാനങ്ങളിൽ പ്രമുഖമായ ബോയിംഗ് 707 ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. 1955 ജൂലൈ 15, ആണവായുധങ്ങളുടെ ഉപയോഗത്തിനെതിരെ 18 നോബൽ പുരസ്കാര ജേതാക്കളായ ശാസ്ത്രജ്ഞന്മാർ മൈനോ പ്രഖ്യാപനം നടത്തുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%ത്തോളവും തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമൂസിലൂടെ സഞ്ചരിക്കാമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്ത ആഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലി സലേം ബേസിൽ എ ക്യു 9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. യു എൻ രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രകൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിന് കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: കരുണാസൈ റേഡിയോ 91.2 FM.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന വയോമിത്ര.
2: എപ്പിസോഡ് 3, നിയമാവബോധം. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക ഭാഷ അനുസരിച്ച് മുത്തശ്ശൻ, അപ്പൂപ്പൻ, അച്ചാച്ചൻ, പേരക്കുട്ടി എന്നീ വിശേഷണങ്ങളോടെ ഏകദേശം 60 മുതൽ 65 വയസ്സ് പ്രായമുള്ള ഒരു മുതിർന്ന പൗരനും കൊച്ചുമകളും തമ്മിലുള്ള നാടൻ സംഭാഷണത്തിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഭരതൻ മുത്തച്ഛൻ, വിൻസെന്റ് കെ ഡി, ലക്ഷ്മി, അശ്വതി. നിർവഹണം സൂരജ് രാജ്. സാങ്കേതിക സഹായം പോൾ ജി.
3: മുത്തശ്ശ എവിടെയാ? പത്ര വായന കഴിഞ്ഞില്ലേ? റേഡിയോയിൽ ഇന്ന് പരിപാടി അവതരിപ്പിക്കാൻ പോണ്ടേ?
4: ദാ വരുന്നു മോളെ, ഒരു മിനിറ്റ്. പഴയ പോലെ ചെറുപ്പല്ലെന്നറിയാലോ?
3: നമ്മുടെ ശ്രോതാക്കള് കാത്തിരിക്കുന്നുണ്ടാവും, സമയായി.
4: എനിക്ക് മനസ്സിലായി, നമുക്ക് പോകാം മോളെ. ഞാൻ റെഡിയായി. മുതിർന്നവരുടെ അന്തസ്സിനും ക്ഷേമത്തിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക പരിപാടിയായ നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനത്തിലേക്ക് സ്വാഗതം.
3: എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുത്തച്ഛൻ ഭരതനാണ്.
4: ഇവൾ എന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ ലക്ഷ്മി. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടി പ്രായമായവർക്കുള്ള വിവിധ ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവയിൽ നിന്ന് പ്രയോജനം നേടാനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു.
3: നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശ പ്രകാരം രാജ്യത്തിലുടനീളമുള്ള 200 കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളിലൂടെ നിരവധി ഭാഷകൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്
4: മോളെ. അതിലുപരി കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സാമൂഹിക നീതിയും ക്ഷേമവും ഉറപ്പാക്കാൻ എപ്പോഴും സജ്ജമാണ്. വികലാംഗർക്കും പിന്നോക്കക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും മറ്റ് പ്രത്യേക വിഭാഗക്കാർക്കുമായി മന്ത്രാലയം കാലാകാലങ്ങളിൽ പുതിയ നയങ്ങൾ രൂപീകരിക്കുകയും പരിപാടികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാന ഉദ്യമങ്ങളിൽ ചിലത് ഞാൻ പറയാം. മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പ്രോഗ്രാം, മുതിർന്ന പൗരന്മാർക്കുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ സേവനം 1-4-5-6-7, ജെറിയാട്രിക് കെയർ ഗിവേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം, മുതിർന്ന പൗരന്മാർക്കുള്ള വയോജന വികസന പദ്ധതി, മുതിർന്ന പൗരന്മാർക്കുള്ള രാഷ്ട്രീയ വയോശ്രീ യോജന, തിമിര ശസ്ത്രക്രിയ, മുതിർന്ന പൗരന്മാരുടെ പരിപാലനം, ക്ഷേമാവകാശങ്ങൾ, ഇവയും മറ്റു പല പദ്ധതികളും സേവനങ്ങളും മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക പിന്തുണ എന്നിവ നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ടതാണ്.
3: മുതിർന്നവർ എല്ലായ്പ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ പൈതൃകമാണ്. അവരുടെ മാർഗനിർദ്ദേശം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ അനുഗ്രഹവും നമ്മുടെ സുപ്രധാന തീരുമാനങ്ങളിൽ നിർണായകമാണ്. വയസ്സാകുമ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ കൂടുതലാകും. അപ്പോൾ പ്രിയപ്പെട്ടവർ അവരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാകും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മുതിർന്നവരുമായി നാം ഒപ്പം ചേർന്ന് നിൽക്കണം.
4: മോളെ, നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി. എന്നാൽ ഇക്കാലത്ത് ചിലർ അവരെ ഒരു ഭാരമായി കണക്കാക്കാറുണ്ട്. ഇതുമൂലം സമൂഹത്തിൽ പ്രായമായവരോട് മോശമായി പെരുമാറുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയുമാണ്.
3: പ്രായമായവരൊരു ഭാരമല്ല, അനുഭവ സമ്പത്തിന്റെ അമൂല്യ പൈതൃകമാണ്. അവർ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അവർക്കറിയാം.
4: മോളെ, എനിക്ക് നിന്നെയോർത്ത് അഭിമാനം തോന്നുന്നു. എന്നിരുന്നാലും ഇന്നത്തെ തലമുറയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല. മാത്രവുമല്ല, പ്രായമായവരോട് മോശമായി പെരുമാറുകയും ചെയ്യാറുണ്ട്. മോശമായ പെരുമാറ്റം തടയുന്നതിനും മാനസിക പീഡനങ്ങൾക്കും മറ്റ് കുറ്റകൃത്യങ്ങൾക്കുമെതിരെ അവബോധവും സംരക്ഷണവും നൽകുന്നതിനുമായിട്ടാണ് അടൽ വയോ അഭ്യുദയ യോജന ആരംഭിച്ചിട്ടുള്ളത്.
3: അതെ മുത്തച്ഛ, അടൽ വയോ അഭ്യുദയ യോജന ഇക്കാര്യങ്ങൾക്ക് പുറമെ മുതിർന്നവർക്കായി ശബ്ദമുയർത്താനും പ്രോത്സാഹിപ്പിക്കുന്നു.
4: അത് ശരിയാണ് മോളെ. അടൽ വയോ അഭ്യുദയ യോജനയ്ക്ക് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് നിയമോപദേശവും മാർഗനിർദ്ദേശവും നൽകുന്നതിനായി ഒരു ദേശീയ ഹെൽപ്പ് ലൈൻ 1467 സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. മോശമായ പെരുമാറ്റം, സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റ് അവകാശ സംബന്ധിയായ വിഷയങ്ങൾ എന്നിവയിൽ നിയമസഹായം ലഭിക്കുന്നതിന് പ്രായമായവരെ ഈ ഹെൽപ്പ് ലൈൻ സഹായിക്കുന്നുണ്ട്.
3: ഈ പദ്ധതിക്ക് കീഴിൽ പ്രധാനമായും മുതിർന്ന പൗരന്മാരുടെ നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിന് സാമ്പത്തിക സഹായവും പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. 2007 നിയമപ്രകാരം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംരക്ഷണവും ഉൾപ്പെടെ പ്രായമായവർക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുന്ന ശില്പശാലകൾ, പ്രചാരണം, ഇതെല്ലാം ഉൾപ്പെടുന്നു.
4: കൊള്ളാം കൊള്ളാം, എന്റെ കൊച്ചുമോൾക്ക് ഒരുപാടറിയാം.
3: ഇനിയുണ്ട് മുത്തച്ഛ, അടൽ വയോ അഭ്യുദയ യോജനയുടെ നടത്തിപ്പ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും 2007 നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വൃദ്ധസദനങ്ങളും മറ്റ് സംരക്ഷണ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളെ ബാധ്യസ്ഥരാക്കുന്നു. ഈ നിയമപരമായ അവകാശങ്ങളെ കുറിച്ച് അവബോധം വളർത്താനും മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായം നൽകാനും ഈ പദ്ധതി സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു.
4: കൊള്ളാം കൊള്ളാം, എന്റെ കുട്ടി വളരെ ബുദ്ധിമതിയാണ്. എന്റെ കൊച്ചുമകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു മോളെ?
3: ഈ പദ്ധതിക്ക് കീഴിൽ മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും പിന്തുണാ സേവനങ്ങളും നൽകുന്നതിന് സർക്കാർ ഇതര സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, പൊതു ട്രസ്റ്റുകൾ എന്നിവയുമായി പങ്കാളിത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘടനകൾ അടൽ വയോ അഭ്യുദയ യോജന ചട്ടക്കൂടിനുള്ളിൽ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് ക്യാമ്പയിനുകൾ നടത്തുകയും നിയമസഹായം ലഭ്യമാക്കുന്നതിന് മുതിർന്ന പൗരന്മാരെ സഹായിക്കുകയും ചെയ്യുന്നു.
4: അപ്പോൾ ഇതിനർത്ഥം ഒരു മുതിർന്ന പൗരൻ മോശമായ പെരുമാറ്റത്തിന് ഇരയായാൽ അവർക്ക് പോലീസിന്റെയും എൻജിഒകളുടെയും സഹായം തേടാമെന്നാണോ?
3: ഓ, തീർച്ചയായും അങ്ങനെ ചെയ്യാം മുത്തച്ഛ.
4: ശരി മോളെ, പക്ഷേ എനിക്കൊരു കാര്യം വ്യക്തമാക്കി തരൂ. പ്രായമായവരോട് മോശമായി പെരുമാറുന്നത് കാണുമ്പോൾ എന്തുകൊണ്ട് കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കിയില്ല? അത് മോശമല്ലേ?
3: മുത്തച്ഛ, സർക്കാർ എപ്പോഴും പൗരന്മാരെക്കാൾ ഒരു പടി മുന്നിലാണ് ചിന്തിക്കുന്നത്. ദുരുപയോഗം തടയുന്നതിനായി രക്ഷിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം 2007 സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്.
4: ശരിക്കും ഈ നിയമത്തിന്റെ ഉദ്ദേശം എന്താ?
3: മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സും ബഹുമാനവും സ്വാതന്ത്ര്യവും നൽകുക എന്നതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രായമായവരെ അവരുടെ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ജീവനാംശം ആവശ്യപ്പെടാൻ ഇത് പ്രാപ്തരാക്കുന്നു. അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു.
4: പ്രായമായവർക്ക് അവരുടെ മക്കളിൽ നിന്ന് ജീവനാംശം അവകാശപ്പെടാമോ?
3: ഉവ്വ മുത്തച്ഛ, 2007 നിയമപ്രകാരം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം അനുസരിച്ച് മുതിർന്ന പൗരന്മാർക്ക് സെക്ഷൻ 4 പ്രകാരം ജീവനാംശം ആവശ്യപ്പെടാം. പ്രായമായവർക്ക് അവരുടെ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ജീവനാംശം നേടാനുള്ള അവകാശം ഈ ഒരു വകുപ്പ് നൽകുന്നു.
4: ശരി ലക്ഷ്മി, അവർക്ക് ക്ലെയിം എവിടെ ഫയൽ ചെയ്യാമെന്ന് വേഗം പറയൂ.
3: ജില്ലാ കോടതിയിൽ ജീവനാംശത്തിനായി ക്ലെയിം ഫയൽ ചെയ്യാം മുത്തച്ഛ.
4: ഈ നിയമം ജീവനാംശം നൽകുന്നു, എന്നാൽ ഇത് പ്രായമായവരെ എങ്ങനെ സംരക്ഷിക്കും?
3: മുത്തച്ഛ, ആരെങ്കിലും ഒരു മുതിർന്ന പൗരനോട് മോശമായി പെരുമാറിയാൽ അവർക്ക് 3 മുതൽ 6 മാസം വരെ തടവും പിഴയും ലഭിക്കും. അത് കോടതി നിർണയിക്കുന്നു. ഈ നിയമം തികച്ചും കർശനമാണ്.
4: പരാതി പറഞ്ഞിട്ട് മക്കൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലോ?
3: അങ്ങനെ സംഭവിച്ചാൽ പോലീസും ഭരണകൂടവും കുടുംബത്തെ ഉപദേശിക്കും. പ്രായമായ ഒരാൾ ആ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വൃദ്ധസദനങ്ങളുണ്ട്.
4: വൃദ്ധസദനങ്ങളോ?
3: വയോധികർക്ക് ഭക്ഷണവും പാർപ്പിടവും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഒരു സ്ഥാപനമോ സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു വീട് പോലെയാണ് മുത്തച്ഛ വൃദ്ധസദനം.
4: അത് ശരി, എന്നാൽ മോശമായ പെരുമാറ്റത്തെ കുറിച്ച് അവർ ആരോട് പരാതിപ്പെടും?
3: അവർക്ക് 1

ഡാഷ ഫ്രാൻസിസ്. ഭാരത സർക്കാരിൻ്റെ ഭരണഘടന പ്രകാരം ഉറപ്പ് നൽകിയിട്ടുള്ളതും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുമറ്റും കൂടുതൽ ഫലപ്രദമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാരത സർക്കാർ നിർമ്മിച്ചിട്ടുള്ള നിയമത്തെക്കുറിച്ചാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. ആ നിയമത്തിൻ്റെ പേരാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. 29/12/2007 ഈ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന്. മുതിർന്ന പൗരന്മാരെന്നാൽ സ്വയം സംരക്ഷിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരാണ്. സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്കും വേണ്ടി അവരുടെ മക്കൾ അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ചെറുമക്കൾ ഇവരിൽ നിന്നും സംരക്ഷണം ഉറപ്പു വരുത്തുന്ന നിയമമാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട്. നേരത്തെ പറഞ്ഞതുപോലെ മക്കളോ ബന്ധുക്കളോ ഇത്തരം ആളുകളെ സംരക്ഷിക്കാത്ത പക്ഷം അവർക്ക് ട്രിബ്യൂണലിൽ അപേക്ഷ ബോധിപ്പിക്കുവാനും മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും പ്രതിമാസ നിരക്കിൽ ഒരു തുക സമയാസമയങ്ങളിൽ ഇവർക്ക് ലഭിക്കുവാനും ഈ നിയമപ്രകാരം സാധ്യമാകുന്നു. ഇനി ഏത് തരത്തിലാണ് ഇവർക്ക് ഈ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നത് എന്ന് നോക്കാം. മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ വ്യാപകമായ കർമ്മ പദ്ധതികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തിവരുന്നുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മുതിർന്ന പൗരനിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ ആർക്കെങ്കിലും സ്വത്ത് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ കൈമാറ്റം പോലും അസാധുവാക്കുവാൻ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. അതായത് മുതിർന്ന പൗരന് അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങൾ നൽകിക്കൊള്ളാമെന്ന വ്യവസ്ഥയിൽ അയാളുടെ സ്വത്തുക്കൾ സമ്മാനമായോ അതല്ലെങ്കിൽ മറ്റു വിധത്തിലോ കൈമാറ്റം ചെയ്യുകയും കൈമാറിക്കിട്ടിയ ആൾ അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും നൽകുന്നത് നിരസിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ സ്വത്ത് കൈമാറ്റം വഞ്ചനാപൂർവമോ ഭീഷണി മൂലമോ സ്വാധീനത്തിലോ ഉണ്ടാക്കിയതായി കണക്കാക്കി ആ കൈമാറ്റം നൽകിയ ആളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ട്രിബ്യൂണലിന് ടി കൈമാറ്റം അസാധുവായി പ്രഖ്യാപിക്കാവുന്നതാണ്. ഈ നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയത് 24/8/2008. അതുകൊണ്ട് തന്നെ അതിനു മുൻപേ നടന്ന ഇത്തരം കൈമാറ്റങ്ങളിൽ നടപടിയെടുക്കുവാൻ ട്രിബ്യൂണലിന് നിലവിൽ അവകാശമില്ല. ഇനി നമുക്ക് ഇവരുടെ സംരക്ഷണത്തിനുള്ള അപേക്ഷയും അതിൻ്റെ നിയമ നടപടിക്രമങ്ങളും എങ്ങനെയെന്ന് നോക്കാം. സംരക്ഷണത്തിനുള്ള അപേക്ഷ സ്വയം സംരക്ഷിക്കുവാൻ പ്രാപ്തിയില്ലാത്ത മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മുതിർന്ന പൗരനോ ട്രിബ്യൂണൽ മുൻപാകെ നൽകാവുന്നതാണ്. കേരളത്തിൽ അപേക്ഷ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അതായത് RDO മുൻപാകെയാണ് നൽകേണ്ടത്. ഈ RDO ഒരു കോടതിക്ക് സമാനമായാണ് അപ്പോൾ പെരുമാറുന്നത്. അപേക്ഷകന് അപേക്ഷ നൽകുവാൻ പ്രാപ്തിയില്ലെങ്കിൽ അയാൾ അധികാരപ്പെടുത്തിയ മറ്റൊരാൾക്കോ നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയ്ക്കോ ഇത്തരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. കൂടാതെ ട്രിബ്യൂണലിന് സ്വമേധയാ നടപടിയെടുക്കുവാനും അധികാരമുണ്ട്. സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ട്രിബ്യൂണലിന് ലഭിച്ചു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ എതിർകക്ഷിക്ക് അതായത് മക്കൾ അതല്ലെങ്കിൽ ബന്ധുക്കൾ ചെറുമക്കൾ ഇവരായിരിക്കും എതിർകക്ഷികൾ. ഈ എതിർകക്ഷിക്ക് നോട്ടീസ് നൽകുകയും തുടർന്ന് എതിർകക്ഷിക്ക് മറുപടി ബോധിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുന്നതുമാണ്. ഇനി സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടിയിൽ ട്രിബ്യൂണലിന് പ്രസ്തുത എതിർകക്ഷിക്കെതിരെ അതായത് അപേക്ഷകന്റെ എതിർകക്ഷിക്കെതിരെ ജീവനാംശ തുകയും നടപടി ചെലവിലേക്കും പൈസ നൽകുവാൻ ഉത്തരവ് കൽപ്പിക്കാവുന്നതാണ്. അപേക്ഷയിൽ വിധിയായ തീയതി മുതൽക്കോ അല്ലെങ്കിൽ ട്രിബ്യൂണൽ പ്രത്യേകം ഉത്തരവിടുന്ന പക്ഷം അപേക്ഷാ തീയതി മുതൽക്കോ പ്രസ്തുത ജീവനാംശം കൊടുക്കുവാൻ എതിർകക്ഷികളോട് ഉത്തരവിടാവുന്നതാണ്. അപേക്ഷയിൽ അവസാന വിധി വന്നതിന് ശേഷവും എതിർകക്ഷികൾ മതിയായ കാരണം കൂടാതെ ഉത്തരവ് ലംഘിക്കുന്ന പക്ഷം അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിപ്പിക്കുവാനും അയാളെ ഒരു മാസം വരെയോ അല്ലെങ്കിൽ അതിനു മുൻപേ പണം കൊടുക്കുന്നതായാൽ അതുവരെയോ തടവിൽ പാർപ്പിക്കുവാനും ട്രിബ്യൂണലിന് ഉത്തരവിടാം. എന്നാൽ എതിർകക്ഷിയിൽ നിന്നും വസൂലാക്കുവാനുള്ള തുകയ്ക്കുള്ള അപേക്ഷ തുക നൽകുവാൻ കൽപ്പിച്ചിട്ടുള്ള തീയതി മുതൽ 3 മാസത്തിനകം ട്രിബ്യൂണലിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രസ്തുത തുക വസൂലാക്കുവാൻ വാറണ്ട് പുറപ്പെടുവിപ്പിക്കാവുന്നതല്ല. ഇനി നമുക്ക് നോക്കാം മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുവാനുള്ള ചുമതല ആർക്കെല്ലാമാണ്. ഏറ്റവും ആദ്യത്തെ ചുമതല അവരുടെ മക്കൾക്ക് തന്നെയാണ്. മക്കൾക്ക് ശേഷം ബന്ധുക്കൾ ചെറുമക്കൾ ഇവർക്കും മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. മക്കളില്ലാത്ത പക്ഷമാണ് ബന്ധുക്കൾക്ക് ഈ സംരക്ഷണ ചുമതല പോകുന്നത്.
അതായത് മുതിർന്ന പൗരന്മാരുടെ സ്വത്തുവകകൾ ആർക്കെല്ലാമാണോ എത്തിച്ചേരാൻ നിയമപരമായി അവകാശമുള്ളത് അവരിലേക്കാണ്

അവരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളത്. ഇനി മക്കൾ ജീവിച്ചിരിപ്പില്ലാത്ത പക്ഷം ചെറുമക്കൾക്കും മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുവാനുള്ള ചുമതലയുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ആ ചുമതലയില്ല. 18 വയസ്സ് പൂർത്തിയായി പ്രായപൂർത്തിയായ ചെറുമക്കൾക്കാണ് അവരെ സംരക്ഷിക്കുവാനുള്ള ചുമതലയുള്ളത്. ഇനി ആവശ്യമുള്ള പക്ഷം ഇവർക്ക് ഇന്ററിം മെയിൻ്റനൻസ് നൽകുവാനും ട്രിബ്യൂണലിന് ഉത്തരവിടാം. അതായത് നിലവിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ ഇടക്കാലാശ്വാസം എന്ന നിലയ്ക്ക് പണം നൽകുവാൻ എതിർകക്ഷികളോട് ട്രിബ്യൂണലിന് ആവശ്യപ്പെടാം. ഇനി നമുക്ക് നോക്കാം ഈ ആക്ടിൽ ഇവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന്. പൊതുവെ നമുക്കറിയുന്ന ചില ആനുകൂല്യങ്ങളാണ്: പൊതുവായ സ്ഥലങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ അനുവദിക്കണം. അതുപോലെ തന്നെ ആശുപത്രികളിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം കട്ടിലുകൾ നൽകണം. സർക്കാർ ആശുപത്രികൾ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ആശുപത്രികളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പരിപാടികൾ, പദ്ധതികൾ, ഇവ കൃത്യമായ ബോധവൽക്കരണ പരിപാടികളിലൂടെ പൊതുജനത്തെ അറിയിക്കേണ്ടതുണ്ട്. ഇനി മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുവാൻ മക്കൾക്ക് ചുമതലയുണ്ട് എന്നതാണ് ഈ നിയമത്തിലെ ഏറ്റവും വലിയ സംരക്ഷണം. അതുപോലെ മറ്റൊരു പദ്ധതിയുടെ പേരാണ് RVY, രാഷ്ട്രീയ വയോയോജന. BPL-ക്കാർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ഇവർക്ക്, മുതിർന്ന പൗരന്മാർക്ക്, മാതാപിതാക്കൾക്ക് ആരോഗ്യ ഉപകരണങ്ങൾ അവർക്ക് ലഭ്യമാകുന്നു. അതൊരു പക്ഷേ വീൽ ചെയർ ആകാം, അവർക്ക് വീടുകളിൽ ഉപയോഗിക്കാവുന്ന കട്ടിലുകളാകാം. അത് BPL-ക്കാർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത്. സർക്കാർ മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ ഒരുപക്ഷെ സർക്കാർ സർക്കുലറുകളിലോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലോ പത്രമാധ്യമങ്ങളിലോ ഒക്കെയാണ് പൊതുജനം, അതുവഴിയാണ് പൊതുജനം അറിയുന്നത്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് അറിയുമ്പോൾ അത് അർഹമായവരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഒരു പൗരധർമ്മമായി കാണണം. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരുകൾ അവർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. അത്തരം ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും സമയം നിങ്ങൾ കേട്ടത് മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി നമ്മുടെ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരു നിയമം, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് എന്ന നിയമത്തിൻ്റെ നിയമവശങ്ങളാണ്. ഞാൻ അഡ്വക്കേറ്റ് ആശ ഫ്രാൻസിസ്. അടൽ വയോ അഭ്യുദയ യോജന എന്ന പദ്ധതിയുടെ പ്രത്യേക പ്രോഗ്രാം തുടർന്ന് കേൾക്കുക.

0: മുത്തശ്ശ.
1: എന്താ മോളെ?
0: ഇനി ഒരു വൃദ്ധസദനത്തിലെ വിശേഷങ്ങൾ അറിയാം.
1: അത് നല്ല കാര്യം.
2: എന്റെ പേര് സീറ്റിറപ്പായി. അവര് 15-നും 20-നും ഇടയ്ക്ക് ആൾക്കാരാണ് ഡെയിലി ഇവിടെ വയോജനങ്ങളായിട്ടുള്ള ആൾക്കാരോട് വരുന്നത്. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ച് വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് സംഗതി, പലരും ഗവൺമെൻറ് ജോലിയിലും ബാങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാർ പോലും ഉണ്ട്, അതേപോലെ സാധാരണക്കാരും ഉണ്ട്. എല്ലാവരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഒരേപോലെയാണ്, വീട്ടിൽ ഒറ്റപ്പെട്ടൊരവസ്ഥ, വീട്ടിൽ ആരോട് സംസാരിക്കാനില്ല. അപ്പോൾ ഞാൻ ഒരു റിട്ടയർഡ് ബാങ്കിലെ മാനേജരാണ്. അപ്പോൾ ഞങ്ങൾ ഈ അംഗങ്ങൾക്ക് ഇത് കൂടാതെ ഇവിടെ ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങൾ കൂടാതെ ഇവിടെ ചീട്ട് കളിക്കാനും ക്യാരംസിനും ടിവിയും റേഡിയോ എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ട് എൻജോയ്മെൻറ്റിന്. അത് കൂടാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ എവിടെയെങ്കിലും ചെറിയ ചെറിയ ഉല്ലാസയാത്രയെ കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾക്ക് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യണമെന്നൊരു അവസരം പറഞ്ഞു. അപ്പോൾ പലരും വയോജനങ്ങളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിമാനത്തിൽ കയറാത്ത ആൾക്കാരെ ഒരു അതൊന്ന് കയറ്റണം എന്നുള്ള ആഗ്രഹത്തിലൂടെ ഞങ്ങളൊരു വിമാനയാത്ര സംഘടിപ്പിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 27-ാം തീയതി ഞങ്ങൾ ബാംഗ്ലൂരിക്ക് 44 പേരെയും കൊണ്ട്, വൃദ്ധരായ 44 പേരെയും കൊണ്ട് പ്ലെയിനിൽ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് ബസ്സിൽ പോയി, അവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പ്ലെയിനിൽ പോയി, അങ്ങനെ ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങി. അവിടെ ഒരു ലോക്കൽ ഒരു ബസ് അറേഞ്ച് ചെയ്ത് അവിടെ കറങ്ങി വൈകുന്നേരം വീണ്ടും ട്രെയിനിൽ തിരിച്ചെത്തി. അങ്ങനെ 44 പേരെ ഉല്ലാസയാത്ര നടത്തി. എല്ലാവർക്കും അത് ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെയുള്ള പല പരിപാടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വയോമിത്രമായിട്ട് സഹകരിച്ചുകൊണ്ട് മാസത്തിൽ 2 മെഡിക്കൽ ക്യാമ്പ്, ആ 2 മെഡിക്കൽ ക്യാമ്പിനും ഡോക്ടേഴ്സ് വരുന്നുണ്ട്, മരുന്ന് ഇവിടെ സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്.
3: അത് 100% ഒരേ ദിവസം ഞാൻ കയറി കഴിയുന്തോറും ആരോഗ്യം, സന്തോഷം, അതായത് ബലം കൂടി വരാ സന്തോഷത്തിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ എല്ലാവർക്കും കൂടുതൽ എല്ലാവരും അറിയുന്നതിൻ്റെ പേരിൽ കൂടുതൽ സന്തോഷം. പിന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നവർക്ക് ഇപ്പോൾ കണ്ടില്ല, ചേറിട്ട് തിന്നിട്ട് എയർഫെയറിൻ്റെ വകയിൽ ഭക്ഷണം ചായയും ഇതെല്ലാം കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, 10 പൈസ കുറഞ്ഞമാതിരി മനസ്സിൻ്റെ സന്തോഷമുണ്ട്. ഒരു 5 കിലോ ആരോഗ്യം കൂടിയുമ്പോൾ അത്രയും സന്തോഷം. വില കൊടുത്താൽ കിട്ടി ഞാൻ കാക്കും കുമ്പിൽ പറക്കണമാതിരി കണ്ടുള്ളത്. വേറെ എപ്പോഴും പോകണമെന്ന് പറഞ്ഞു കേട്ടുള്ളൂ. വണ്ടിയിൽ കയറി എല്ലാ സൗകര്യത്തിലും എല്ലാ സന്തോഷത്തിലും ഒന്നിടലും 100% എന്ന് പറഞ്ഞാൽ അവസാനിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷം.

0: ഓമന പീറ്റർ. ഞങ്ങൾക്ക് സന്തോഷത്തിൽ ജീവിക്കാൻ ഇവിടെ വന്ന എന്തെന്നാ പറയുക, വീട്ടിലേലും കൂടുതൽ സന്തോഷം നമുക്ക് ഇവിടെ നിന്ന് വയോധികൾ അവിടെ നിന്ന്. അങ്ങനെ എല്ലാ വയോധികളും കൂടി സംഗമം കൂടെ കൂടുമ്പോൾ ഒരു തമാശയും സന്തോഷം ചെറിയാകുമ്പോൾ 10 വയസ്സല്ല ചെറുപ്പം കുട്ടികളെ പോലെയായി. ഞങ്ങളെ നിയന്ത്രിക്കാനും കൊണ്ടുപോകാനും കൊണ്ടുവരാനും പറ്റിയ ആളാണ് ഞങ്ങൾക്ക് ഉറപ്പായി. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പുറമെ പോയിട്ട് രാജ്യങ്ങൾ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വയസ്സായവരാരും കൊണ്ടുപോയില്ല. ഇന്ന് കാലത്ത് നടക്കാത്തൊരു കാര്യമാണ് ഞങ്ങളെ ഇന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി വിമാനത്തിൽ കൊണ്ടുപോയി കൊണ്ടുവന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഞങ്ങളെ ഇറക്കി കോഴി തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ജഗറിൻ്റെ ഉള്ളിൽ ഒതുക്കിയ പോലെ ഞങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാനും അന്വേഷിക്കാനും ഉണ്ടായാണ് ഉറപ്പായി. അതിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാം വയോധികൾക്ക് സന്തോഷത്തിൽ പിരിക്കണം. ഒക്കെ എന്താ ഇവിടെ ആക്കളാന്താ പോയി വന്നേന്, ഇനിയും പോവാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കാരണം മക്കളൊന്നും കൊണ്ടുപോവില്ല. കാരണം ഈ വയസ്സായവരെ വലിച്ചു കൊണ്ടുപോകും, ഒത്തിരി പ്രയാസം തന്നെയാണ്. ഈ കാലുവേദനയുള്ളവരും കൈവേദന വിഷമമുള്ളവരും വടിയുമ്പോൾ നടക്കുന്നവരൊക്കെ ഉള്ളവരാണ്. അവരെ നിന്ന് പൂർണ്ണ സന്തോഷത്തോടെ കൊണ്ടുപോകാനും ധൈര്യത്തിൽ വരാനും ഞങ്ങൾ ഉറപ്പായോടെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കേട്ടാ. നന്ദി.
1: എൻ്റെ പേര് ശശി പോട്ടയിൽ പ്രസിഡൻ്റാണ്. വയോജനങ്ങൾക്ക് ഉള്ള ഇവിടെ വരികയും രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെസ് കളിക്കാം, അതുപോലെ അതുപോലെ തന്നെ കാരംസ് ഉണ്ട്. പിന്നെ നല്ല കുശലങ്ങളൊക്കെ അന്വേഷിച്ച് ഇവിടെ ഞാൻ ചെറിയ ലഘുവായിട്ടുള്ള ചായ രാവിലെ ചായ ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് പരിപാടി നടത്തുന്നുണ്ട്.
2: മുത്തശ്ശ കേട്ടോ, ഞങ്ങളുടെ ശ്രോതാക്കളുമായി ഞാൻ പങ്കിട്ടത് ഞങ്ങളുടെ പ്രായമായ അതിഥികൾ സ്വീകരിച്ചു.
3: നീ പറഞ്ഞത് തികച്ചും ശരിയാണ് കുട്ടി.
2: അടൽ വയോ അഭ്യുദയ യോജനയെയും മുതിർന്ന പൗരന്മാരുടെ നിയമപരമായ അവകാശങ്ങളെയും കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത പ്രത്യേക പരിപാടി നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം 3rd episode ഇവിടെ സമാപിക്കുന്നു.
3: സുഹൃത്തുക്കളെ, അടൽ വയോ അഭ്യുദയ യോജന ഒരു സംരംഭം മാത്രമല്ല, എന്നെ പോലെയുള്ള പ്രായമായവരെ സമൃദ്ധമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയായി മാറുകയാണ്.
2: അതെ മുത്തച്ഛ, ഈ പദ്ധതി നമ്മുടെ പ്രായമായവർക്ക് അർഹമായ ബഹുമാനവും അന്തസ്സും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. അവർക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും മോശമായ പെരുമാറ്റത്തിനും പീഡനത്തിനുമെതിരെ ശബ്ദമുയർത്താൻ അവരെ പ്രാപ്തരാക്കുന്നതിലും ഇതൊരു പ്രധാന പങ്കുവഹിക്കുന്നു. പ്രായമായവർക്ക് എന്തെങ്കിലും സഹായത്തിനോ വിവരങ്ങൾക്കോ വേണ്ടി ദേശീയ ഹെൽപ്പ് ലൈൻ 1-4567 ഡയൽ ചെയ്യാം.
3: സുഹൃത്തുക്കളെ, ഇപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം, നമ്മുടെ പ്രായമായവർ നമ്മുടെ അഭിമാനവും ബഹുമാനവുമാണ്. അവർ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും നിധിയാണ്. നമ്മുടെ വ്യക്തിത്വവും ആത്മാഭിമാനവും അവരിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്ത്യ വളരെ മഹത്തായ നമ്മുടെ രാഷ്ട്രം. ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം.

നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടലയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് അങ്കക്കളരി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
2: ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ആരെ? തറവാട്ടി പോയിരുന്നു, കാണാൻ പറ്റിയില്ല. ഇന്നലെ രാവിലെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് കേട്ടാടിനും. നീ ആരെ? കുറിച്ചനാടെ? എന്താ വിശേഷം? ഒരോലയുണ്ടേ? പഴശ്ശിത്തമ്പുരാൻ തിരിച്ചു. തമ്പുരാൻ കൊണ്ടുവരൂ, കൊണ്ടുവരൂ. ഭയഭക്തി ബഹുമാനത്തോടെ ഉദയൻ ആ ഓല എടുത്തു വായിച്ചു നോക്കിയപ്പോ തമ്പുരാൻ്റെ ഓല, തമ്പുരാൻ്റെ ഓല, ചമ്പാ തമ്പുരാൻ, നമ്മുടെ തമ്പുരാൻ. ഇനി ഒരു കാലത്ത് നേരിട്ട് കാണാൻ സാധ്യമല്ലെന്ന് വിചാരിച്ചിരുന്ന പഴശ്ശി തമ്പുരാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. തമ്പുരാനെ, അടിയനിതാ വരുന്നു, ഉദയനിതാ വരുന്നു, ചമ്പാ വേഗം വേഗം. അവർ വളരെ വേഗത്തിൽ തമ്പുരാന്റെ സമീപത്തേക്ക്. കുഞ്ഞിക്കണ്ണി എവിടെ പോയെന്ന് മാധുക്കുട്ടി അറിഞ്ഞിരുന്നില്ല. പ്രായത്തിൽ അല്പം കൂടുതലുണ്ടെങ്കിലും ഒതേനെ കണ്ടാൽ ഏതു പെണ്ണും കൊതിക്കും. കുഞ്ഞിക്കന്നിയും അവസാനം സമ്മതിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്.

പക്ഷേ കുഞ്ഞിക്കണ്ണി തന്റെ വിവാഹകാര്യം വളരെ രഹസ്യമായി കുഞ്ഞിച്ചന്തുവിനെ അറിയിച്ചിരുന്നു. ശനിയാഴ്ച പാതിരാ നേരത്ത് അവൻ പഴയ ഗോപുരത്തെത്തി കുഞ്ഞിക്കന്നിയെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു. എല്ലാ ശുഭം തമ്പുരാ സ്ഥലത്തില്ല. ഈ തന്റെ പ്രിയപ്പെട്ടവളുടെ കൈയും പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ കുഞ്ഞിച്ചന്തു തന്റെ കിടപ്പറയിലേക്ക് നടന്നു. നിൽക്കവിടെ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ഓ അമ്മ, ഈ പെൺകുട്ടി ഏതാണ്? ഇതെന്റെ ഭാര്യയാണ്. വീടറിയാതെ, വീട്ടാരറിയാതെ, നാടറിയാതെ, നാട്ടാരറിയാതെ, കോവിലറിയാതെ, കോവിലകം അറിയാതെ തൃക്കയിൽ അടുത്ത കിരീടാവകാശക്കൊരു ഭാര്യയോ? ഇവൾ പുരാതനമായൊരു, അവളുടെ പിറവി എന്തെന്നോ പദവി എന്തെന്നോ ഞാൻ ചോദിച്ചില്ല. അവളുടെ അന്തസ്സിനെ പറ്റിയോ ആഭിജാത്യത്തെ പറ്റിയോ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ തൃക്കയിൽ അടുത്ത കിരീടാവകാശ പള്ളിക്കെട്ട് നടത്തുന്നതിന് ചില ചിട്ടകളുണ്ട്, ചട്ടങ്ങളുണ്ട്, അതനുസരിച്ചേ വെക്കൂ. അനുസരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ തമ്മിൽ കടലിൽ വെച്ച് പ്രേമിച്ചതാണ്. അവൾ വിവാഹം ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മറ്റു ബന്ധപ്പാടുകളുടെ ഇടയിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചില്ല. അപ്പോഴേക്കും അവളുടെ അമ്മ അവൾക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു. അവളുടെ അമ്മ തീർച്ചയായും നിങ്ങൾ തമ്മിലുള്ള പ്രേമബന്ധം അറിഞ്ഞിരിക്കില്ല. ഇല്ല, ഞാൻ ആ കുട്ടിയോട് ചോദിക്കട്ടെ. തമ്പുരാട്ടി, നീ എന്റെ തമ്പുരാട്ടി എന്ന് വിളിക്കണ്ട, നിനക്ക് എന്റെ അമ്മയെന്ന് തന്നെ വിളിക്കാം. പക്ഷെ വിളിക്കുന്നതിന് മുമ്പ് ചില മുറകളുണ്ടെന്ന് മാത്രം. ഞാൻ ചോദിക്കട്ടെ, നിന്റെ അമ്മ നിനക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രേമബന്ധത്തെ പറ്റി നീ അമ്മയോട് പറഞ്ഞു? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞാലും പ്രയോജനമില്ല. അങ്ങനെയുള്ള ഒരുത്തനാണ് അമ്മ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരുത്തന് ആരത്? ഉദയന്. തീർച്ചയായും അദ്ദേഹം നിങ്ങളുടെ പ്രേമബന്ധം അറിഞ്ഞിരിക്കയില്ല. അറിഞ്ഞാലും പ്രയോജനമില്ല. പെണ്ണെന്ന് കേട്ട പിന്നെ അയാൾക്ക് ഒരു വകതിരുമില്ല, അത്ര വൃത്തി കെട്ടവനാ. അതുകൊണ്ട് നീ ഇവന്റെ കൂടെ ഒളിച്ചോടി പോരാമെന്ന്. അർദ്ധരാ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നതിനാണ് ഈ ഒളിച്ചോടി വരിക എന്ന് പറയുന്നത്. അമ്മേ, എന്താടാ നീ ഇവളെ കട്ടുകൊണ്ട് പോകുന്നതല്ലേ? കട്ടുകൊണ്ട് വരിക. രാജകുമാരന്മാർ അവർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വരാറ്? ഏത് രാജകുമാരന്മാർ എന്നോ ഏതു കുലം

0: മോനെ, അവതാര പുരുഷന്മാർ ഒരു അപരാധം ചെയ്താൽ അത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. തന്നെയല്ല, നീ അവതാര പുരുഷനല്ല, താമസിക്കുന്നത് ദ്വാരകയിലും ദ്വാപരയുഗത്തിലുമല്ല, കലിയുഗത്തിൽ കൊച്ചു കേരളത്തിൽ, അതും തൃക്കൈൽ എന്ന് പറയുന്ന ഈ ചെറിയ ഈ നാട്ടുരാജ്യത്ത്. ഇവിടത്തെ ചിട്ടകളും ചട്ട അമ്മേ അമ്മ ഇങ്ങനെ മറക്കട മുടിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, തമ്പുരാ, സ്ഥലത്തില്ലാത്ത ഈ അവസരത്തിൽ ഈ കൊട്ടാരത്തിന്റെ അന്തസ്സിന് അനുയോജ്യമല്ലാത്ത ഒന്നും തന്നെ പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഈ പെൺകുട്ടി ശരിയാണ്, അവളെ വഴിയാധാരമാക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു കാര്യം ചെയ്യുക, ഇവിടെ 21 കാര്യസ്ഥന്മാരുണ്ട്, നീ അവരെ കാണ്, അവരുടെ അഭിപ്രായം അന്വേഷിക്കുക. അവർ സമ്മതിച്ചാൽ ഇതിനകത്ത് കയറ്റാം, ഇല്ലെങ്കിൽ ശരി. അമ്മ പള്ളിയറയിലേക്ക് പോകണം. വിഷ്മിത്ത മരാട്ടി തന്റെ പള്ളിയറയിൽ വന്നു. അവർ മുറിക്കകത്ത് കയറിയതും രണ്ട് കാവൽ ഭടന്മാർ മുൻവശത്തിൽ നിന്ന്, എന്താണ് കൽപ്പിച്ച അടിയങ്ങളോട് ക്ഷമിക്കണം, കൊച്ചുതമ്പുരാന്റെ കൽപ്പന, അദ്ദേഹമല്ലേ ഭരിക്കുന്നത്, അവിടെ നിന്ന് മുറിവിട്ട് പുറത്തിറങ്ങരുത്. എനിക്ക് വീട്ടു തടങ്കൽ. തമ്പുരാനെ, അവിടെ നിന്ന് അടിയനോട് ചോദിച്ചല്ലോ ഇവനെ കൊണ്ടുവന്നപ്പോൾ, പിച്ചിപ്പൂമാല കണ്ട് എന്തിന് പാമ്പെന്ന് സംശയിച്ചു. ഇത് പിച്ചിപ്പൂമാലയാണോ പച്ചില പാമ്പാണോ? അവന്റെ സ്വൈരവിഹാരത്തിന് വേണ്ടി എന്നെ അവൻ വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്നു. പരമാർത്ഥം പറഞ്ഞാൽ ഞായറാഴ്ച രാവിലെയാണ് മാതുക്കുട്ടി വിവരമറിയുന്നത്. മകളെ പല സ്ഥലത്തും അന്വേഷിച്ചു, എവിടെ പോയെന്നൊരു പിടിയും കിട്ടിയില്ല. അന്ന് ഉദയനം വന്നപ്പോൾ തൽക്കാലം നാലി വിസ്തവക്കാരിയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. അതിനകം മകളെ കണ്ടുപിടിക്കാം, ഉദയനെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ സാധിച്ചില്ല. അവസാനം ഏതായാലും ഇന്ന് ഉദയനൻ വരും, ഇനി അവധി കേൾക്കുകയില്ല, ഈ കുടുംബം നശിപ്പിക്കും, തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകും. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നിസ്സാരമായൊരു ജീവിതാഗ്രഹം അതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് മകളെ പോലെ അണിഞ്ഞൊരുങ്ങി ആ മുറിക്കകത്തിരുന്നത്. വാസ്തവത്തിൽ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയ ഉടനെ ഉദയനൻ അവളുടെ കഥ തീർക്കുമായിരുന്നു. അപ്പോഴേക്കും പടിശത്തമ്പുരാന്റെ വിവരം കിട്ടിയതും എല്ലാം മറന്ന് അങ്ങോട്ട് തിരിച്ചു. അവിടെ ആ ജീർണിച്ച ക്ഷേത്രത്തിൽ തങ്ങിയിരുന്ന പടിശത്തമ്പുരാനെയും തൃക്കൈൽ രാജാവിനെയും ഉദയനൻ മുഖം കാണിച്ചു. തമ്പുരാനെ, ആ കള്ളന്മാര് വെള്ളക്കാരെ കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി തച്ചൊള്ളി കുടുംബത്തിൽ ആണും പെണ്ണും എന്നും അവിടുത്തെ ചൊൽപ്പടിയിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ ആയുധങ്ങൾ ആസ്തിയും എന്നും അവിടത്തേക്ക് വിധേയമായിരിക്കും. ഉദയന, കലങ്ങി മറിഞ്ഞ ഇന്നത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നെപ്പോലെ ചില ദേശാഭിമാനികൾ ഉണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്വാസം. ഉദയന, ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം ഈ അവസരവാദികളാണ്. ആ പടയം വീടൻ കാലുമാറി, സാരമില്ല.
1: നാട് മുടിച്ചും കാലു പിടിച്ചും താനും നേടും ചതിയന്മാർ നടക്കും ജനവിധി കണ്ട് നടുങ്ങി.
0: ഈ സമയത്ത് തൃക്കൈൽ കൊട്ടാരത്തിലെ പാചകക്കാരൻ കുട്ടിപ്പട്ടർ അവിടെ എത്തി.
2: ഇമേനി എങ്ങനെ ഉരിയാടണമെന്ന് അടിയന് അറിഞ്ഞുകൂടാ. നാവ് പൊന്തുന്നില്ലതിന് മനസ്സേ. അടിയങ്ങളുടെ എല്ലാം എല്ലാമായ അമ്മത്തമ്പുരാട്ടി തിരുമനസ്സിനെ കൊച്ചുതമ്പുരാൻ വീട്ടുതറങ്ങി. ആരോട് ആരെ പറ്റിയാണ് ജയിപ്പിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി അടിയൻ സത്യവാണിയെ ഉണർത്തിച്ചത്. കൊച്ചുതമ്പുരാൻ കളരി വെച്ചൊരു പെൺകുട്ടിയെ പ്രേമിച്ചു, അവളെ പിടിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഇത് ശരിയല്ലെന്ന് അമ്മത്തമ്പുരാട്ടി തിരുമനസ്സുകൊണ്ട് വിലക്കിയതാണ്.
0: ഓഹോ, അപ്പോൾ അതാണ് പ്രശ്നം. നാം ഏൽപ്പിച്ച നിസ്സാരമായ ഒരു കർത്തവ്യം പോലും നിറവേറ്റാതെ അവൻ പോയിരിക്കുന്നു. അവന്റെ കാവുകി രക്ഷിക്കാൻ ആഭിനവ അഭിമന്യു. തമ്പുരാനെ, സമാധാനമായി പോകുന്നു. നാമും ആ കൊട്ടാരത്തിൽ വന്ന് എല്ലാം ശുഭമാക്കുമായിരുന്നു. പക്ഷേ പഴശ്ശി ഇപ്പോൾ തൃക്കൈൽ കൊട്ടാരത്തിൽ കണ്ടാൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ അങ്ങയുടെ കൊച്ചുരാജ്യം ആക്രമിക്കും. അതിനെ നിലനിർത്തി പോകൂ, എല്ലാം ശുഭമാകും. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു രാജാവിന്റെ തിരിച്ചുവരവ്. അതുകൊണ്ട് മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യാൻ കുഞ്ഞിച്ചന്തുവിന് കഴിഞ്ഞില്ല. തന്റെ ലക്ഷ്മിയെ, തന്റെ ഇഷ്ടപ്രാണീശ്വരിയെ വീട്ടുതരങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ ക്ഷമയും നശിച്ചു തൃക്കൈൽ രാജാവിന്റെ. കുഞ്ഞിച്ചന്തു, നന്ദികെട്ടവനെ, നാം എന്താണ് ഈ കാണുന്നത്? അമ്മ എന്നെ ധിക്കരിച്ചു. അമ്മ ധിക്കരിച്ചു, അത് കാരണം മകൻ അമ്മയെ ശിക്ഷിച്ചു. അല്ലേടാ, വേറെ നിവൃത്തിയില്ല. എന്ത് നിവൃത്തി? നീ കട്ടുകൊണ്ടുവന്ന പെൺകുട്ടിയെ കൊട്ടാരത്തിൽ കയറ്റി പിന്നെ നാം എല്ലാം പറഞ്ഞു. അപ്പോൾ നിനക്ക് നിന്റെ കാമുകിയാണ് വലുത്. ശരി, സന്തോഷം, നിന്റെ പ്രേമം പുറന്നല്ലോ, നമ്മുടെ ആശംസകൾ, അനുമോദനങ്ങൾ. പക്ഷെ ഒരു കാര്യം, നാം ഏൽപ്പിച്ച നിസ്സാരമായ ചുമതല നിറവേറ്റാൻ നിവൃത്തിയില്ലാത്തവന് ഈ കൊട്ടാരത്തിൽ സ്ഥാനമില്ല. അതുകൊണ്ട് നിന്റെ കാമുകിയും കണ്ട് നിനക്ക് പുറത്തു പോകാം. അങ്ങനെ ചുമ്മാ പോകാമെന്ന് പറഞ്ഞാൽ വലിഞ്ഞു കയറി വന്നവനാണ് ഞാൻ. എന്നെ മുറപ്രകാരം ദത്തെടുത്തതാണ്. ഈ കൊട്ടാരത്തിന് ഇനി എനിക്ക് അധികാരമുണ്ട്, അവകാശമാണ്. ദത്തെടുത്ത് നാം ആണെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള അവകാശവും നമുക്കുണ്ട്. നാം അന്തരിച്ചിട്ടാണ് നീ പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഞാനിപ്പോ കൊല്ലണം. പറഞ്ഞത്, ഈ വിരലൊന്ന് ചലിച്ചാൽ ആ നിമിഷം നീ കാരാഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ കടുമരത്തിൽ. പക്ഷേ നിനക്ക് പോകാം. ശരി, ഞാൻ പോകുന്നു. അധികം താമസിക്കാതെ ഞാൻ തിരിച്ചു വരും. വെറുതെയല്ല, ഈ കൊട്ടാരത്തിന്റെ അധികാരിയായിട്ട് അവകാശ. അത്രയ്ക്ക് സുഹൃതക്ഷയം ഈ എന്റെ കൊച്ചുരാജ്യം ചെയ്തിട്ടില്ലടാ.
2: ഓ, നമുക്ക് കാണാം, ശരി കാണാം.
0: കുഞ്ഞിച്ചന്തു കുഞ്ഞിക്കന്നിയുമായി ആ കൊട്ടാരം വിട്ടു. പക്ഷേ അതോടുകൂടി രാജാവ് ആകെ അമ്പരന്ന്. തന്റെ കണക്കൂട്ടിലെല്ലാം തെറ്റിയല്ലോ. കനകമേ

കുഞ്ചിച്ചതുവിനെയും കുഞ്ഞിക്കന്നിയെയും പുറത്താക്കിയ വിവരം ചാപ്പൻ ഒതേനെ അറിയിച്ചു. ഒതേനൻ അതിൽ സന്തോഷിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പറഞ്ഞത് മറ്റൊരു വിധത്തിലായിരുന്നു. ചാപ്പ, കുഞ്ഞിക്കന്നിയെ അവൾ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയി. കുഞ്ഞിച്ചന്തു താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മറ്റൊരുത്തം തട്ടിക്കൊണ്ടുപോകാതെ കൂട്ടിക്കൊണ്ടുപോയി. അതിലെന്താണ് തെറ്റ്? എങ്ങനെ എങ്ങനെ എങ്ങനെ മുന്തിരിക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞ പുളിക്കും എന്ന് പണ്ട് കുറുക്കൻ പറഞ്ഞതുപോലെ. എടാ, ഞാനൊന്ന് ചോദിച്ചു, ഈ മകൾ ഒരു തെറ്റ് ചെയ്താൽ അച്ഛൻ ക്ഷമിക്കണ്ട? മകളോ? ഏത് മകള്? അപ്പ, അറിഞ്ഞോ അറിയാതെയോ ഒരു രാത്രിയാണെങ്കിലും കുഞ്ഞിക്കന്നിയുടെ അമ്മ മാതുക്കുട്ടി എന്റെ ഭാര്യയുടെ സ്ഥാനത്തായി. ആ നിലയ്ക്ക് ഇനി അവളുടെ മോള് എന്റെ ഈ മോളല്ലേടാ. എങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ പണ്ട്

ചെയ്യുന്നുണ്ട്. അക്കരെ വീട്ടിൽ കേളുമൂപ്പൻ, ചൊവ്വാക്കാരൻ കുഞ്ഞുമൂസ, കോട്ടയിൽ കോട്ടമൂപ്പൻ, പിന്നെ വെള്ളക്കാർക്ക് ആഹാര സാധനങ്ങൾ കൊടുക്കുന്നൊരു ഭണ്ഡാരച്ചട്ടി. ഏതായാലും കുഞ്ഞിച്ചന്തു ഈ നാലുപേരെയും വശത്താക്കി. ഈ ബേബർ സാഹിബ് ഒരാറടി ആറടി ആറര അടി പൊക്കമുള്ള ഒരു ഉദ്ദണ്ഡനാണ്. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം മലയാളം പഠിച്ചു. മിക്കവാറും മലയാളത്തിലാണ് സംസാരം, ഭാഷയുടെ ഗ്രഹപ്പെടുക. അദ്ദേഹത്തിന് ഇപ്പോൾ മദാമമാരെക്കാളും ഇഷ്ടം മലയാളി പെണ്ണുങ്ങളെയാണ്. അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി സംഗടികൾ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രധാനമായ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കഥകളി വിദഗ്ധന്മാരായ നടന്മാരും മേളക്കാരും പാട്ടുകാരും ചേർന്ന് അവതരിപ്പിച്ചു. കഥകളി കണ്ട ഉടനെ സായിപ്പ് പറഞ്ഞു, കൊത്തൻകലി കൊത്തൻകലി എന്ന് പറഞ്ഞാൽ ഈ നടന്മാർ പാടുന്നില്ല, വർത്തമാനം പറയുന്നില്ല, അതുകൊണ്ട് പൊട്ടംകളി. ഉടനെ മറ്റൊരു കലാരൂപം, നമ്മുടെ നാടകത്തിന്റെ പ്രാചീനമായ രൂപം, ഈ ക്രിസ്ത്യൻ സമുദായക്കാർ നടത്തിയിരുന്ന ചവിട്ട് നാടകം. ഗോതിരത്തിൽ നിന്ന് ഒരു സംഘ കലാകാരന്മാർ വന്ന് സായിപ്പിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കാർമാൻ ചരിത്രം.

0: செய்திகள் எத்தனை மேலிபர் நின்றிட படித நவ கண்ணு மலக செய்திகள் கருகில் இடவின தினம் உடன்ப தகிட திந்த தகிட திந்த தகிட தகதிமி தகிட திந்தத்தோம் திந்தத்தோம் திகிர்தத்தோம்.
1: இது கண்ட உடனே சாய்ப்பின் வளரെ പിടിച്ചു.
0: ஒன்ஸ் மோர்
1: ஈ സമയத்தാണ് കുഞ്ഞിച്ചന്തു സഹായം തേടിയെത്തിയത്. സായിപ്പ് സമ്മതിച്ചു.
0: മിസ്റ്റർ കുഞ്ഞിച്ചന്തു, നമ്മൾക്ക് നിങ്ങൾക്ക് തിരികെ സ്റ്റേറ്റ് തരും കിങ് ആക്ക്, ബട്ട് നിങ്ങൾക്ക് ബ്രിട്ടീഷ് കിങ്ങിന്റെ സമണ്ടൻ സമണ്ടൻ നമ്മൾക്ക് നിങ്ങൾക്ക് കാപ്പാൻ താറും. ഈ തിരികെ സ്റ്റേറ്റ് വിലകൾ നമ്മൾക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിങ്ങൾക്ക് താറും. കമ്പനിക്ക് കിങ്ങിന് സഹായം പണം പട നിങ്ങൾക്ക് നമ്മൾക്ക് താറും. ഒപ്പന്തം ഒപ്പുവെക്കണം ഒപ്പുവെക്കണം. അങ്ങനെ ഒപ്പന്തം ഒപ്പുവെച്ചു. കുഞ്ഞിച്ചന്തുവിന്റെ സഹായത്തിന് തന്റെ ആഭരണങ്ങൾ വിറ്റ് പണം കൊണ്ട് കുഞ്ഞിക്കന്നി കുറെ പടയാളികൾ വിലക്ക് വന്നു. അവൾ തന്നെ പുരുഷവേഷം ധരിച്ച് പടക്കളത്തിൽ പോകാൻ തയ്യാറായി. അങ്ങനെ വടക്കേതിർത്തിയിൽ എത്തിയ തൃക്കൈ രാജാവിന്റെ പ്രധാന കാര്യസ്ഥൻ പടനായകൻ കൈതേരി കുഞ്ഞമ്പു താക്കീത് കൊടുത്തു. സായിപ്പേ, ഈ രാജ്യം ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. അർഹതയില്ലാത്തവനെ പിടിച്ച് അധികാരത്തെ കയറ്റാൻ വന്നാൽ ആര് തന്നെ അതിർത്തി താണ്ടിയാലും ആ കാലുകെട്ടി തടയിടും. പക്ഷേ സായിപ്പും വിട്ടില്ല. കുഞ്ഞി ചന്തു, പുരുഷവേഷം ധരിച്ച കുഞ്ഞിക്കന്നി, അവരുടെ കൂലിപ്പട്ടാളം, സായിപ്പിന്റെ വെള്ളപ്പട, എല്ലാവരോടും അയാൾ ഉത്തരവിട്ടു. അങ്ങനെ വെള്ളപ്പടയാളികളും മലയാളിപ്പടയാളികളും ഒരുമിച്ചു ആ പോർക്കളത്തിലെത്തി. മറ്റേതിനേക്കാളും തങ്ങളുടെ അന്തസ്സാണ് ഈ നാട്ടിന്റെ അഭിമാനമാണ് വലുതെന്ന് വിചാരിച്ച് ജീവൻ

0: അപ്പട.
1: രക്ഷയില്ല. കുഞ്ഞിച്ചന്തവിന് മനസ്സിലായി അവൻ സൂത്രത്തിന് കുഞ്ഞിക്കെന്നെയും കുത്തിച്ച് വടക്കളം വിട്ടു. പക്ഷേ ഇതേ സമയത്ത് ബുദ്ധിമാനായ ബേബർ മറ്റൊരു കാര്യം ചെയ്തിരുന്നു. അന്ന് ബോംബെയിൽ ആ കോട്ടയിൽ ഉണ്ടായിരുന്ന 4 കുപ്പണി വെള്ളപ്പട ഇലങ്കികളും യന്ത്രത്തോക്കുകളുമായി നേരെ കൊച്ചിയിലെത്താൻ കപ്പൽ മാർഗം എത്താൻ അയാൾ നിർദ്ദേശം കൊടുത്തു. അവരവിടെ വന്ന ഉടനെ തന്നെ കൊച്ചി കോട്ടയിലുണ്ടായിരുന്ന 4 കുപ്പണി പണി ഒരുമിച്ച് ആ നേരെ വടക്കോട്ട് തിരിച്ചു. തൃക്കൈൽ കൊട്ടാരത്തിന്റെ വടക്കുവശത്തുകൂടി ആക്രമിക്കുക. ഈ സമയത്ത് കുഞ്ഞിച്ചന്തു ഓടിച്ചെന്ന് പറഞ്ഞു, ഞാനാണ് കുഞ്ഞിച്ചന്തു, എനിക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം, ഞാൻ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള എല്ലാ വഴികളും പറഞ്ഞുതരാം. അങ്ങനെ ആ ചതിയൻ അവരോട് ചേർന്നു. ഇതേ സമയം വടക്കേ അതിർത്തിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞമ്പു ഓടിയെത്തി ആ ദേശാഭിമാനി. പക്ഷെ അധികം നേരം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം കത്തുന്ന പീരങ്കികളുടെ മുമ്പിൽ, യന്ത്രത്തോക്കുകളുടെ മുമ്പിൽ നാടൻ തോക്കും വാളും പരിചയും കുന്തവും ചുരികയും ഒന്നും വിലപ്പോയില്ല. ആ തൃക്കൈൽ കൊട്ടാരത്തിൽ അമൂല്യമായ ഭണ്ഡാരം, അപൂർവ വസ്തുക്കൾ നിറഞ്ഞത് അങ്ങനെ തന്നെ കൊള്ള ചെയ്ത് ബബർ സാഹിബ് തന്റെ തലശ്ശേരി കോട്ടയിൽ എത്തിച്ചു. എന്നിട്ട് കൊട്ടാരത്തിന്റെ ഓരോ മുറികളും അയാൾ പരിശോധിച്ച് വരുമ്പോൾ ഒരു മുറിയിൽ പള്ളിയറയിൽ ലക്ഷ്മി ഭഗവതിയെ പോലെ ഐശ്വര്യ സമ്പന്നയായ ലക്ഷ്മി തമ്പുരാട്ടിയെ കണ്ടതും പെൺകുതിയനായാളുടെ കണ്ണും ഞടച്ചു പോയി. താമ്പുരാട്ടി കൊല്ലാം കൊല്ലാം. ഈ സമയത്ത് ഒരു കട്ടിലിന്റെ ചുവട്ടിൽ ഇരുന്നിരുന്ന കുട്ടിപ്പട്ടറി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എന്താടാ സായിപ്പേ നീ പറഞ്ഞത്, ഞങ്ങളുടെ

പിരാട്ടിയെ നീ കൊല്ലുവോ? യു ഫൂൾ, താൻ പുരാത്തി കൊല്ല കൊല്ലുകയില്ലടാ. ഞങ്ങളൊരു കുഞ്ഞിന്റെ കൊക്കിൽ ചൂടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മത്തൻ പുരാട്ടി തിരുവനസിന് നീ തൊടുകയില്ലടാ. പരദേശി പോയാലേ ഈറ്റപ്പുലിയെ പോലെ ചാടി വീണു ആ കൊച്ചുപട്ടന്. അടുത്ത് ഇന്നൊരു സായിപ്പന്റെ നിസ്സാരമായ ആയുധം മതിയായിരുന്നു അയാളുടെ ജീവൻ തുടിക്കാൻ പിടയ്ക്കാൻ. തൃക്കയിൽ രാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല. ഏതായാലും വേഷം മാറി തന്റെ മാനം കാക്കാമെന്ന് വിചാരിച്ചിട്ട് തൃക്കയിൽ രാജാവ് അതിലൊരുങ്ങുമ്പോഴാണ് തന്റെ ലക്ഷ്മിയെ സായിപ്പ് തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്ന് കേട്ടത്. ഉടൻ തന്നെ വാളും പരിചയമായി അദ്ദേഹം ഓടിയെത്തി. പക്ഷേ അവിടെ എതിരുന്ന വെള്ളക്കാർക്ക്, തൂക്കി ധരിച്ചവർക്ക് അദ്ദേഹത്തെ നിരായുധനാക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ വിലങ്ങണയിക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല. ഏതായാലും സായിപ്പിന് അതുവരെ കാണിച്ച ഭാവം മാറി. ഒരു നാടോടി തന്റെ മുമ്പിൽ വാളുയർത്തി വരികയോ? അതിനയാൾ കണ്ട ശിക്ഷ, ആ അമ്മത്തമ്പുരാട്ടിയെ തമ്പുരാന്റെ മുമ്പിൽ വെച്ച് മാനഭംഗപ്പെടുത്തുക. മിസ്റ്റർ കുഞ്ഞു ചാണ്ടു, നമ്മൾക്ക് നിങ്ങൾക്ക് തമ്പുരാത്തി തമ്പുരാന്റെ മുമ്പിൽ ഇഷ്ടം വരും. ദലിതാരി കോട്ടയിൽ കൊണ്ടുവരൂ. യു അണ്ടർസ്റ്റാൻഡ്? ബേബർ ഒരു കുതിരപ്പുറത്ത് കയറി തന്റെ അനുയായികളുമായി പുറപ്പെട്ടു. തമ്പുരാനെയും തമ്പുരാട്ടിയും ബന്ധിച്ച് തലശ്ശേരി കോട്ടയിൽ കൊണ്ടു ചെല്ലാൻ പരസ്യമായി മാനഭംഗപ്പെടുത്തുന്നതിന്. പക്ഷേ അവരുടെ ചൂടുണ്ട് വളർന്ന ആ വിഷപ്പാമ്പിന്, ആ മുർഖപ്പാമ്പിന് കലങ്ങി മറിഞ്ഞതാണെങ്കിലും നിറഞ്ഞു തുളുമ്പുന്നതാണെങ്കിലും അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അവരെ ഒരു മേനാവിൽ കയറ്റി അവർ പുറപ്പെട്ടു. തൃക്കയൽ രാജ്യം ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ ഉദയനൻ തന്റെ പടയാളികളെ കൂടാതെ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു. വയറ്റി തെളിഞ്ഞവരല്ലെങ്കിലും പണിയെടുത്ത് തലമ്പിച്ച ആ കൈകളിൽ പണിയായുധങ്ങളുമായി പണിയാളുകളും പടയാളികളും ചേർന്ന 10,000 ഉദയന്റെയും ചാപ്പന്റെയും നേതൃത്വത്തിൽ തൃക്കയിലേക്ക് തിരിച്ചു. ഇടയ്ക്ക് വെച്ച് രാജാവിനെയും രാജ്ഞിയെയും തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വിവരമറിഞ്ഞ് അപ്പോ ആക്രമിച്ചാൽ അവർക്ക് ആപത്തായിരിക്കും. വെള്ളക്കാർക്ക് ഈ നാടൻ പടയാളികളെ തിരിച്ചറിയില്ല. കുഞ്ഞിച്ചന്തുവിന്റെ കൂലിപ്പടയാളികളുടെ വേഷത്തിൽ ഉദയനും ചാപ്പനും ശത്രു പാളയത്തിലെത്താം. എങ്കിലെങ്കിലും മേലാവ് തോളിലേറ്റാം. സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഓടി രക്ഷപ്പെടാം. ആ സമയം വരെ ആ നാടിന്റെ ഇടവഴികളും ഉടിവടികളും നല്ല നിശ്ചയമുള്ള ആ മറ്റുള്ളവർ നിഗൂഢ മാർഗങ്ങൾ കൂടി രഹസ്യമായി സഞ്ചരിക്കണം. മേനാവ് കടത്തിയാൽ ഉടൻ ആക്രമിക്കണം. തീരുമാനം ഏതാണ്ട് ഫലിച്ചു. മേനാവ് ഉദയനും ചാപ്പനും തോളിൽ എത്തുകയും ചെയ്തു. നിർഭാഗ്യം, പുരുഷവേഷം ധരിച്ച് കുഞ്ഞിച്ചന്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിക്കന്നി അത് കണ്ടുപിടിച്ചു. ഇപ്പോൾ ആ മേനാവ് ചുമക്കുന്ന ആരാണെന്നറിയാമോ? ഉദയനൻ. ഇതിലെന്തോ ചതിയുണ്ട്. നിൽക്കേ, ഏതായാലും ഉപദ്രവിക്കേണ്ട. ഒരുപക്ഷെ അയാൾ വെള്ളക്കാരുടെ കൈയാളാണെങ്കിലും ആ മേനാവിന് ചുറ്റും തക്കതായി ബന്ധം സൃഷ്ടിക്കണം. തൂക്ക് ധരിച്ച വെള്ളപ്പടയാളികൾ അങ്ങനെ ചെയ്തു. ഏതായാലും ഉദയൻ മനസ്സിലായി ഇപ്പോൾ ഓടാൻ സാധ്യമല്ല. കൊട്ടാരത്തിൽ കൊണ്ടുചെല്ലും, ഏതെങ്കിലും മുറിയിൽ തമ്പുരാനെയും തമ്പുരാട്ടി അടച്ചിടും, അവിടെ വെച്ച് രക്ഷിക്കാമെന്ന് വിചാരിച്ചു. ആ സംഘം നേരെ വേബറുടെ കൊട്ടാരത്തിന്റെ മുൻവശത്ത് തലശ്ശേരി കോട്ടയിലെത്തി. മേനാവ് ഇറക്കി വെച്ചു. വമ്പിച്ച ആൾക്കൂട്ടം ഇതിനിടയ്ക്ക് ഉദയനും ചാപ്പനും മറന്നു കളഞ്ഞു. കുഞ്ഞിച്ചന്തുവിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ബേബർ സായിപ്പ് ഇറങ്ങി വന്നു. തമ്പുരാട്ടി കൊണ്ടുപോരൂ. ഇവിടെ നിന്നൊരു പടയാളി ചെന്നു. ആ പട്ടുതുണ്ടി കൊണ്ട് പറഞ്ഞിരുന്ന മേനാവിൽ അയാൾ വാൾത്തലപ്പ് കൊണ്ടൊന്ന് മാറ്റി നോക്കിയത് ഞെട്ടി പുറകോട്ട് മാറി. വാട്ട് ഹാപ്പൻ, വാട്ട് ഹാപ്പൻ? സായിപ്പ് ഓടിച്ചെന്നു നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? മേനാവിൽ കയറിയ ഉടനെ തൃക്കയിൽ രാജാവിന് ബോധ്യമായി തന്നെ കൊണ്ടുപോകുന്നത് തന്റെ കൺമുമ്പിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ടവളെ മാനഭംഗം ചെയ്യാനാണ്. എതിർക്കാൻ തനിക്ക് കേൾപ്പില്ല, മരിക്കാൻ പോലും സമ്മതിക്കുകയില്ല. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി. തമ്പുരാട്ടിയുടെ കയ്യിലുള്ള യുവാക്കമോദരൻ, അതെ, അതിൽ രണ്ട് പത്രക്കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അത് അന്യോന്യം നൽകി ജീവൻ ഉപേക്ഷിച്ച് മാനൻ രക്ഷിക്കുക. ഇന്ന് പൊട്ടുന്ന ഹൃദയത്തോടെ രാജാവ് പറഞ്ഞു, നിനക്ക് പുടവ തന്ന ഈ കൈകൊണ്ട്, നിന്റെ കടുത്തിൽ മംഗല്യ സൂത്രമണിയിച്ച ഈ കൈകൊണ്ട്, ഇല്ല പല ഒരു തലോടി പുളകം ഉള്ള ഈ കൈകൊണ്ട് മാരകമായ ഈ വജ്രം, ഇതാ ഇതാ, അയ്യോ, നീ പിടയുന്നത് കാണാൻ നമുക്ക് കേൾപ്പില്ല.

0: കൊടുക്കുന്നു. ഹരിയന് മാപ്പ് തരണേ പരദേവതേ. ലക്ഷ്മി തമ്പുരാനെ.
1: അങ്ങനെ അന്യോന്യം വജ്രക്കല്ലുകൾ സമ്മാനിച്ച് ജീവന് ഭക്ഷിച്ച് മാനം കാത്തു ആ രാജദമ്പതികൾ. സായിപ്പ് അല്പനേരം ആ ശവശരീരങ്ങൾ നോക്കി നിന്നു. താമ്പുരാത്തി സാത്തു മിസ്റ്റർ കുഞ്ഞിച്ചന്തു നീ ബറു, നമ്മൾക്ക് ഒപ്പന്തം ഒപ്പുവെക്കണം. കുഞ്ഞിച്ചന്തു പുരുഷവേഷം ധരിച്ച കുഞ്ഞിക്കന്യുമായി നേരെ ചേംബറിൽ ചെന്നു കരാറൊപ്പുവെച്ചു. മിസ്റ്റർ കുഞ്ഞിച്ചന്തു നീ കിങ്ങായി. പുരുഷവേഷം ധരിച്ച കുഞ്ഞിക്കന്യെ കണ്ടിട്ട് സായിപ്പ് വാസ്തവത്തിൽ അത് പുരുഷൻ തന്നെയാണെന്ന് വിചാരിച്ചത്. മിസ്റ്റർ കുഞ്ചിച്ചു ദിസ് യങ് മാൻ യുവർ ഫ്രണ്ട്. ഇത് ആറ് ഇതെന്റെ ഭാര്യയാണ് സായിപ്പേ. ഭാര്യ? യു മീൻ വൈഫ്? ഭാര്യ? അതെ സായിപ്പേ, ഇതെന്റെ ഭാര്യയാണ്. മിസ്റ്റർ കുഞ്ചിച്ചു നിങ്ങൾ നാട്ടിൽ ആന് ആനിനെ കല്യാണം കിട്ടുമോ? ആന് ആനിനെ കല്യാണം? സായിപ്പ് ഇതാണല്ല പെണ്ണാണ് അവള് പുരുഷ. ഓ ഐ സി മിസ്റ്റർ കുഞ്ചിച്ചു നമ്മൾക്ക് നിങ്ങൾക്ക് ഈ ഭാര്യനെ പിറന്നാ പരി കാണണം. എന്റെ ഭാര്യയെ തനിക്ക് പിറന്നോടി കാണണോ? സായിപ്പേ തമ്മ ഇയാളാണെന്ന് വിചാരിച്ച കൊള്ളതായി. മിസ്റ്റർ കുഞ്ചിച്ചു പിറന്ന പടി മീൻസ് നിങ്ങൾക്ക് ഭാര്യനെ നമ്മൾക്ക് അവൾ ഒറിജിൻ. ഓ അവളുടെ സ്വന്തം വേഷത്തിൽ കാണോന്ന്? യെസ് യെസ്. അതിന് പിറന്ന വേഷത്തിൽ കാണുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആ കുഞ്ഞിക്കൻ്റെ നീ ഒന്ന് പോയി അണിഞ്ഞൊരുങ്ങി വരും. കുഞ്ഞിക്കൻ്റെ അടുത്ത് മുറുകി ചെന്ന് ഒന്ന് അണിഞ്ഞൊരുങ്ങി വന്നു. അമ്പിളിക്കല ഒത്ത തൂ നെറ്റിയിൽ ഇണങ്ങും കുറിയിട്ട് പൊട്ടും തൊട്ട് അരിമുല്ല പൂമുല്ല കമ്പിത്തോടെ കവിളത്തെ കണ്ണാടിയിൽ ആടി കാണാവുന്ന മട്ടിൽ അണിഞ്ഞ് മാറില മരതകക്കുന്നിനൊത്ത മരതകക്കച്ചയും കെട്ടി മാറി നിറത്താലി തങ്കത്താലി മാറിൻ അടിവാരം താണു മിന്നാവുന്ന മട്ടിൽ അണിഞ്ഞ് മൈലാഞ്ചി മഞ്ഞളും മാന്തളിരും മൂന്നും കൂടി ഒപ്പം നഖം ചോപ്പിച്ച് മാനോടും മയിലാടും കണ്ണോടെ താമര ഭൂമണക്കാറ്റോടെ ആന നടന്നു അന്ന നടന്നു വരുന്ന ആ സുന്ദരാംഗിയെ കണ്ടതും സായിപ്പിന്റെ കണ്ണ് തള്ളിപ്പോയി. മിസ്റ്റർ കുഞ്ചിച്ചു റിയലി യു ആർ ലക്കി മാൻ ലക്കി സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ യു ഗോഡ് സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ യു ഗോഡ്. മിസ്റ്റർ കുഞ്ചിച്ചു നിങ്ങൾക്ക് ഈ ഭാര്യയ്ക്ക് പേര്? അവൾ പ്രസവിച്ചിട്ടില്ല സാഹിബ്. മിസ്റ്റർ കുഞ്ചിച്ചു പേര്? കുഞ്ചിച്ചു പോലെ പേര്? ഓ അവളുടെ പേരോ? യെസ് യെസ്. അതിന് പേരെന്ന് പറഞ്ഞാൽ എങ്ങനെ പേരാകുന്നത്? ആ കുഞ്ഞിക്കൻ. ഓ കുഞ്ചുക്കാണി. യെസ് യെസ് കുഞ്ചുക്കാണി. മിസ്റ്റർ കുഞ്ചിച്ചു നമ്മൾക്ക് നിങ്ങൾക്ക് തിരികൈ സ്റ്റേറ്റ് തണ്ണു നിങ്ങൾക്കിങ്ങായി ബട്ട് നമ്മൾക്ക് നിങ്ങൾക്ക് എന്തു തണ്ണു? ഒന്നും തണ്ണില്ല, ഒന്നും തണ്ണില്ല. ശരിയാണ് സായിപ്പേ, എനിക്ക് രാജ്യം പിടിച്ചു തന്നു. എൻ്റെ കയ്യിലുള്ളത് എന്തും അങ്ങക്ക് സന്തോഷത്തോടെ ഞാൻ നൽകുന്നതാണ്. താങ്ക്സ് മിസ്റ്റർ കുഞ്ചിച്ചു. മിസ്റ്റർ കുഞ്ചിച്ചു നമ്മൾക്ക് നിങ്ങൾക്ക് താമ്പുരാത്തി ഇഷ്ടം വന്നു. താമ്പുരാത്തി സാത്തു. നൗ റിയലി ഐ സേ മിസ്റ്റർ കുഞ്ചിച്ചു നമ്മൾക്ക് നിങ്ങൾക്ക് കുഞ്ചിക്കണി ഇഷ്ടം വന്നു. സായിപ്പേ കുഞ്ചിക്കണ്ണി നമ്മൾക്ക് വേണോ? കുഞ്ചിക്കണ്ണി നമ്മൾക്ക് വേണോ? മിസ്റ്റർ കുഞ്ചിച്ചു നൗ എ ന്യൂ അഗ്രിമെന്റ് പുത്തൻ ഒപ്പാണ്ടോ? ഒന്ന് നമ്മൾക്ക് ഒന്ന് നിങ്ങൾക്ക്. വൺ ദി സ്ഥിരികൈ സ്റ്റേറ്റ് ദ സെക്കൻഡ് വൺ കുഞ്ചിക്കണ്ണി. വാട്ട് യു സേ മിസ്റ്റർ കുഞ്ചിച്ചു?
2: കുഞ്ഞിച്ചന്തു ആലോചിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിക്കന്നിയെ പോലെ ഒരു പെൺകുട്ടിയെ ഇനി വിവാഹം ചെയ്യാൻ സാധിക്കും? രാജ്യം കിട്ടുമോ? തനിക്ക് രാജാവാകാൻ സാധിക്കുമോ? സായിപ്പിനെ അവളോട് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ അവളിവിടെ നിൽക്കട്ടെ. ഓ താങ്ക്സ് മിസ്റ്റർ കുഞ്ചിച്ചു. ഗുഡ് ബൈ മിസ്റ്റർ കുഞ്ചിച്ചു. കുഞ്ഞിച്ചന്തു അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കന്നി പറഞ്ഞു, ഓ സായിപ്പേ എനിക്ക് ചന്തുവേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ദീലിക്ക വേണ്ട, അദ്ദേഹം പുറത്തിറങ്ങിയില്ലേ ഉള്ളൂ. ഒറ്റ വാക്ക്. ആൾ റൈറ്റ്, അയാൾ സമ്മതിച്ചു. കുഞ്ഞിക്കന്നി പുറത്തേക്ക് ഓടി. പക്ഷേ സായിപ്പ് പിന്നാലെ രണ്ട് അമ്പക്കാർ വിട്ടു. അവൾ കൊട്ടാരത്തിന്റെ വടികൾ ഇറങ്ങി. അങ്ങ് വരുമ്പോൾ ദൂരത്തുകൂടി നടന്നു പോവുകയാണ് കുഞ്ഞിച്ചന്തു. അവൾ ഓടിച്ചെന്നു. ചന്തുവേട്ടാ, ഓ കുഞ്ഞിച്ചന്തുവേട്ടാ നിൽക്കവിടെ. അവൻ നിന്നു. അവിടെ അടുത്ത് നിന്നു. ഓ മിസ്റ്റർ കുഞ്ഞിച്ചു, എന്താണ് ഈ പരിഹസിക്കുകയാണ്? അങ്ങനെ പരിഹസിക്കാൻ ഞാൻ എന്താ? അത്ര അധപ്പതിച്ചു പോയോ? തന്നോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. എന്നെ വിൽക്കാൻ തനിക്കുള്ള അധികാരം? ഞാൻ തന്റെ ഭാര്യയോ? ശരി, ഭാര്യ വിൽക്കാൻ ഏത് ഭർത്താവിനാണ് അധികാരമുള്ളത്? താനാരാണ്? ഹരിശ്ചന്ദ്രന്റെ പുനരവതാരമോ? എന്നെ വിൽക്കാൻ ഞാൻ സമ്മതിക്കുന്നു. എന്നെ അടിമയാക്കിയിട്ട് അതിന് ഇതാ ഈ നമ്മുടെ അംഗത്തട്ടാകട്ടെ, നമുക്കൊന്ന് പയറ്റു നോക്കാം. എന്നെ തോൽപ്പിച്ചിട്ട് അടിമയാക്കിയിട്ട് തൻ വിൽക്ക്.
1: നിന്നോട് ഞാൻ പയറ്റുകയില്ല. കാരണം
2: നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ ഗുരു ഗുരു പാതണ്ടി എടുക്കണ വാള്, എടാ ആണും പെണ്ണും ഇല്ലാത്ത മരുന്ന് കയ്യായി എടുക്കാനാണ് പറഞ്ഞത് വാള്, ഇല്ലെങ്കിൽ അടുത്ത അമ്പടിക്കാരന്റെ ആ വാള് അവിടെ എടുത്തു വീശി ആ കയ്യിൽ കയറി പിടിച്ചു. എന്നെ വിടെ, എന്നെ വിടെ, എന്തിനാടി അപേക്ഷിക്കുന്നത്, നീ വലിയ പയറ്റുകാരിയല്ലേ, വിടുവിക്കേ. അവൾ പല രീതിയിൽ പരിശ്രമിച്ചു നോക്കി, പക്ഷേ ആ പിടിപിടിവിക്കാൻ ഒക്കെ സാധിച്ചില്ല. അവളുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. അവള് വലിയ പയറ്റുകാരി, ഏതായാലും നിന്നെ കൂടുതൽ ഞാൻ വേദനിപ്പിക്കുന്നില്ല. ആ കൈ പരദേശി സായിപ്പിനെ തലോടി പുളകം കൈ കൊള്ളിക്കേണ്ട ആ കരതാരല്ലേ, അങ്ങനെ പരദേശിയുടെ പാദപൂജയ്ക്കുള്ളതല്ലടാ മലയാളി പെണ്ണിന്റെ കൈ. കുഞ്ഞിച്ചന്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉദയനൻ വാളും പരിചയമായി ഒരു കുതിരപ്പുറത്ത്, തൊട്ടടുത്ത് മറ്റൊരു കുതിരപ്പുറത്ത് ചാപ്പൻ. എടാ കുഞ്ഞിച്ചന്തു, നീ എന്താണ് പറഞ്ഞത്? നീ ഇവിടെ പരദേശിക്ക് കാഴ്ചവെക്കും, എന്തിന്? നിനക്ക് രാജാവാകാൻ, നിനക്ക് അധികാര കൊമ്പത്ത് കയറി ഞെളിഞ്ഞിരിക്കാൻ. എടാ വമ്പനായി തീരാൻ, അധികാര കൊമ്പത്ത് കയറി ഞെളിഞ്ഞിരിക്കാൻ, ആരുടെ കാലി പിടിച്ച് തലോടണം, ആരെ കുരിക്കണം എന്നു നോക്കി പെറ്റമ്മയെ തന്നെ വിൽക്കാനും ആരെയും കൂട്ടിക്കൊടുക്കാനും കൂസിടാതെ ഏത് കുപ്പായവും പേറും തരം പോലെ കാലുമാറി.

എടാ കുഞ്ഞു ചന്തു, നീ ഇവളുടെ കൈ പിടിച്ചൊതുക്കി. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും പഠിച്ച അതേ മതിലൂർ കളരിയിൽ പയറ്റി പഠിച്ചവനാണോ നേരനും? ഇവളുടെ കൈ തടഞ്ഞു, ഈ കൈ ഒന്ന് തടയടാ കുഞ്ഞുചന്തു. ഒറ്റ വീശേ കുഞ്ഞുചന്തുവിന്റെ തല തെറിച്ച് താഴെ വീണു. അകമ്പടിക്കാർ അകത്തേക്ക് പോകുന്നു. കുഞ്ഞിക്കന്നെ, അത് അകമ്പടിക്കാർ അകത്തേക്ക് പോകുന്നു. ഞാനെന്ന് പറയുന്നു, ഒരു പരദേശിയുടെ പട്ടുമെത്തയേക്കാൾ ഒരു മലയാളിയുടെ ചേട്ടമാടമാണ് ഒരു മലയാളി പെണ്ണിന് അഭിമാനകരമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കയറി കുതിരപ്പുറത്ത് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ പറയുന്നത്. കുഞ്ഞിക്കന്നി, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേ. നിന്നോടുള്ള വിരോധം കൊണ്ടല്ല, നീ എന്റെ പരമശത്രുവാണെങ്കിൽ തന്നെയും ഒരു മലയാളി പെണ്ണെന്നുള്ളതിൽ നിന്റെ മാനം കാക്കേണ്ടത് എന്റെ കടമയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഉദയനൻ. അതാ അവിടെ നിന്ന് ചലനം കേൾക്കുന്നു. അവർ പേടിച്ചിട്ടല്ല, അവർ വരുന്നതിന് മുമ്പ് നിന്നെ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വം എന്ന് വിചാരിച്ചിട്ടാണ്. കുഞ്ഞിക്കന്നി, നിന്റെ വിശ്വാസത്തിന് മറ്റൊന്ന് പറയുന്നു. ഇന്ന് നിന്റെ അമ്മ എന്റെ ഭാര്യയുടെ സ്ഥാനത്താണ്. മറ്റൊരു രൂപത്തിൽ ഞാൻ കന്നി കുറിപ്പ് മോളെ ഒറ്റ ചാട്ടത്തിന് അവൾ ആ കുതിരപ്പുറത്ത് ചാടി കയറി. ഉടൻ തന്നെ ആ കുതിരയെ വെട്ടിത്തിരിച്ചു ഓതേൻ. അപ്പോഴേക്കും ആ ബേബർ സാഹിബും കുറെ പരിവാരങ്ങളും കൂടി അകത്തു നിന്ന് വന്നു. ബേബർ സാഹിബ് പിടിച്ചു പറഞ്ഞു, മിസ്റ്റർ ഉദയാനൻ, നിങ്ങൾക്ക് നമ്മൾക്ക് തിരികെ ഇഷ്ടമായിട്ട് തരാം. കുഞ്ചിക്കനെ നമ്മൾക്ക് തരൂ. കുഞ്ചിക്കനെ രാജ്യമല്ല, ഒരു സാമ്രാജ്യം തന്നെ തരാം എന്ന് പറഞ്ഞാലും അതിനേക്കാൾ വലുതാണ് ഒരു പെണ്ണിന്റെ മാനം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുപോകാൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഇത് കണ്ടോ പിന്നാലെ നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കി നോക്കിയപ്പോൾ അതാ അതാ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വയറ്റ് തെളിഞ്ഞ പടയാളികളും പണിയെടുത്ത് ആരംഭിച്ച കൈകളിൽ പണിയായുധങ്ങളുമായി പണിയാളികളും ചേർന്ന 10,000 ഒരു കോട്ട പോലെ നിൽക്കുന്നു. അതിന്റെ മുമ്പിൽ കേരളത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമെന്നുള്ള മട്ടിൽ പടശിത്തമ്പുരാൻ. ഒളിവിൽ നടക്കുന്ന ആ പടശിത്തമ്പുരാനെ തന്റെ കോട്ടയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് മതി പറഞ്ഞ ബേബർ വിളിച്ചു പറഞ്ഞു, പളച്ചി പളച്ചി. മിസ്റ്റർ ബേബർ, പളച്ചിയല്ല പഴശ്ശി, നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. ഒളിപ്പോര് നടത്തുന്ന പഴശ്ശി ഇവിടെ എത്തിയത് എന്തുകൊണ്ടെന്ന്? ഞങ്ങൾ മലയാളികൾ രാജ്യത്തെ പോലെ വലുതാണ് ഒരു പെണ്ണിന്റെ മാനവും എന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് തൃക്കയിൽ രാജാവിന്റെ പട്ടമഹിഷി ഇവിടെ വെച്ച് പരസ്യമായി മാനഭംഗപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവർ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ കോട്ടയിൽ നുഴഞ്ഞു കയറിയത്. നിർഭാഗ്യവശാൽ നാം എത്തുന്നതിന് മുമ്പ് ആ രാജദമ്പതികൾ ആത്മഹത്യ കൊണ്ട് ആത്മാഭിമാനം വീണ്ടെടുത്തു. ഏതായാലും നാം നിരാശയോടെ മടങ്ങാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മാനവും അപകടത്തിലാണെന്ന് കണ്ടത്. അവളെ രക്ഷിക്കാൻ മാത്രമാണ് നമ്മുടെ ശ്രമം. അതിന് നിങ്ങൾ അനുവദിക്കണം, ഇല്ലെങ്കിൽ ഈ കോട്ട ഞങ്ങൾ ഇടിച്ചു നിരത്തും. ഈ കൊട്ടാരം ചുട്ടുകഴിക്കും. ഇതാ ഇവരെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കേ.

പെണ്ണിന്റെ മാനം രാജ്യത്തെക്കാൾ വലുതാണ് എന്ന് പറഞ്ഞ ആ പടശ്ശിയുടെ പാരമ്പര്യം ഇന്നും സൂക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ സ്ത്രീകൾക്ക് വഴിയിൽ കൂടി ഒറ്റയ്ക്ക് പോകാമോ? അതിനു അനുവദിക്കാത്ത ധൂർത്ത പുത്രന്മാരെ നോക്കി ഇനിയെങ്കിലും നാ ഒറ്റക്കെട്ടായി നിന്ന്

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അങ്കക്കളരി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം കെടാമംഗലം സദാനന്ദൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കുറച്ച് വൈകി അല്ലേ? സാധാരണ അങ്ങനെ വൈകാറില്ല, റേഡിയോ പരിപാടികൾ വൈകാറുമില്ല. പിന്നെ ലൈവ് പരിപാടിയല്ലേ, സൗഹൃദമല്ലേ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ട് രണ്ട് പാട്ട് കേട്ടിട്ട് കയറുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. അപ്പോൾ ക്ഷമാപണമൊന്നുമില്ല സൗഹൃദത്തിന്, മനഃപൂർവ്വമല്ലല്ലോ. മനഃപൂർവ്വമാണെങ്കിൽ മാത്രമേ ക്ഷമയുടെ കാര്യം ഉദിക്കുന്നുള്ളൂ. സ്നേഹത്തിൽ ക്ഷമയില്ല അല്ലേ. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം പ്രത്യേക പോക്കുവയിലേക്ക്. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഏത് ബുധനാഴ്ചയും ഒരു ശ്രോതാവ് അല്ലെങ്കിൽ ഒരു സ്നേഹിതൻ, അതുമല്ലെങ്കിൽ ഒരു അതിഥി ഒപ്പമിരുന്നു കൊണ്ട് സംസാരിച്ച് പാട്ടും കൂട്ടും ശല്യാപവും ഒക്കെയായി ഒരു സായാഹ്നത്തെ സമ്പന്നമാക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഹൃദ്യമായി സാക്ഷാത്കാരമായി വേറെ എന്തുണ്ട് അല്ലേ. ഇന്നും അതേപടി ഒരു സ്നേഹിതനുമായി നമ്മൾ ഈ പ്രത്യേക പോക്കുവയിലിൽ ഒരുമിച്ച് കൂടുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളോടൊപ്പം എഴുത്തുകാരും അല്ലെങ്കിൽ കവികളാണ് ചേരുന്നത് എന്നത് പ്രത്യേകമായ ഒരു സന്തോഷമുണ്ടാക്കുന്നു. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ആയിരുന്നില്ല. അതിനു മുമ്പത്തെ രണ്ട് മൂന്ന് ആഴ്ചകൾ തുടർച്ചയായി കവികളായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് കവി തന്നെയാണ്. ശരി, ഒന്നാമത് കുറിപ്പ്, ഒന്നാമത് കറുപ്പ് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച കവി സലീം അഞ്ചൽ എന്ന സ്നേഹിതനാണ് ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇതൊരു പ്രത്യേക പോക്കുവയിലാണ് എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരു അതിഥിയോട് കവിതകൾ മാത്രമല്ല കുടുംബവിശേഷങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം സൗഹൃദപൂർവ്വം പങ്കിടുക എന്നതാണ് ഈ പ്രത്യേക പോക്കുവയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ, അധികം സമയമെടുക്കാതെ ഞാൻ ശരി, ഒന്നാമത് കറുപ്പ് എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച പ്രിയപ്പെട്ട കവി സ്നേഹിതൻ സലീം അഞ്ചലിനെ പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: നന്ദി, വളരെ സന്തോഷം മദൻ സാർ. എന്തായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ച് വൈകി, 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ, അതൊന്നും ഒരു കാലയളവല്ല. എങ്കിലും നമുക്കത് തീർച്ചയായിട്ടും ഈ നിമിഷങ്ങൾ, ഈ ഒരു 1.5 മണിക്കൂർ നമുക്ക് വളരെ ധന്യമായ രീതിയിൽ ഇതൊരു വലിയ ഒരു സംഭാവനയായിട്ട് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ദേവികുളം നിലയത്തിലും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കരുണാസായിയുടെ റേഡിയോയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ വന്നിരിക്കുന്നത്. അതെനിക്ക് ആത്മാർത്ഥമായി പറയുന്നു, ഭംഗിയാക്കല്ല, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ റേഡിയോയിൽ ഒരു അതിഥിയായി വന്നിരിക്കാനും നിങ്ങളോടൊപ്പം കുറേ സമയം ചെലവഴിച്ച് നിങ്ങളിൽ നിന്ന് പരമാവധി പഠിക്കാനും എനിക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്.
0: അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, കാരണം നമ്മൾ പഠിക്കുകയാണ്, പഠിപ്പിക്കുകയല്ലല്ലോ. നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് ആളുകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട്. നമ്മൾ പലതും പഠിക്കുമ്പോഴത്തേക്ക് അത് വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ ശ്രോതാക്കളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക്, സാറിന് മാത്രമല്ല നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. കാരണം ഇതിൽ വിളിക്കുന്ന എല്ലാവരും 80 വയസ്സുള്ള ആളുകൾ, അതുപോലെ അമ്മമാർ, ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ, അവരുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടാണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത അനുഭവങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. എന്താണ് ഒരു പതിഞ്ഞ ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്നത്? ഈ എനിക്ക് തോന്നുന്നത് ഫോൺ ചെയ്തിട്ട് ഞാൻ വരാൻ വൈകി എന്നെ എന്താണ് മനസ്സിൽ പ്രയാഗിക്കൊണ്ട് എവിടെ നിന്നാലും പാഞ്ഞു പിടിച്ചു വരും. ബുധനാഴ്ച ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും. അതെ. അപ്പോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശരി, ഒന്നാമത് കറുപ്പ് എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച കവി സലീം അഞ്ചലാണ്. നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങാം.
1: നമസ്കാരം, നല്ല നമസ്കാരം.
2: നമസ്കാരം. സാറിന്റെ തുടക്കം തന്നെ ഇഷ്ടപ്പെട്ടു, കാരണം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേന്ന്. അത് വളരെ നന്നായി നന്നായിരുന്നു. അപ്പൊ തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്.
1: താങ്ക് യു. എവിടെയാണ് വീട്? വീട്
2: എവിടെയാണ്?
1: അടുത്തിരുന്നോണ്ടാണ് ഈ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അല്ലേ.
2: നമ്മളിങ്ങനെ ഈ ഓരോരുത്തരോടെ ഇങ്ങനെ മുതലാളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ, ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോ വിളിക്കാനും സംസാരിക്കാനും ആ ഒരു ഇത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന അന്നത്തെ ഒരു ശ്രോതാവിനോട് ചോദിക്കുന്നത് കേട്ടു, കരുണാസായിയിൽ വിളിക്കുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണോ? ഒരിക്കലും അല്ല, പാട്ട് കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ വേറെ നമ്മൾ ചുമ്മാ റെഡി ചെയ്തോണ്ടിരുന്നാ പോരെ.
0: നമ്മൾക്ക്
2: ഇതുപോലെ സംസാരിക്കാനും മധുജൻ സാറിനായിരുന്നാലും ശരി, ലൈ ടീച്ചറായിരുന്നാലും ശരി, ഇതുപോലെ വരുന്ന ഓരോ അതിഥികളായിരുന്നാലും ശരി, അവരെ കൂടെ സംസാരിക്കാനും അവര് ആ ഒരു നല്ല സമയം കിട്ടുന്ന അതിന് വേണ്ടിയല്ലേ നമ്മൾ
1: നിൽക്കുന്നത്.
2: ഞാൻ
1: കരിപ്പൂര് വാണ്ടക്കടുത്ത്
0: കണ്ണാറങ്കണ്ട എന്ന് വിളിച്ചാ എത്തും, ദാണ്ട എന്ന് പറഞ്ഞാ എത്തും, അത്ര അടുത്ത്.
2: അപ്പൊ ഞാന് ആദ്യം നമ്മുടെ പ്രിയ ഗായിക ജാനകി അമ്മയ്ക്ക് ഒരു 1000 മാദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. കാരണം ജാനകി അമ്മ എന്ന് പറയുമ്പോ നമ്മുടെ നമ്മള് പാട്ട് കേൾക്കാൻ തുടങ്ങിയ കാലം മുതല് അവരുടെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവര് മരിച്ചുപോയി എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ ഒക്കില്ല, കാരണം അവരുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. ആ സ്വരം നമ്മളെ ജീവിതം ഉള്ളിടത്തോളം കാലം അവര് നമ്മളുടെ മുമ്പിൽ അവര് മരിച്ചിട്ടില്ല.
1: തീർച്ചയായിട്ടും,
2: കാരണം മലയാള സിനിമയില് നേരത്തെ രമന്ദ്രന്റെ പാട്ട് പാടിയിരുന്നു എങ്കിലും അമ്മയെ കാണാനില്ല, ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന് പറയുന്ന പാട്ട് മലയാളികൾക്ക്, ആ ഉണ്ണിപ്പൂവിനെ വിളിച്ചുണർത്താൻ വന്ന ഗായിക അവർക്ക്, അവര് പാട്ട് ഞാൻ പാടുന്നില്ല എന്ന് പറയുന്നത് വരെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.
1: മൗനമേ എന്ന പാട്ട്,
2: അത് ഓരോന്നും തമിഴ് എനിക്ക് തോന്നുന്നു മുതൽ മര്യാദയാണെന്ന് എനിക്ക് തോന്നുന്നു. അതില് ആണുങ്ങളുടെ സൗണ്ടിലതിൽ കുറച്ച് പേര് പാട്ട് പാടിയിട്ടുണ്ട് കുറച്ച്. അപ്പൊ അതുപോലെ വേറൊരാളിനെ നമുക്ക് എടുക്കാനില്ല.
0: ലോകത്തിൽ ഒരാളും 45,000 പാട്ടുകൾ പാടിയിട്ടുണ്ടാവില്ല.
2: അവരുടെ ശരീരം നമ്മൾ വിട്ടുപോയി, പക്ഷെ ഒരിക്കലും നമ്മുടെയൊക്കെ ജീവിതം നമ്മളെ കാലം വരെ അവര് നമ്മളുടെ മനസ്സിൽ അവര് മരിച്ചിട്ടില്ല.
0: നല്ല പ്രയോഗമാണ്, ശരീരം വിട്ടുപോയി, ശാരീരം വിട്ടുപോയിട്ടില്ല,
2: അത്രേയുള്ളൂ. കാരണം അവര് നമുക്ക് അങ്ങനെ വിട്ടുപോകാൻ ഒക്കില്ലല്ലോ, നമ്മളിങ്ങനെ അത് കേട്ടോണ്ടിരിക്കുകയല്ലേ.
0: അതെ അതെ, കവിയാണ് മുമ്പിലിരിക്കുന്നത്, എന്നാലും ഞാൻ പ്രാസോപ്പിച്ചൊക്കെ പറഞ്ഞു തീർക്കുകയാണ്
1: കേട്ടോ. സാറാണ് തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: അതെന്നെ പറഞ്ഞു, ഞാൻ തട്ടിവിടുകയാണ്, ശരീരമേ പോയിട്ടുള്ളൂ, ശരീരം പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ എന്നെ അപ്പുറത്തിരുന്ന് തുറച്ചു നോക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്?
1: എന്തായിരുന്നു ജീവിത പരിപാടിയൊക്കെ?
2: ഞാൻ പെയിന്റർ ആയിരുന്നു. ഇപ്പം നേരത്തെ മധുജൻ സാറ് പറഞ്ഞതുപോലെ ഏകദേശം 80 അടുത്തു, പണിക്കൊന്നും പോവാൻ വയ്യ. കാരണം നമ്മളെ ജോലി എന്നൊക്കെ പറയുന്ന മുകളിൽ പൊക്കത്തിലേക്ക് കയറിയാണ്.
1: പിന്നെ
2: ഇപ്പൊ ഈ വയസ്സുകാലത്ത് മുകളിലായി കയറി കഴിഞ്ഞ കാലം ഒന്ന് ഓടിക്കാൻ വയ്യാതെ
1: വിശ്രമജീവിതം നമ്മള് ഇതേപോലെ കലകൾ ആസ്വദിക്കുക, ഇതേപോലുള്ള റേഡിയോ പ്രോഗ്രാമുകളിൽ സജീവമായിട്ട് ഇടപെടുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ധന്യത എന്ന് പറയുന്നത്. അത് നമ്മളെ, അതാണ് നമുക്ക് ഇനിയുള്ള സമയത്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതാണ്, അത് ചെയ്യണം, അത് ചെയ്യണം, അത് വിട്ടുപോകത്തില്ല. അതെ അതെ,
2: ആഴ്ചതോറും നമുക്ക് ഇതുപോലെ തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു അതിഥിയെ കൊണ്ടുവരും. അവരുമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം, സംസാരിക്കാം. ഇതൊക്കെ ഒരു ഭയങ്കര
1: വീട്ടില്
2: ഭാര്യയുണ്ട്, മകളുണ്ട്, മകൾക്ക് 2 കുട്ടികളുണ്ട്. മകനുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, അതിന്റെ ഒരു ദുഃഖമുണ്ട്. പിന്നെ ഇപ്പം എങ്കിലും മകന് സന്തോഷമായിട്ട് കഴിയുന്നു. സാറിന്റെ വീട്ടില് ആരൊക്കെ?
1: ഞാനും ഭാര്യയും 2 മക്കളും.
2: മക്കള്?
1: മക്കള് മൂത്തവൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു, 11 ഇപ്പൊ ബിടെക്കിന് പഠിക്കുന്നു. ഇല്ല, വലിയ പ്രായമായില്ല.
0: പക്ഷെ എനിക്ക് വേണത് ശങ്കരേട്ടനേക്കാൾ പ്രായമുണ്ട്.
1: അല്ല, ഞാന് കുറച്ച് കഷണ്ടിയാണ്, അതാണ് എന്നെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്, മനസ്സിലായോ?
2: അപ്പൊ ഞാൻ ആണല്ലേ. അപ്പൊ
1: എന്റെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ കഷണ്ടി വളർത്തുവാണെന്ന് പറയും. എന്റെ ഒരു കവിതയിൽ തന്നെ ഞാൻ അത് എഴുതിയിട്ടുണ്ട്, ഞാൻ കഷണ്ടി വളർത്തുവാണെന്ന് പറയും. മുടി മാത്രമല്ല, കഷണ്ടിയും വളർത്താൻ പറ്റുമെന്നുള്ളതാണ്.
0: ശങ്കരേടൻ വിളിക്കുമ്പോഴെല്ലാം പറയണ പയ്യൻ വിളിക്കുന്നു എന്നാണല്ലോ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഇന്ന് ഞാന് മിടിമിടിക്കി എന്ന സിനിമയിലെ അഖിലേഖല നീലാകാശം, കാരണം യേശുദാസും ജാനകിയും ചേർന്ന് ഒന്നിച്ച് പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: പിന്നെ അത് നീലാകാശം നമുക്ക് കാണാൻ പറ്റും.
2: അതെ.
0: നമ്മൾ അറിയാതെ നോക്കിപ്പോവുന്നുള്ളതാണ്, അതാണ് എന്റെ പ്രത്യേകത. എസ് പി വെങ്കടേഷിന്റെ
2: സംഗീതം
0: അല്ലേ? തെറ്റിയില്ലല്ലോ അല്ലേ? ശരി തന്നെയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ചാരുകേശി രാഗം. ചിലപ്പോ തെറ്റുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ജാനകിയമ്മ ഓർത്തുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സലീം സാറിനോട് ചോദിക്കാനുണ്ടോ?
2: ഇനിയിപ്പോ സമയം ഒരുപാട് പോയി, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ. അപ്പൊ ഇനി ഓരോരുത്തർ ചോദിക്കുന്ന നമുക്ക് കേട്ടോണ്ടിരിക്കാം.
0: തീർച്ചയായിട്ടും. ഞാനേ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ പാട്ട് ചോദിച്ചത് നന്നായി. ഈ പാട്ട് ഞാൻ ഒരാളിന് കൂടെ അങ്ങയുടെ അനുവാദത്തോടുകൂടി ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സാറ്, വെള്ളനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. ഒരുപക്ഷെ മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ എന്നെ 8-ാം ക്ലാസ് മുതൽ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു, മാറനല്ലൂർ സ്വദേശിയായിരുന്നു, മാറനല്ലൂരിൽ ഖാദി സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകനായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അധ്യാപകൻ. ഒരു ഈ സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ സഹ അധ്യാപകരെല്ലാം ഗാന്ധി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, അദ്ദേഹത്തെ വിളിച്ചിരുന്നത് രസകരമായി. അങ്ങനെ ഒരു വളരെ ശ്രദ്ധേയനായ, ഒരുപക്ഷെ എന്നെ ഭാഷയിലേക്ക് ഒരുപാട് ആകർഷിച്ച, മലയാളം വായിക്കാൻ അല്ലെങ്കിൽ കവിതകളൊക്കെ വായിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച അധ്യാപകൻ കുറച്ചു മുമ്പ് വിട പറഞ്ഞു. അപ്പൊ ശങ്കരചേട്ടന്റെ അനുവാദത്തോടുകൂടി
1: അദ്ദേഹത്തിൽ നിന്നുള്ള ആദരവ് ഞാൻ ഇവിടെ
2: തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ അത്യന്തം സന്തോഷം.
0: പാട്ട് സമർപ്പിക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്. അപ്പോ എന്റെയും സലീം സാറിന്റെയും ഒരിക്കൽ കൂടെ
2: സാറിന് ഒരിക്കലല്ല, സാറിന് ഒരുപാട് നമസ്കാരം പറയുന്നു. കാരണം നമുക്കിങ്ങനെ ഈ നല്ല രീതിയിലുള്ള സംസാരം കേട്ടോണ്ടിരിക്കുമ്പോ നമ്മളെ മനസ്സ് കുളിച്ച് നമ്മൾ മറ്റൊന്നും ചിന്തിക്കുകയില്ല.
0: തീർച്ചയായും. ഇപ്പൊ സമയം കുറവായതുകൊണ്ടാണ് വർത്തമാനത്തിൽ അടുത്തതില് സലീം സാറിനെ കൊണ്ട് ഞാൻ മിനിമം 2 കവിതയെങ്കിലും ചൊല്ലിക്കും.
2: അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. സാറിന് നമസ്കാരം. അതുപോലെ ലേഖ ടീച്ചറെ എന്റെ പ്രത്യേക അന്വേഷണം പറയാം. സാറിന് നമസ്കാരം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി, പാട്ടിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവി സലീം അഞ്ചരാണ്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ കവിതാ സമാഹാരങ്ങൾ രചിച്ച സലീം അഞ്ചലിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. നെടുമങ്ങാട് ഡു തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ ഒരാൾ കൂടിയാണ് കവി സലീം അഞ്ചൽ. അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുന്നു, കവിതകൾ ചൊല്ലുന്നു, സൗഹൃദം പങ്കിടുന്നു, പാട്ടുകൾക്ക് കൂട്ടായി ഒപ്പം നമ്മളോടൊപ്പമുണ്ട്. ശ്രോതാക്കൾക്ക് വിളിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം.
2: തീർച്ചയായിട്ടും. നല്ല സ്ഥലത്താണല്ലോ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, വിട്ടുകൊടുക്കില്ല എന്നല്ലേ? കല്ലാറ, ഞാനിപ്പോ അവിടെ വിതുര പഞ്ചായത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ കല്ലാറൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന ഏരിയ ആയിരുന്നു. വാർഡ് 22 വാർഡാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ വാർഡ് 5? ആ, അപ്പൊ പുതിയതായിട്ട് വന്ന അയ്യോ, ഗ്രാമസഭയിൽ പങ്കെടുത്തില്ലേ? ഗ്രാമസഭയിൽ പങ്കെടുത്താലല്ലേ ജനാധിപത്യത്തിന് ശക്തി പകരാൻ പറ്റുള്ളൂ. ഗ്രാമസഭയിൽ പങ്കെടുക്കണം. അവിടെ വരുന്ന കാര്യങ്ങൾ അങ്ങനെ, വെരി ഗുഡ്, നല്ല കാര്യം.
0: പോയി അറ്റൻഡൻസ് വെച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഓടി വന്ന് കരുണാസായി റേഡിയോയിൽ വിളിക്കുകയാണ്. അതാണ് കേട്ടപ്പോ, അതാണ് ഞാൻ പറയുന്നത്, സത്യം പറഞ്ഞാ പിണങ്ങി പോകുന്നതാണ്.
2: ആരോട് പിണങ്ങിയാലും ഗ്രാമസഭയോട് പിണങ്ങരുത്, അതൊരു പൊതു സംവിധാനമാണ്.
0: അത് അടുത്ത ആഴ്ച അരമണിക്കൂർ നേരത്തെ എന്ന് നമ്മൾ അവിടെ ഇരിക്കും, പറ്റുമെങ്കിൽ രണ്ടൊപ്പം കിട. അപ്പൊ സലീം സാറിനോട് പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
1: സാറിന്റെ അടുത്ത് എന്താ പറയാ, നമുക്ക് അറിഞ്ഞിടല്ലോ ആദ്യമായിട്ട് പറയുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോ എന്താണ് സംസാരിക്കേണ്ടത്.
0: കവിയാണ്, കവിതയൊക്കെ ചൊല്ലാൻ പറയാം, രണ്ട് കവിത വെക്കാം നമുക്ക്. കവികൾ ഇവിടെ വന്നപ്പോഴെല്ലാം കവിത ചൊല്ലിയിട്ടുണ്ട്.
1: സാർ കവിത ചൊല്ലുന്ന ആളാണ്, അപ്പം സാറ് സ്വാഭാവിക വേണ്ടിയിട്ട് ഒരു കവിത, നല്ലൊരു കവിത ചൊല്ലണം.
2: കവിത ഞാൻ ചൊല്ലാം, കവിത ചൊല്ലാം. അതായത് എന്റെ കവിത തുടങ്ങുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്റെ പണ്ട് പ്രീ ഡിഗ്രി സമയമാണ്. ഇന്നത്തെ പോലെ പ്ലസ് ടു അല്ലല്ലോ, അന്ന് നമ്മളൊക്കെ പ്രീ ഡിഗ്രി പഠിച്ചതല്ലേ. 92 അപ്പൊ 92 ഇങ്ങനെ ഞാനൊരു ചെറിയ കവിത എഴുതി ഒരാളെ കൊണ്ട് കാണിച്ചു. അയാൾ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, ഇങ്ങനെയൊന്നുമല്ല കവിത എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്ന് ഞാൻ പുതിയൊരു കവിത വേറെ രീതിയിൽ എഴുതി. ആ രണ്ട് കവിതയും ഞാനിവിടെ എൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ പോക്കുവയിൽ, എനിക്ക് ഈ പേര് വളരെയധികം മനസ്സുകൊണ്ട് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു പേരാണ് പോക്കുവയിൽ. പോക്കുവയിൽ,
1: അതെ
2: അതെ, നമ്മുടെ വൈകുന്നേരം
0: ചേച്ചി നമ്മളെല്ലാ പരിപാടിയുടെ പേരുകളും അടിപൊളിയാണ് അല്ലേ? സാറ് കേൾക്കാതിരിക്കുന്നേ ഉള്ളൂ.
1: അന്ന് വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല, എനിക്ക് ഭയങ്കര വിഷമമായി പോയി.
0: തന്നെയല്ലേ, സമയമില്ലായിരുന്നു. ശരി, നമുക്ക് കവിത കേൾക്കാം.
2: അപ്പോ ഞാൻ ആദ്യം ഒരു ചെറിയ, ഞാൻ എഴുതുന്നതെല്ലാം ചെറിയ കവിതകളാണ്, വലിയ കവിതകൾ ഇങ്ങനെ എഴുത്ത് കുറവാണ്. ഞാൻ ചെറിയ രണ്ട് കവിതകൾ അവതരിപ്പിക്കാം, ചെറിയ രണ്ട് കവിതകൾ. അത് ഈ കവിതയും പ്രതികവിതയും, ആദ്യം കൊണ്ട് കൊടുത്തപ്പോൾ നിരസിച്ച കവിതയും പിന്നീട് അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്നുണ്ടായ പുതിയൊരു കവിതയും. അപ്പോൾ ആദ്യം സന്തുലനം, ഞാൻ ആദ്യം എഴുതിയ കവിത ഇത് പ്രകടി സമയത്ത് സന്തുലനം. ആ സന്തുലനം എന്നാണ് കവിതയുടെ പേര്, സന്തുലനം. സന്തുലനം ജീവമുഖ്യം, അസന്തുലനം ഭ്രാന്തവൃത്തം. സന്തുലനം ജീവമുഖ്യം, അസന്തുലനം ഭ്രാന്തവൃത്തം. വ്യാസപരിമിതയുലകം ഭേദിച്ച് നേരൊഴുക്കിൻ പ്രയാണം സുഖദം. രേഖ അനാദി അനന്തം ശാശ്വതം, മായ അസത്യപ്രകരണം വ്യാജം. സ്വപ്നം കാലബദ്ധം, ദൈവമൃത്യുപോൾ പരമാർത്ഥം. ഒഴുക്കിൻ സത്യം കാലഭേദകം കവിത, വികസ്വര പദാർത്ഥ പ്രപഞ്ചം സത്യം, വികസ്വര പദാർത്ഥ പ്രപഞ്ചം സത്യം, തമോഗർത്തത്തിലേകീഭവിക്കുമോ. ഇത് ഈ കവിത പക്ഷെ ഒരുവിധം സംസ്കൃതമൊക്കെ വാക്കുകളുമായിട്ട് പരിചയമുള്ളവർക്കാണ് ഇത് മനസ്സിലാവുക.
0: അതുകൊണ്ടാണ് പുള്ളി മേലാൽ ഇങ്ങനെ എഴുതരുതെന്ന്
2: പറഞ്ഞത്. അത് ഞാൻ അംഗീകരിച്ചു. അപ്പൊ സി അശോകൻ എന്ന ഒരു നിരൂപനുണ്ട്, നമ്മുടെ സുഹൃത്താണ്. സി അശോകനാണ് പറഞ്ഞത്, ഇത് നീ ആർക്കു വേണ്ടിയാണോ എഴുതിയത് അവരുടെ അടുത്ത് ഈ കവിത എത്തത്തില്ലെന്ന് പറഞ്ഞു. അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. ഞാൻ ഒരു സോഷ്യലിസ്റ്റാണ്, പാർട്ടിക്കാരനല്ല, ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ കവിത തൊഴിലാളികളുടെ അടുത്ത് എത്തില്ല, അതുകൊണ്ട് ഇത് ഇത്തരം കവിതകൾ വേണ്ട എന്ന് അദ്ദേഹം നിരസിച്ചു. അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാനിങ്ങനെ കിഴക്കേക്കോട്ടെ ഈസ്റ്റ് പോട്ട് വീട്ടിലേക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ അവിടെ ടി വി വെച്ചേക്കുന്നു, ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ ടി വി ഉണ്ട്. അപ്പോൾ ടി വി വെച്ചേക്കുന്നതിന് ഭയങ്കര ക്രിക്കറ്റ്, ജനങ്ങളെല്ലാം കൂടി നിന്ന് ക്രിക്കറ്റ് കാണുന്നു. അങ്ങനെ എഴുതിയ കവിതയാണ് ക്രിക്കറ്റ്, ക്രിക്കറ്റ് എന്നൊരു കവിത. അതും കൂടെ ചേച്ചിക്ക് വേണ്ടി ഞാനിവിടെ മറ്റ് ശ്രോതാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ആ കവിത കൂടെ ചേരുമ്പോൾ എൻ്റെ ഒരു തുടക്കം മനസ്സിലാവും, കവിത എഴുത്തിൻ്റെ തുടക്കം. ക്രിക്കറ്റ് എന്നാണ് കവിതയുടെ പേര്, ക്രിക്കറ്റ്. ആദ്യ പന്തിൽ ജീവിതം ക്ലീൻ ബൗൾഡ്, ആത്മഹത്യക്ക് തോക്കെടുത്തതാണ്. രണ്ടാമൻ സിക്സ് ഉയർത്തി വെടി എതിർ ടീം അംഗത്തിന്, അമ്പയർ നിർഗുണ പരബ്രഹ്മം. പ്രസവത്തിൽ പുതുമേന്ത് കളി കാണട്ടെ ഭർത്താവ്, കുഞ്ഞിനിയും വീഴും ക്രിക്കറ്റോ അമ്മ. ആത്മസഖി ആത്മഹത്യാൽ ഔട്ടായെന്നറിഞ്ഞെങ്കിലും അവസാന ഓവർ ആവർത്തിക്കുമോ പെണ്ണ്. സമരം പാഴ് പൊയ്മുഖം ക്രിക്കറ്റ് ആത്മാർത്ഥം യുവത്വം. ക്യാമറയ്ക്ക് കൗതുകം വിദേശിയുടെ മാർത്തടം, ചൂടകറ്റാൻ വിഷപാനീയ കുളിർ. തെരുവ് തീപിടിക്കുമ്പോഴും ബാറ്റ് വീണയാകുന്നു, തെരുവ് തീപിടിക്കുമ്പോഴും ബാറ്റ് വീണയാകുന്നു. ജീവിതത്തിന്റെ റൺസിലേക്ക് സ്നേഹത്തിന്റെ തീപ്പന്ത് ഗാലറികൾക്കപ്പുറമുയർത്താൻ നമുക്കെന്നാകും. ഇത്രയുള്ളൂ.
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്തെന്നറിയുമോ ഇതിനിടയില്, തെരുവ് തീപിടിക്കുമ്പോഴും ബാറ്റ് വീണയാകുന്നു എന്ന് കവിതയുടെ വരി പറയുമ്പോൾ ആ സാധനം അവിടെ നിന്ന് ഗ്രഹിച്ച് ചിന്തിയാണെന്നറിയാമോ, അത് ആവർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നന്നായിട്ട് കവിത ആരെങ്കിലും ആസ്വദിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. അവിടെ നിന്ന് ഈ കവിതയുടെ വരി അവിടെ നിന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ ബാറ്റ് വീണയാകുന്നു എന്നുള്ളത് അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്.
1: എന്നാ ഞാൻ രണ്ടു വരി നമ്മുടെ സ്വാമി അഗസ്ത്യ സ്വാമിയെ കുറിച്ച് രണ്ടു വരി.
2: തീർച്ചയായിട്ടും.
1: പരമന നദിയൊഴുകും എന്നാ തന്റെ തൻകരയായി, കുമനയൽ ഒരു കന്യകയുമോടം വില താന്ത്രഗതി. അവിശേഷം കേട്ടാതൊരു ുരാമുനിയും തന്നുടയ പുസ്തകവും പഞ്ചൂരക്കുലും കയ്യിലേന്തി. പരമരത്തിൻ താനലിൽ ക്ഷീണാമാറിയിരുന്ന നേരം, ആയിരം പേരൊരു മിച്ചോടം വിലകാം തകതി.
2: ചേച്ചി തന്നെ എഴുതിയതാണോ? ചേച്ചി തന്നെ എഴുതിയതാണോ അത്?
0: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ആയിരം പാദസ്വരങ്ങൾ കിരുങ്ങി എന്നുള്ള പാട്ടാണ് വേണ്ടത്. അത് പിന്നെ ഡെഡിക്കേഷൻ ആണ്, ബർത്ത്ഡേ ആണ്. എന്റെ പിന്നെ മഞ്ജുവിന്റെ മകളുടെ രണ്ടാമത്തെ മകള്, അഞ്ജുവിന്റെ മകള് അനശ്രീ, അവൾക്കായിട്ട് അനുശ്രീക്കായിട്ട് നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതുകൊണ്ട് അവളെ കണക്കായിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പാട്ടായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു.
2: വയലാറിന്റെ പാട്ടാണ്, അദ്ദേഹം ചെങ്കു കൊടുത്തെഴുതിയ പാട്ടാണ്, വളരെ മികച്ച. ആയിരം പാദസരങ്ങൾ
0: നദി എന്ന ചലച്ചിത്രത്തിൽ,
2: നദി എന്ന
1: ചിത്രത്തിൽ
2: ദേവരാജനാണ്
0: ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടി ദർബാരി രാഗം.
1: അതെ,
0: എത്ര മനോഹരമായ ഒരു പാട്ടാണ് ഈ ഒരു എന്താണ് ജന്മദിന എന്താണ് ആശംസയായി കൊടുക്കുന്നതെന്ന് പറയുന്ന വലിയ കാര്യമാണ്.
1: അതെ, തെന്മലയാണ് അവരെ വീട്. തെന്മല
0: അനുശ്രീക്ക് സലീം അഞ്ചൽ
1: സാറിനെ
0: ഇപ്പൊ ചൊല്ലിയ കവിത കൂടെ ഞാൻ ഇങ്ങനെ കൈക്കുടന്നയിൽ വാങ്ങി. ഒരു വയസ്സ് പ്രായമുള്ള ജന്മദിനം ആഘോഷിക്കുന്ന അനുശ്രീക്ക് ഞാനും സലീം സാറും കൂടെ കവിത ഉപഹാരമായി തരികയാണ്. നാളെ കാണാൻ പോകുന്നുണ്ടോ കുഞ്ഞിനെ? എപ്പോഴെങ്കിലും പോകുമ്പോ, നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണാൻ പോകുമ്പോ പാട്ട് സമ്മാനമായി കൊടുത്തതുപോലെ ഒരു കൊച്ചു പുസ്തകം വാങ്ങി ആ കുഞ്ഞിന് സമ്മാനം. അപ്പൊ ചോദിക്കും, ഒരു വയസ്സായ കുഞ്ഞു വായിക്കുമെന്ന് ചോദിക്കും. അവിടെ ഇരിക്കട്ടെ. കുഞ്ഞു ഒരു വയസ്സില് രണ്ട് വയസ്സില് രണ്ട് പുസ്തകം, മൂന്ന് വയസ്സില് മൂന്ന് പുസ്തകം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണം. അത് ഗിരിജാമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, സോറി, ഗിരിചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്.
2: അതെ, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റുകളുടെ ഒരു രീതി തന്നെ മാറേണ്ടതുണ്ട്. പുസ്തകം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഒരു പുതിയ ജീവിതവും പുതിയ വീക്ഷണവും നമ്മൾ കൊടുത്തു കഴിയുകയാണ്. സാറ് പറഞ്ഞ വളരെ വളരെ വലിയൊരു കാര്യമാണ്, വളരെ വലിയൊരു
1: നല്ല കാര്യം തന്നെയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പുസ്തകം വാങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് വളർന്നു വരട്ടെ.
2: വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും പുസ്തകം ഒരെണ്ണം കൊടുക്കുകയും അതിൻ്റെ കൂടെ ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ വെച്ച് അഡീഷണൽ ബോണസ് ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും പുസ്തകം കൊടുക്കണം എന്ന് പറയുന്നൊരു വലിയ നല്ലൊരു ആശയമാണ്, അത് പ്രാവർത്തികമാക്കണം കേട്ടോ.
0: കല്ലാറിലെ മാതൃക, തെന്മലയിലെ ആദ്യത്തെ മാതൃക കല്ലാറിന്ന് ഗിരിയച്ചേച്ചി ഒരു പുസ്തകം കൊണ്ട് കൊടുക്കുന്നതാവട്ടെ. അവര് പലതും പറയുമായിരിക്കും കേട്ടാ, പക്ഷെ പുസ്തകം ഗിഫ്റ്റ്
1: കുഴപ്പമില്ല.
0: അപ്പോ നദി എന്ന ചിത്രത്തില് വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ചു, ജി ദേവരാജൻ സംഗീതം ചെയ്ത്, യേശുദാസ് പാടിയ ദർബാരി രാഗത്തിലെ മനോഹരമായ പാട്ട് ഞാനും സലീം സാറും കൂടെ കേൾപ്പിക്കട്ടെ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കൂ. പ്രത്യേകിച്ച് ജന്മദിന ആശംസകൾ ഒരിക്കൽ കൂടെ അനുശ്രീക്ക് നേരുന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന്. അപ്പൊ സാർ നമുക്ക് ഗിരിചേച്ചിക്ക് പാട്ട് വെച്ചു കൊടുക്കാം.
2: തീർച്ചയായിട്ടും.
1: നമസ്കാരം.
2: നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം. പാട്ട് കേൾക്കാം.
1: ശരി, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സ്നേഹിതൻ കവി സലീം അഞ്ചലാണ് കൂടെയുള്ളത്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ രചിച്ച സലീം അഞ്ചൽ നാടക പ്രവർത്തകനാണ്. ഡൂ തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതിൽ ഒരാളാണ്. ഒപ്പം തന്നെ നാടകങ്ങൾക്കും ഷോർട്ട് മൂവികൾക്കും വേണ്ടിയിട്ട് പാട്ടെഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം, ദേവികുളം ആകാശവാണി നിലയങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയ പ്രിയ കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പറയാം, ഒപ്പം കവിതകൾ നമുക്ക് കേൾക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ സാർ, ഞാൻ
0: ഹരിഹരദാസ്. നിങ്ങൾക്ക് ഒറ്റ ആളാണ് കൂടെ ഉള്ളത്. ഒരു ലൈബ്രറി പ്രവർത്തകന് ഒരു കവിയെ പരിചയപ്പെടുത്തി തരിക എന്ന് പറയുന്നത് എൻ്റെ ഒരു ദൗത്യമായിരിക്കുകയാണ്. ഇപ്പോൾ ബിജു കൊന്നമൂടിൻ്റെ കവിത അങ്ങയുടെ ലൈബ്രറിയിൽ വാങ്ങാൻ തീരുമാനിച്ച വിവരം ഞാൻ സസന്തോഷം കേട്ടു. ബിജു കൊന്നമൂടൻ എന്ന കവിയുടെ അടുത്ത സുഹൃത്ത്, സ്നേഹിതനും ഒക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം അഞ്ചൽ കവിയാണ്. ശരി, ഒന്നാമത് കറുപ്പ് രണ്ട് കവിതാ സമാഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ലൈബ്രറി പ്രവർത്തകൻ, പ്രിയ സ്നേഹിതൻ ഹരിഹരദാസ് അങ്ങ് സംസാരിച്ചോളൂ.
1: എല്ലാവർക്കും
2: ഉള്ള നമസ്കാരം പോലെ ഒരു നമസ്കാരം മതി.
0: അങ്ങനെ അങ്ങനെ പറ്റൂല, അതിഥിയായിരിക്കുമ്പോഴത്തേക്കും സ്പെഷ്യൽ നമ്മൾ കൊടുക്കും അല്ലേ.
1: രംഗത്തും എഴുത്ത് രംഗത്തും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് പ്രത്യേക ഒരു നമസ്കാരം
2: സ്വീകരിച്ചിരിക്കുന്നു.
1: അതേ കനത്തിലുള്ള ഒരു നമസ്കാരം ഞാൻ മതിച്ച സാറിനും കൊടുക്കുകയാണ്.
0: തീർച്ചയായിട്ടും. എന്നാലും അതിഥിക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ പ്രിയസിന് ബുധനാഴ്ച പോക്കുവയിലാണെങ്കിൽ നമ്മൾ പ്രത്യേക നമസ്കാരം പറഞ്ഞിരിക്കും.
1: പ്രത്യേക നമസ്കാരവും സാറിന് ഞാൻ രണ്ടാമത് പറഞ്ഞത് അങ്ങനെയാണ്.
2: ഏത് ലൈബ്രറി ഒന്നും കൂടെ പറയാമോ?
1: സരസ്വതി വിലാസം ഗ്രന്ഥശാല, അമ്പലത്തിലാല, കാട്ടാക്കട.
2: ഓ, കാട്ടാക്കട വളരെ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണല്ലോ കാട്ടാക്കട.
1: 75 വർഷം ആഘോഷിച്ചു.
2: 76 വർഷം. ഓ,
1: ഞാനൊക്കെ ജനിക്കും മുമ്പെയാണ് ഈ വായനശാല ഉണ്ടായത്. എന്റെ അച്ഛനും ആളുകളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയതാണത്.
2: എന്തായാലും ഒരു ലൈബ്രറിനെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞത് വളരെ ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്.
1: ഞങ്ങൾ ഇനി മാസാമാസം ബന്ധങ്ങളെയും പിള്ളേരെയും വലിയവരെയും എല്ലാവരെയും കൂട്ടി ഓരോ ഇത് നടത്തുകയാണ് സാർ. ഓരോ ഒരു മാസത്തിൽ ഒരിക്കൽ. അതിൽ പ്രാഥമികമായി വരുന്നത് മധുജൻ സാറായി
0: വന്നിരിക്കും. രണ്ട് ഡയലോഗ് കാച്ചിരിക്കും.
1: സാറിനെ കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ് സാർ. കാരണം റേഡിയോ കേട്ടവരുമുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടവരുണ്ട്,
0: അതെ,
1: സാറിനെ നേരിട്ട് കണ്ടവരുമുണ്ട്.
0: ഒരു ദിവസം നമുക്ക് ഈ കവികളെ കൂടെ അവിടെ കൊണ്ടുവരണം കേട്ടോ. ഒരു കവി അരങ്ങ് നമുക്ക് ലൈബ്രറിയിൽ വെക്കണം.
1: ഇവിടെ ഒരു പിന്നെ കവിയുണ്ട് സാർ, പിന്നെ അഖിലൻ ചെറുകോട്.
2: ആ, നമ്മുടെ അഖിലൻ. പിന്നെ അഖിലനോട് ചോദിച്ചാൽ നമ്മളെയൊക്കെ അറിയാം. മധുജൻ സാറിനെ അറിയാം, എന്നെ അറിയാം. അഖിലനോട് ചോദിച്ചാൽ അറിയാം. അഖിലൻ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന നല്ല നല്ല കവിതകൾ എഴുതുന്ന ആളാണ്.
1: വായനശാലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, എല്ലാ വർഷവും വരും.
2: എല്ലാ
1: വർഷവും
0: നമുക്കിപ്പോ റേഡിയോയിലൂടെ പരിചയപ്പെട്ട ഈ കവികളെല്ലാം കൂടെ ഞാൻ ഒരു ഒരു വണ്ടി കവികളുമായി ഞാൻ വരാം.
1: വരുമോ സാർ? വലിയ ഈ
0: വിശേഷണം തന്നെ അങ്ങനെയാണ്, ഒരു വണ്ടി കവികൾ.
1: ഓ, അബി സാർ വരുമോ?
0: സലീം സാർ വരും, ബിജു സാറിനെ കൊണ്ടുവരാം നമുക്ക്. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ, കുറിഞ്ചിലക്കോട് ബാലേന്ദ്രൻ സാർ, എല്ലാവരുമായിട്ട് നമുക്ക് ഒരു വണ്ടി കവികളുമായി ഞാൻ വരും.
1: അതിന് ഇരിക്കാനുള്ള സ്റ്റേജ് കൊണ്ട് സാർ, ഒരു വണ്ടിക്ക് വന്നാലും അത്രയും വലിയ സ്റ്റേജാണ് ഞങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ബാലനദിക്ക് കെട്ടിയ സ്റ്റേജ് ഇതുവരെ അടിച്ചിട്ടില്ല.
0: ഒരു കവിത ഞാനും എന്റെ ഇടയിൽ കൂടെ അങ്ങ്
1: ചൊല്ലും.
0: അപ്പൊ ഇപ്പൊ നമുക്ക് സലീം അഞ്ചലിന്റെ ഒരു കവിത കേട്ടാലോ.
1: വേറൊരു കവിത കൂടി, ഒരു ഒരെണ്ണം രണ്ടെണ്ണം പാടി, ഒന്നുകൂടി രണ്ടെണ്ണം അതിൽ രണ്ടാമത്തെ ഒന്ന് പാടി തരണം സാർ. എനിക്കും മധുജൻ സാറിനും ബാക്കി ശ്രോതാക്കൾക്കും എല്ലാവരും കേൾക്കാം.
2: അടുത്ത കവിത കേൾക്കാം അല്ലേ? അപ്പൊ ഞാനേ ഏറ്റവും പുതിയ ഒരു രണ്ട് പുസ്തകത്തിലിപ്പോ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒന്നാമത് കറുപ്പ് എന്ന സമാഹാരമാണ്. ആ സമാഹാരത്തിന് ശേഷം എഴുതിയിട്ടുള്ള കവിതയിൽ ഒരു കവിത ചൊല്ല,
1: അത്
2: മലയാളം വാരികയിൽ അച്ചടിച്ചു വന്നതാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു കവിത ആയതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രാധാന്യം. കടമാണ് പ്രശ്നം.
1: കടം
2: നിവർത്തിയില്ല, ഒരു രക്ഷയില്ല. കടം വാങ്ങിച്ച് അടുത്തു മുടിഞ്ഞു. അങ്ങനത്തെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് വന്ന ഒരു കവിതയാണ്, അങ്ങനെ കടത്തെ കുറിച്ച് വന്നൊരു കവിതയാണ് കടവനം എന്നാണ് കവിതയുടെ പേര്.
0: നിങ്ങൾ എന്റെ ആത്മകഥയൊന്നും അല്ലല്ലോ അല്ലെ ചൊല്ലാൻ പോണേ.
2: മധുജൻ സാറിന്റെ ആത്മകഥയും ആയിട്ട് കണക്ക് കൂട്ടാം.
1: ഒരു കാര്യം ഒരിക്കലും ഒരു കഥ പറഞ്ഞു കേട്ടോ സാർ. കഥയുടെ പേര് കടം തരാനല്ല, ഒരു ക്ഷുദ്ര ജീവി കടന്ന.
2: അപ്പൊ ഞാൻ ഈ കവിത ചൊല്ലട്ടെ. ഈ കവിതയുടെ പേര് കടവനം. കടത്തിന്റെ വനം. പൂക്കൾ തൊട്ട് നക്ഷത്രങ്ങളോട് വരെ ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്. സിംഹത്തിന്റെ കടം വീട്ടിയത് മാനിനോട് മറിച്ചാണ്. കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഉറുമ്പിന് 10% പലിശ വേണം. ഒളിച്ചു നടന്നില്ലെങ്കിൽ ആന കുത്തി മലർത്തും. വലിയ സംഖ്യ തന്നെയാ ആനയോട് വാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് മുള്ളൻ പന്നിയോട് പറഞ്ഞിരുന്ന ഡേറ്റ്. സ്ക്രീനിൽ മുള്ളു കണ്ടാൽ ഞാനിപ്പോൾ ഫോൺ എടുക്കാറില്ല. പാവം കഴുത, വിഴുപ്പ് ചുമന്നുണ്ടാക്കിയ പണമാണ്. ഉടനെ തരാം എന്ന പതിവ് വാക്യത്തിൽ, ബുദ്ധിപരമായ വാഗ്ദാനത്തിൽ ഞാൻ തരപ്പെടുത്തിയത്. തേനീച്ച തരുന്നു തേൻകടം, തിരിച്ചടവ് താമസിച്ചാലും കുത്തിക്കൊല്ലില്ല. അരണയെ പേടിക്കാനേയില്ല, എല്ലാം മറന്ന് നടപ്പാണ്. കാക്ക എന്നേക്കാൾ പാവപ്പെട്ടവളായതുകൊണ്ട് പലപ്പോഴും എന്നോട് കടം ചോദിക്കാറുണ്ട്. ഉന്നതങ്ങളിൽ കാഴ്ചയുള്ള ജിറാഫ് ആർക്കും കടം കൊടുക്കില്ലെന്ന കാഴ്ചപ്പാടിലാണ്. ഒച്ചിൽ നിന്ന് കടം വാങ്ങിയാൽ ഒരുപാട് സമയം കിട്ടും. ധനമയിലുകളുടെ കടനൃത്തം ഒട്ടൊന്നുമല്ല എന്നെ മോഹിപ്പിക്കുന്നത്. ആരെയും തുരന്നു കൊണ്ടുപോകാൻ വിരുതുള്ള പന്നിയെലികളാണ് ഭരിക്കുന്നത്. മറിച്ച് മരിച്ചു വീഴുന്നു. നിയാണ്ടർത്താളിൽ നിന്ന് അമ്മ അമ്മൂമ്മമാരും അപ്പൻ അപ്പൂപ്പന്മാരും വാങ്ങിയ കടത്തിന് ഞാൻ എന്നും വീട്ടിക്കൊണ്ടേയിരിക്കുന്നു.
0: ഇത്രയും നല്ലൊരു പരിസ്ഥിതി കവിത ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. ഹരിഹരദാസ് ശരിയല്ലേ? ഇല്ല ചേട്ടാ, ശരിയല്ലേ? ഒന്നാം തരം പരിസ്ഥിതി കവിത എന്നാണ് എനിക്ക് തോന്നുന്നത്. കവി എന്ത് പറയുന്നെന്ന് എനിക്കറിയണ്ട. ഇനി കവിക്ക് എന്ത് തോന്നിയാലും നമ്മൾ പറയേണ്ടത് പറയും അല്ലേ? അതാണ് നമ്മുടെ വായനക്കാരുടെയും കേൾവിക്കാരുടെയും
1: സ്വാതന്ത്ര്യം.
0: അർത്ഥമുള്ള അതാ ഒരു പരിസ്ഥിതി കവിത എന്ന് എനിക്ക് തോന്നിയത്.
1: കവിതയാക്കി എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലെ സകല സാധാരണ നടക്കുന്ന സംഗതിയാണ്.
0: അതെ അതെ. അപ്പൊ ഈ രണ്ട് കവിതാ സമാഹാരങ്ങൾ കൂടെ സരസ്വതി വിലാസം ഗ്രന്ഥശാലയിൽ ഇരിക്കട്ടെ.
1: ഓ വായിക്കാം സാർ.
0: ഇന്ന് ഏത് പാട്ടാ? ഇന്ന് ഏത് പാട്ടാ
1: സാർ? ഞാൻ ഇന്നാള് ചോദിച്ചാൽ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി.
0: ഈ പാട്ട് വിട്ട് കളിയില്ലേ?
1: കളിയില്ല സാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഏത് ഭാഗം അറിയാം? തന്മണി വിഗ്രഹം. അപ്പോഴും അവിടെ സൂക്ഷിച്ചിരുന്നു അടകൾ ചാർത്തിയ തന്മണി വിഗ്രഹം. അപ്പോഴും അവിടെ സൂക്ഷിച്ചിരുന്നു. ഈ ഇറക്കാൻ നിൽക്കുന്ന ഇയാര ബിംബം അകത്ത് വെച്ച് പൂജിക്കുകയാണ്. ഒരു പിടിച്ചോ
2: യാചിച്ചു ദൈവം.
0: പിന്നെ പിന്നെ അതും ശ്രീകുമാരൻ തമ്പിസാറിന്റെ രചന അല്ലേ? എം എസ് വിശ്വനാഥിന്റെ സംഗീതം. കെ ജെ യേശുദാസിന്റെ ആലാപനം. അപ്പോ സലീം അഞ്ചൽ സാറിന് നല്ല നമസ്കാരം പറയൂ, നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: സലീം സാർ
2: കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്.
1: സാറിന് എന്റെ വിനീതമായ നമസ്കാരം.
2: നല്ല നമസ്കാരം, നല്ല നമസ്കാരം.
0: അപ്പൊ അടിപൊളി ഒരു കവിത കേട്ടെന്റെ സ്നേഹം കൂടെ അറിയിച്ചേക്ക്.
1: മധുജൻ സാറിനും എന്റെ വിനീതമായ നമസ്കാരം.
0: നമുക്ക് രണ്ടുപേർക്കും കൂടെ കവി സലീം അഞ്ചലിന്റെ മനോഹരമായ ഒരു പരിസ്ഥിതി കവിത കേൾപ്പിച്ചു തന്നതിന് നമുക്ക് രണ്ടുപേരുടെയും സ്നേഹം. പ്രത്യേക നമസ്കാരം.
1: നന്ദി.
2: നന്ദി.
0: പാട്ടിലേക്ക് പോവാം.
1: പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനും കവിയുമായ സലീം അഞ്ചലാണ്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ കവിതാ സമാഹാരങ്ങൾ രചിച്ച പ്രിയ സുഹൃത്ത്, ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിൽ തട്ടുന്നത് ഒരു നാടക പ്രവർത്തകൻ എന്നതിലാണ്. നെടുമ്പങ്ങാട് ഡു തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ ഒരാൾ. അതെന്തുകൊണ്ടോ നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം, അത് മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ കേട്ട കവിതകൾ എത്ര മനോഹരമായിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. മനോഹരമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ചിന്തനീയമായിരുന്നു എന്നതായിരുന്നു കേട്ട കവിതകളുടെ എല്ലാം പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് സലീം അഞ്ചലിനോട് വീണ്ടും വീണ്ടും കവിതകൾ ചോദിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം, സൗഹൃദം പങ്കുവയ്ക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 1. സന്ദേശങ്ങൾ അയക്കാം 8891 7739 1. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ
2: ഹലോ,
1: ഞാൻ പുലിക്കുടിയിൽ നിന്നും ജയനാണ്. ഞാൻ സലീം സാറിന് 3 പ്രാവശ്യം നമസ്കാരം. കാരണം എല്ലാവരും 1-2 പ്രാവശ്യം ഒന്നും നമസ്കാരം സാറിന്. ഞാൻ ഒരെണ്ണം കൂടെ കൂടുതലാണ്.
0: അതിന്റെ കാരണം
1: താമസിച്ച് വന്നതുകൊണ്ട് നമ്മൾ ഇത്തിരി നല്ല രീതിയിൽ സാറിന് നമസ്കാരം ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞു.
2: പാവ സാർ, സാറല്ല താമസിച്ചത്, ഞാനാണ് ഈ ഉള്ളവനാണ് താമസിച്ചത്.
1: അപ്പൊ മധുരൻ സാറിന് 1 നമസ്കാരം.
2: ശരി ശരി ശരി, നമ്മളായി മറ്റൊരാൾ പഴി കേൾക്കരുത്.
1: 20 മിനിറ്റ് ഞങ്ങൾ താമസിച്ച് കാത്തു കെട്ടിയിരുന്നു.
3: കാത്തിരുന്നു പറഞ്ഞാ പോരെ, കെട്ടിയോ
2: പിന്നെ? ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കാത്തു കെട്ടിയിരുന്നു എന്ന്
1: പറയണേ. നമ്മളെ ഇരിപ്പ് കാര്യം ഈ കണാസാഹിതി ഞങ്ങളെ പരിപാടിയിൽ ഏറ്റവും പ്രധാനമായ പോക്കുവെല്ലാണ്. എന്തുമാത്രം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കണമെന്നറിയാമോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണസായി 6 മണി തൊട്ട് 9 മണി വരെ കേൾക്കണതിന് സമയം കിട്ടുമ്പോൾ, പിന്നെ 9 മണി തൊട്ട് 11 മണി വരെ പിന്നെ ഊഴം തന്നെ. പിന്നെ അത് സാറിന്റെ ഊഴം, അത് പറയണ്ട. പക്ഷെ പറയുന്നുണ്ട്, അത് കണ്ണസായി 1 രാവിലെ തൊട്ട് കേട്ടില്ലെങ്കിലും 9 മണി തൊട്ട് 11 മണി വരെ കേൾക്കണവരാരും കണ്ണസായി ഒന്നും പറയും. അല്ലാതെയൊക്കെ ആളുകൾ പലതും ഒക്കെ പറയാം, അതിന് നമുക്ക് വിഷയവുമല്ല. പിന്നെ സാറിന്റെ കവിതയൊക്കെ കേട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞു, സാറിന് സലീം സാറിന് പ്രയാസം വരരുത്. സാറിന്റെ ഈ കവിതയൊക്കെ നല്ല കവിതയൊക്കെ തന്നെ, പക്ഷെ വീടിരാജപ്പന്റെ കഥാപ്രസംഗം പോലെയാണെന്ന് തോന്നുന്നു സാറിന്റെ കവിത. വീടിരാജപ്പന്റെ പരിപാടി ചെയ്യുന്നുണ്ട് അത്രയും കാക്കയും പൂച്ചയും പട്ടിയും.
3: സ്വീകരിച്ചിരിക്കല്ലേ? തീർച്ചയായിട്ടും സ്വീകരിക്കും. പിന്നെ അല്ലാതെ നമ്മൾ എവിടെ പോവാൻ, നിങ്ങളൊക്കെ അല്ലേ നമ്മളെ നിലനിർത്തുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത്
2: നമുക്ക് നന്നായിട്ട്, അതാണ് സ്നേഹത്തോടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്.
1: അതെ അതെ അതെ അതെ,
3: നല്ല നല്ല കഥാപ്രസംഗങ്ങളല്ലേ അത്. വീടിരായപ്പന്റെ നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ?
1: നല്ല
3: രസമാണ്, നമ്മള് ആസ്വദിച്ചിട്ടുണ്ട് പാട്ടുകളും ആ പാട്ടുകളും അല്ലേ.
1: അതെ,
3: പ്രിയതിന്റെ കുറെ ഉണ്ട് അതേപോലെ പ്രിയതിന്റെ.
1: സാറിന്റെ ഒരു കാര്യം പറയാലോ എന്ന് പറഞ്ഞാൽ, സാറിന്റെ ഒരു കഥാപ്രസംഗം

0: ചേട്ടനും കൂടെ ഒക്കെ പറഞ്ഞാ ചിലപ്പോ സാറ് എനിക്ക് ചില ചെറിയ പണികളൊക്കെ ഉണ്ട്, അങ്ങനെ പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കേ
1: ഉള്ളു.
0: കുടുംബങ്ങളൊക്കെ അങ്ങ് വേറെ സ്ഥലത്താണ്.
1: ഓ, അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ? ഈ പാട്ടും കവിതയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്.
0: സമയം കിട്ടുമ്പോലെ കണ്ണാസായി കാട്ടുള്ളൂ.
1: അത് തന്നെ, അതൊരു വലിയ ആസ്വാദനമല്ലേ? റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു ആസ്വാദനം, വലിയൊരു കലയാണത്.
0: കല മാത്രമല്ല, കുറെ അറിവുകൾ കിട്ടും.
1: ആ, അറിവുകൾ കിട്ടും തീർച്ചയായിട്ടും.
0: ആ അറിവുകളാണ് അത്രയും പറയണത്. ഓരോന്നും പരിശീലനത്തിന് വേറെ കുറെ അറിവാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്.
1: അതെ അതെ, മധുര പുരട്ടിയ അറിവുകൾ.
0: ആ അതാണ്, അതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാ ഇത് ഒരേ നിലയിൽ നമ്മൾ പിടിച്ചിടുമ്പോഴത്തേക്ക് അതിന് കുറെ പരസ്യവും അത് അതിന് പകരം കൂടെ നമുക്ക് അറിവാണ് പറഞ്ഞത്. അത് ആഗ്രഹിക്കാൻ കഴിവുള്ളവരെ ഗ്രഹിക്കുകയുള്ളൂ.
1: തീർച്ചയായിട്ടും താങ്കളെപ്പോഴുള്ളവർക്ക് അത് പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്.
0: ആ ഞങ്ങൾക്ക് കർണാസായിയിൽ ഒരു പരിപാടി മോശം എന്ന് പറയാൻ പറ്റൂല. ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കണതുണ്ട്. ഞാൻ ഗായത്രി മേടത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അക്ഷരം പുറകെ വയ്ക്കും പോലെയാണ്. ഒരു മനുഷ്യന് നമ്മൾ അക്ഷരത്തിൽ എഴുതി വെക്കും പോലെയാണ് ഗായത്രി മേടം പറയുന്നത്. അതൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് കേൾക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്.
2: മോശമല്ല
0: പറയുന്നത്.
2: അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഈ ഗായത്രി ചേച്ചി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി അടുക്കളയുടെ 500th എപ്പിസോഡ് ഈ മാസം ആവുകയാണ്. 500, ഒരു പരിപാടിയുടെ 500 എപ്പിസോഡ് ആവുകയാണ്. നമുക്ക് ഒന്ന് ആഘോഷിച്ചാലോ?
0: 500 എപ്പിസോഡ് ആഘോഷിക്കാം. ഞാൻ ഇവിടെ അടുത്ത് തന്നെയല്ലേ താമസിക്കുന്നത്.
2: അപ്പൊ നമ്മൾ തൊട്ടടുത്ത ദിവസം അതിന്റെ ഒക്കെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും. വരണം.
0: അനൗൺസ്മെന്റ് റേഡിയോ കൂടെ പറഞ്ഞാലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ.
2: റേഡിയോയിലൂടെ തന്നെ പറയൂ.
0: പിന്നെ ഞാൻ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് പ്രാബല്യത്തിൽ വരില്ല. സാറിന് മനസ്സിലായി പറഞ്ഞു, അത് പ്രാബല്യത്തിൽ വരില്ല. എങ്കിലും എന്റെ ഒരു അഭിപ്രായം
2: പറഞ്ഞു,
0: അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം.
2: പിന്നെ
0: സാറിന്റെ ഒരു ആള് മരിച്ചുപോയി എന്ന് ചോദിച്ചപ്പോ ബസ്സിൽ തുടക്കത്തിൽ പറഞ്ഞു.
2: അധ്യാപകൻ ബാലേന്ദ്ര സാറാണ്.
0: അപ്പൊ അതിന് ഞാൻ വേറൊരു പാട്ടാണ് കോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിനെ അങ്ങ് മാറ്റിയിട്ട് ആ ഒരു ദുഃഖത്തിന്റെ ഒരു പാട്ട് തന്നെയാണ് ഞാൻ.
2: ഏത് പാട്ടാ?
0: തലക്കിനീതേ ശൂന്യാകാശം താഴെ മരുഭൂമി.
2: ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് സലീം അഞ്ചൽ സാറിനോട് കുറച്ചുകൂടെ വർത്തമാനം പറഞ്ഞ കവിതയൊക്കെ എന്നിട്ട് നമുക്ക്.
0: സാറ് കാരണം ഞാൻ ഇവിടെയൊന്നും ഇല്ല, സാറ് ഒരു കവിത പറഞ്ഞേ പറ്റുള്ളൂ. എനിക്കും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ
1: ആണല്ലേ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കവിത ചൊല്ലാം. അപ്പോ ഒരു തുടക്കക്കാരൻ എങ്ങനെ കേറി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പ്രസിദ്ധീകരിച്ച കവിത കുങ്കുമം വാരികയിലാണ്, കൊല്ലം ജില്ലയിൽ നിന്ന്. ഇപ്പം അത് ഇറങ്ങുന്നില്ല. കുങ്കുമം പഴയ രാഷ്ട്രീയ വാരികയാണ് അത്, പൂർണ്ണമായിട്ടും ഒരു ഇതുള്ള. അപ്പോൾ അതിൽ വന്ന ഒരു കവിതയാണ് ഞാൻ ആദ്യം ചൊല്ലാം. അതിൻ്റെ 20th വയസ്സിലാണ് ഞാനത് എഴുതിയത്. അതാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കവിത. അത് ചൊല്ലട്ടെ? ആ, അപ്പം അത് ഈ കാപട്യത്തെ കുറിച്ചുള്ളൊരു കവിതയാണ്. പുറത്തൊന്ന് അകത്തൊന്ന് അങ്ങനെ ഒരു രീതിയിൽ പലരും നമ്മളോട് പെരുമാറുന്ന കണ്ടപ്പോൾ ഉണ്ടായ ഒരു കവിതയാണ്. കപടം എന്നാണ് കവിതയുടെ പേര്. കപടം.
0: കപടം.
1: ആ, കപടം. മൃദുവിരകം തണുപ്പറിഞ്ഞവന് ശിശിരത്തിൻ മരം കോച്ചും തണുവെന്ത്? കൂട്ടുകാരന്റെ കണ്ണു പിളർന്നോൻ കയ്യാൽ കനലെടുത്താടും. സ്നേഹത്തിൻ ചിറകുമുറിച്ചോൻ ഉള്ളത്തിലിടിത്തി എന്ത്? സ്നേഹത്തിൻ ചിറകുമുറിച്ചോൻ ഉള്ളത്തിലിടിത്തി എന്ത്? മരണത്തിൻ തൊട്ടിലാട്ടം അനപത്യ ദുഃഖത്തിൻ ശവം. രോഗിക്കായി കാഴ്ചപ്പൂക്കൾ മരണത്തിൻ രഹസ്യ സുഗന്ധം. രോഗിക്കായി കാഴ്ചപ്പൂക്കൾ മരണത്തിൻ രഹസ്യ സുഗന്ധം. ദേശാന്തര യാത്ര തിരിക്കും പക്ഷിക്കോ ചരമഗൃഹത്വം. സ്നേഹത്തിൻ നിറമഴ പെയ്തു തളിരായി മുളച്ചു ദ്വേഷം. കാരുണ്യ സൂര്യനെരിഞ്ഞു കതിരായതു വിഷപുഷ്പങ്ങൾ. വാക്കുകളിൽ പ്രണയം പൂക്കും മറയത്തായി കൂരം പെയ്യും. വാക്കുകളിൽ പ്രണയം പൂക്കും മറയത്തായി കൂരം പെയ്യും. മുഖതാവിൽ പുഞ്ചിരി വർഷം ഉൾക്കാട്ടിൽ കലിയുടെ ഗ്രീഷ്മം. സുന്ദരമാം പ്രേമക്ഷേത്രം കുടിവെപ്പായി ചതിയുടെ ശില്പം

0: കണ്ണീരിറ്റം ഉൾപ്പൂവിൽ നഞ്ചു നിറയ്ക്കും. കാവ്യത്തിൽ കണ്ണീരിറ്റം ഉൾപ്പൂവിൽ നഞ്ചു നിറയ്ക്കും. ഇതു നാടിൻ ദൂഷിത പർവം, ഇതു ലോക കപട പുരാണം. ഇതു നാടിൻ ദൂഷിത പർവം, ഇതു ലോക കപട പുരാണം.
1: കവിത കേട്ട് അല്ലേ?
2: ഒരു കവിത കേട്ട്
1: ഉള്ളി തുടർന്ന കവിത.
2: സാറിന് ഞാൻ ഒരു ചെറിയൊരു കവിത പറഞ്ഞുതരാം. പറയട്ടാ?
0: പറഞ്ഞു, പറഞ്ഞു കേക്കാം.
2: ഉദയഗിരി ചുവന്നു പാനുബിംബം വിളങ്ങി, കരിമുകളജാലേ മന്ദഹാസം തുടങ്ങി. ഒളിക്കുമല്ലേ കുടലും പിടിക്ക കളിക്ക കാർവണ്ണൻ എനിക്ക് കാണുമാൻ.
1: ഈ കവിത കേട്ടിട്ട് ഒരു കവിത തിരിച്ചു പറയാൻ തോന്നിയ ആ ചേതോ വികാരമുണ്ടല്ലോ, അഭിനന്ദിക്കാതെ വയ്യ.
0: തീർച്ചയായിട്ടും കവിതയിൽ നിന്ന് കവിതയിലേക്ക് ഇങ്ങനെ നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: എന്തായാലും സലീം അഞ്ചലിന്റെ കപട പുരാണം ഗംഭീരായി അല്ലേ?
2: അടിപൊളി കവിതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെയൊക്കെ ഒന്ന് മോഹിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ കാര്യം മറ്റേ വീടി രാജപ്പന്റെ ഒക്കെ ആദ്യം പറഞ്ഞത്. ഇപ്പൊ കണ്ട, ഇപ്പൊ കണ്ട പറയേണ്ട രീതി പറഞ്ഞപ്പോ കവിത വന്ന
1: കണ്ട.
2: പാമ്പ് മാത്തിനകത്ത് ഇറങ്ങി വരുമ്പോലെ കവിതകൾ ഇറങ്ങി
0: കൊത്തി കൊല്ലാതിരുന്നാ മതിയല്ലേ?
1: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാമോ?
2: ശരി ശരി.
1: പ്രിയപ്പെട്ട അധ്യാപകൻ ബാലേന്ദ്രൻ സാറിന് വേണ്ടി സമർപ്പിക്കുന്ന പാട്ട് അല്ലേ? രണ്ടുപേർക്കും പറഞ്ഞോളൂ. സാറിന് നമസ്കാരം, സന്തോഷം.
2: രണ്ടുപേർക്കും നമസ്കാരം. ഇനിയും വരണം സാറ്. നമ്മളൊക്കെ വിളിച്ചാൽ കിട്ടുമെങ്കിൽ നമുക്ക് കാര്യം സംസാരിക്കാം.
0: തീർച്ചയായിട്ടും.
2: നമസ്കാരം.
0: നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. നല്ല സൗഹൃദ സംഭാഷണങ്ങളും കവിതകളുമായി ഒരു പോക്കുവയിൽ നേരം ചായയും സല്ലാപവും ഒക്കെയായി ഇങ്ങനെ ഇരിക്കാൻ കഴിയുക എത്ര ആസ്വാദ്യകരമായ ഒരു കാര്യമാണ് അല്ലേ? ജീവിതത്തിൽ വീണ് കിട്ടുന്ന സുമധുരവും സുന്ദരവുമായ മുഹൂർത്തങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കവിത കേട്ട കവിതകളെല്ലാം ഗഹനമായ കവിതകൾ, ലളിതമായ വാക്കുകൾ ഗഹനമായി മനസ്സിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, അതാണ് കവിതയുടെ പൊരുൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും പാട്ടും കവിതയും വർത്തമാനങ്ങളും ഒക്കെയായി ഒരു സായാഹ്നം സമൃദ്ധമാവുകയാണ്, സമ്പുഷ്ടമാവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഈ പോക്കുവയിൽ നേരത്തിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്തും സ്നേഹിതനുമായ സലീം അഞ്ചലാണ്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകൾ എത്രത്തോളം ഗഹനമായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. ഇനിയും നമുക്ക് കവിതകൾ കേൾക്കാം, വർത്തമാനം പറയാം, പാട്ടുകൾ കേൾക്കാം, ഒപ്പം കൂടാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 12. സന്ദേശങ്ങൾ അയക്കാം 8891 7739 12. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ,
1: ഞാൻ മുണ്ടേലിന്ന് കൃഷ്ണമ്മയാണ് സാർ.
0: മുണ്ടേലിയിൽ നിന്ന് കൃഷ്ണമ്മയാണ്.
1: സാറിന് രണ്ടുപേർക്കും നമസ്കാരം.
0: ഞങ്ങൾ രണ്ടുപേരും നമസ്കാരം പറയുന്നു തിരിച്ചു. ഇന്ന് നമ്മളോടൊപ്പമുള്ള സലീം അഞ്ചൽ സാറാണ്, സംസാരിച്ചോളൂ.
2: ഇഷ്ടപ്പെട്ടോ? നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ ഇഷ്ടം സമ്പാദിച്ചാലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ, കവിതകൾക്ക് വളരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വായനക്കാരും കേൾവിക്കാരുമാണ് എല്ലാ കലകളെയും വളർത്തുന്നത്. ആ, അത്രയേ ഉള്ളൂ. ആസ്വാദകരാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഏതൊരു കലയും വളരുകയുള്ളു, നമ്മുടെ നാട്ടിലായാലും ഏത് നാട്ടിലായാലും. പറഞ്ഞോ, എന്താ ചെയ്യുന്ന?
1: രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും വിവാഹം കഴിഞ്ഞു, രണ്ട് കുടുംബത്തില്.
2: ഓഹോ, ദൂരെയാണ്.
1: മാള് താമസിക്കുന്ന പനിക്കോട് തനിയാരംകോട് എന്ന് പറയാം സ്ഥലത്താണ്.
2: പനിക്കോട് അറിയാം.
1: അതിന്റെ കുറച്ചപ്പുറം കാരിക്കന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ മോൻ താമസിക്കുന്നു. മായ്പ എന്റെ കൂടെ ഉണ്ട്.
2: മോൻ എന്ത് ചെയ്യുന്നു? മഴയൊക്കെയായാ പണിയെ കുറവാണല്ലേ?
1: മഴയൊക്കെയായ പണി കുറവ്. ഇനി രണ്ട് മക്കളുണ്ട്, രണ്ടും രണ്ടും നിങ്ങളാണ്.
0: പറയണം, പറഞ്ഞോളണം,
2: പറഞ്ഞോ.
1: മാസം രണ്ട് കുട്ടികളുണ്ട്. മരുമോൻ മരിച്ചിട്ടിപ്പൊ ഒരു വർഷം ആയില്ല. മൂത്ത കുട്ടി പഠിക്കുന്നു, സർവേറിന് പഠിക്കുന്നു. ഇപ്പോഴും പരീക്ഷയും കൂടെ കഴിഞ്ഞ് ഇന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഇനി വേറെ ഈ പരീക്ഷ എഴുതിയ പരീക്ഷ പാസ്സായാലും ഇനി എവിടെയെങ്കിലും പഠിക്കാൻ പറ്റൂ. പിന്നെ ഇളയ കൊച്ചുണ്ട്, അത് വിവാഹം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയുണ്ട്. അവരങ്ങനെ ജീവിക്കുന്നു. ഇപ്പൊ മരുമോൻ മരിച്ചിട്ട് ഒരു വർഷമായി.
2: ഞാനേ എന്റെ ഇപ്പൊ ഇത്രയും പറഞ്ഞു കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ മിച്ചയാണ്. എന്റെ മിച്ച എന്ന് പറഞ്ഞ എന്റെ ഉമ്മ, അമ്മ, അമ്മയെ ഞാൻ വിളിക്കുന്നത് മിച്ച എന്നാണ്. അപ്പൊ എന്റെ മിച്ച എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ മിച്ചയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് ചൊല്ലട്ടെ. അപ്പൊ പെട്ടെന്ന് എനിക്ക് വന്നൊരു ഓർമ്മയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുടുംബം പറഞ്ഞപ്പം എന്റെ മിച്ച എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ആ കവിതയ്ക്ക് ഞാൻ ഇട്ടേക്കുന്ന പേര് പടച്ചോൾ എന്നാണ്. പടച്ചോൾ, സാധാരണ പടച്ചോൻ എന്നാണ് നമ്മള് പറയാറല്ലേ. പടച്ചോൻ, പടച്ചോൻ എന്ന് പറയുമ്പോ അതൊരു പുല്ലിംഗമാണ്. നമ്മള് ആണായിട്ടാണ്, ആണായിട്ടാണ് ദൈവത്തെ ഒരു കാണുന്ന രീതിയിലാണ് പടച്ചോൻ എന്ന് പറയുന്നത്. ആൺലിംഗമായിട്ട്, പുല്ലിംഗം, പുല്ലിംഗമായിട്ട്. അപ്പൊ എനിക്ക് തോന്നി അതല്ല, എന്റെ പടച്ചോളാണ്, പടച്ചോൾ, പടച്ചവൾ, എന്നെ പടച്ചവൾ. ഞാൻ കവിത ഒന്ന് ചൊല്ല, ഞാൻ ആ കവിത പറയാം. പടച്ചോൾ. ബിഹേവിയർ ഡിസോർഡറിനോടൊപ്പം, അതൊരു അസുഖത്തിന്റെ പേരാണ്, ബിഹേവിയർ ഡിസോർഡറിനോടൊപ്പം ചുഴലി മിച്ചായ്ക്ക്. നേരത്തെ വിളിക്കണേ, മിച്ച പടച്ചനോട് പറഞ്ഞത് പതിരായില്ല. ഉപ്പായുമായി സംഭ്രമിപ്പിക്കുന്ന വഴക്കിനിടെ ഒരു കൈപ്പിടി എപ്പിലാൻ ഗുളിക വിഴുങ്ങിയ മിച്ച ബാല്യത്തിലെൻ ഭ്രാന്തനക്കം. അപസ്മാരത്തുടക്കത്തിൻ പല്ലുകടികേട്ട് കട്ടിലിനടിയിലെ ഇരുട്ടിൽ നെഞ്ചിടിപ്പോടെ ശ്വാസമടക്കി ഞാൻ. ഏറെ ഭയപ്പെടുത്തി പടച്ചോളുടെ രോഗവിളി. പിരിച്ചു ചേർത്ത കാലുകൾ, ഉരുക്കുബലത്തിൽ കൈകൾ, കടിച്ചു മുറിഞ്ഞ നാക്ക്, കവിളിലൂടെ പയ്യെ പതയും രക്തവും. ഒറ്റയ്ക്കു നിന്ന് തന്നോടും താനോളം സ്നേഹിച്ച മക്കളോടും അത്യാഭിമാനി ഉപ്പയോടും വഴക്കിട്ട് വഴക്കിട്ട് ഒറ്റയ്ക്ക് പോയോൾ. കരച്ചിലും ചീത്ത പറച്ചിലുമായ വഴക്കിനൊടുവിൽ രാപ്പകൽ അന്തരമില്ലാതെ നിന്ന വേഷത്തിൽ അലക്ഷ്യം നിരൂപിച്ച് ഇറങ്ങിപ്പോയത് എത്ര വട്ടം. ദുസ്വപ്നം ഞെട്ടി കരഞ്ഞുണരുന്നു ഞാൻ ഇന്നും. ഗർഭസ്ഥനായിരുന്നപ്പോൾ ഉപ്പാടെ ചവിട്ടേറ്റു ഞാനെന്ന് മിച്ച പറയാറുണ്ട് നേരവും. മനഭ്രംശവേര് പടരുന്നിപ്പോഴും. മരണസാമീപ്യത്തിലും ഒറ്റയ്ക്കായി ഉണങ്ങാൻ വയ്യാത്ത മുറിവായി എന്നും എന്നിൽ പടച്ചോൾ. ഇത്രയുള്ളൂ.
0: കവിത നമ്മളെ നിശബ്ദമാക്കി കളഞ്ഞല്ലേ. ഒന്നും മിണ്ടാൻ തോന്നാത്ത തരത്തിൽ കവിത നമ്മളെ. എന്ത് പറയാൻ എന്ത് ചോദിക്കാൻ എന്നറിയാതെ അല്ലേ.
1: രണ്ടു മക്കളെ നല്ലപോലെ ഒറ്റയ്ക്ക് തന്നെ വളർത്തി രണ്ട് കുടുംബമൊക്കെ ആക്കിയത്. എനിക്കൊരു ചെറിയ ജോലി
2: ഉണ്ടായിരുന്നു.
1: ഹോസ്പിറ്റലിലായിരുന്നു. തെറപ്പിസ്റ്റായി.
2: കുറുപ്പിന്റെ രചനയാണ് മാണിക്യവീണയുമായ മനസ്സിന്റെ.
0: അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം. പിന്നെ സലീം സാറിനോട് വേറെ എന്താ പറയേണ്ടത്? എന്ത് പറയാൻ, അത്രയും മനോഹരമായ ഒരു കവിത ചൊല്ലി കേൾപ്പിച്ചു അല്ലേ. അപ്പോ നമ്മളെ പാട്ടിലേക്ക് പോവാൻ പോവാണ്. സാറിനോട് ഒന്നുകൂടെ സ്നേഹം
1: അറിയിച്ചോളൂ. എല്ലാ പരിപാടികളും രാവിലെ വീട്ടില് പിന്നെ അതുകൊണ്ട് വീട്ടിലിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ പിടിക്കുന്നു അടുക്കളയിൽ.
0: നമ്മള് നല്ല കൂട്ടായിട്ട് കൂടെയില്ലേ. കർണസായി റേഡിയോ ആണ് അവിടുത്തെ ഏറ്റവും നല്ല കൂട്ടം തന്നെ കരുതിക്കോളൂ. നാളെ മുതൽ ഒരു അറിയിപ്പുണ്ടാവും. അടുക്കള എന്ന പരിപാടിയുടെ 500th എപ്പിസോഡിന്റെ ആഘോഷം വിളിക്കുമ്പോ വരണം.
1: നാളെ
0: അല്ല, നാളെ തൊട്ട് പറയും എന്നാണെന്നൊക്കെ പറയും. റേഡിയോ കേൾക്കുമ്പോ അറിയാൻ പറ്റും അത്. അപ്പൊ സലീം അഞ്ചൽ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ പറയൂ, എന്നിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം. പാട്ട് പറഞ്ഞില്ല തോന്നുന്നു. പറഞ്ഞല്ലോ. ശരിയാണ്. ഒ എൻ വിയുടെ രചന, അജി ദേവരാജന്റെ
1: സംഗീതം.
2: തീർച്ചയായിട്ടും തിരിച്ചും അങ്ങേറ്റം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. വിളിക്കണം ഇനി തീർച്ചയായിട്ടും. മധുജൻ സാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനും അവ നമ്മുടെ ഒരു ജീവിതത്തിൽ വളരെ ഒരു
0: പാട്ടിലോട്ട് പോവാല്ലേ. കാട്ടുപൂക്കൾ എന്ന സിനിമയിലെ പാട്ടിലോട്ട് പോവാല്ലേ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പൂക്കുവയിലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ പോലും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ സ്നേഹിതൻ സലീം അഞ്ചൽ ആണ്. അദ്ദേഹത്തിൻ്റെ ശരി, ഒന്നാമത് കറുപ്പ് എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രത്യേകമായി, അതിൽ ഒത്തിരി ഒത്തിരി കവിതകൾ നമ്മൾ കേട്ടു, അതെല്ലാം ഹൃദയത്തെ തൊട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെടുമങ്ങാട് ഡൂ തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ ഒരാളാണ് അദ്ദേഹം. ആ ഡൂ തിയേറ്റേഴ്സിനെ കുറിച്ച് ഒരു രണ്ട് വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. സലിം സാർ, എന്താണ് ഈ ഡൂ തിയേറ്റേഴ്സ്? ഇപ്പോഴും സജീവമാണോ? അത് എത്ര നാളായി പ്രവർത്തിക്കുന്നു?
2: ഡൂ തിയേറ്റേഴ്സ് ആരംഭിച്ചിട്ടിപ്പം 1.5 വർഷം ആവുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ നാളിതുവരെ ഒരു 6 നാടകങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും നാടക പ്രവർത്തനം സജീവമായിട്ട് പോകുന്നു. ഒരു അതിൻ്റെ നേതൃത്വം അതിൻ്റെ അഭിനയ കളരിക്കും അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എ കെ സുജിത്ത് എന്ന് പറയുന്ന ഒരു നടനാണ്. സൂര്യ തിയേറ്റർ ഗ്രൂപ്പിൽ ഒക്കെ ഉള്ള ഒരു പങ്കാളിയാണ്. അപ്പോൾ സുജിത്തിൻ്റെ ശക്തമായ ഒരു നേതൃത്വത്തിലും നമ്മുടെ ഒക്കെ കൂടി സഹകരണത്തിലും രാകേഷ് പച്ച, സുനിൽ ചന്ദനം തുടങ്ങി ഒരു കൂട്ടം വ്യക്തികളുടെ വളരെ സജീവമായ ഒരു ഇടപെടലിലാണ് ആ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. നല്ല നാടകങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അത് സാധ്യമാക്കി വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും എന്ന് അറിയിക്കും.
0: പ്രത്യേക പോക്കുവേല് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു കവിത കൂടെ ചൊല്ലി നമുക്ക് അവസാനിപ്പിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.
2: എൻ്റെ ഈ കവിതാ പരിപാടിക്ക് ഇങ്ങനെയൊരു വേദി ഒരുക്കി തന്ന ഈ പ്രസ്ഥാനത്തോടും കരുണാസായി റേഡിയോ എന്ന ഈ പ്രസ്ഥാനത്തോടും അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മധുചിൻ സാറിനോടും വളരെ പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാനൊരു കവിതയെല്ലാം ഒരുപാട് വായിക്കപ്പെട്ട ഒരു കവിതയാണ്, ചർച്ച ചെയ്യപ്പെട്ടൊരു കവിതയാണ്. ഒരുപാട് വേദികളിൽ എനിക്ക് ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കി തന്നൊരു കവിത ഇവിടെ ചൊല്ലാം. കവിതയുടെ പേര് തിന്നേ പിന്നെ. തിന്നേ പിന്നെ
3: പഴം തിന്നതുകൊണ്ടാണ് തൊലി കളയാൻ തോന്നിയത്. തൊലി കളയാൻ തോന്നിയത് കൊണ്ടാണ് എഴുന്നേറ്റ് വീടിൻ്റെ അടുക്കളപ്പുറത്തേക്ക് പോകാൻ തോന്നിയത്. അടുക്കളപ്പുറത്തേക്ക് പോകാൻ തോന്നിയത് കൊണ്ടല്ലേ പോയതും. അയലത്തെ സുധർമ്മൻ വെള്ളമടിച്ച് വന്ന് അച്ഛനെ കുത്തുന്നത് കണ്ടതും മനസ്സിന് ഷോക്കേറ്റതും സാക്ഷി പറയുന്നതും കൊന്നുകളയും എന്ന് സുധർമ്മൻ ഇടിത്തിയായി എന്നിൽ പതിക്കുന്നതും ഒക്കെ പഴം തിന്നതുകൊണ്ട്.
0: വളരെ സന്തോഷം. ഒരുപാട് എന്താണ് ദിശകളിലേക്ക് കൊണ്ടുപോകുന്ന, വേണമെങ്കിൽ വിശകലനം ചെയ്താൽ മനഃശാസ്ത്രപരമായ വിശകലനത്തിന് പോലും കഴിയുന്ന ഒരു കവിതയാണ് സലിം സാറ് ചൊല്ലിയത്. വളരെ സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്ടും കവിതകളും അതുപോലെ സൗഹൃദവും പരസ്പരം പങ്കുവയ്ക്കപ്പെടുക എന്നതിനേക്കാൾ ഒരു സായാഹ്നം എങ്ങനെയാണ് സാക്ഷാത്കൃതമാവുന്നത്? അങ്ങനെയെങ്കിൽ ഈ ബുധനാഴ്ചയുടെ പ്രത്യേക പോക്കുവയിൽ സായാഹ്നം സന്തോഷകരമാവുകയാണ്, സമൃദ്ധമാവുകയാണ്. നാം ഒരുപാട് കവിതകൾ കേട്ടു, അതിലേറെ പാട്ടുകൾ കേട്ടു, അതിലേറെ സൗഹൃദം ഹൃദയപൂർവ്വം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ്. അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സലിം അഞ്ചൽ കവിയാണ്. ഒപ്പം അദ്ദേഹം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു, പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മധുജൻ. ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി, നമസ്കാരം.

0: ഇല്ലേരാ കഴിഞ്ഞ
1: മമ്മൂക്ക രണ്ടരായതയിലൂടാ.
0: അപ്പൊ ഇതുവരെ മമ്മൂക്ക വന്നിട്ടേ നീ പിന്നെ എത്ര സെന്താക്കിയത്?
1: എന്തെന്നൊരു വക ചോദിക്കുന്നേ. ഇവിടെ 150 പേപ്പർ എഴുതി വെച്ച കണ്ടിട്ട്
0: ഇവിടെ പയ്യനെ ഒളിപ്പിച്ചിട്ടു പാലർന്നിട്ട് മനുഷ്യന്റെ കയ്യോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഉത്സവപ്പറമ്പുകളെ ഉന്മാദലഹരിയിലാക്കിയ കഥകളുടെ വസന്തനിലാവുകൾ, പാട്ടും കഥയും ഊടും പാവും നെയ്ത കാഥിക ലോകങ്ങൾ, ഗൃഹാതുരതയോടെ കേട്ടിരിക്കാൻ കഥാപ്രസംഗം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ഭക്ഷണശൈലിയും ദഹനക്കുറവും, രാസവസ്തുക്കൾ ചേർന്ന ആഹാരപാനീയങ്ങൾ, ചിട്ടയില്ലാത്ത ആഹാര രീതി, വ്യായാമക്കുറവ്, ഉറക്കക്കുറവ്, പിരിമുറുക്കം മുതലായവയെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഇതിൽ നിന്നും പരിഷ്കൃത ഭക്ഷണത്തിന്റെയും പരിഷ്കൃത ജീവിതചര്യകളുടെയും സംഭാവനയാണ് ദഹനക്കുറവെന്ന് വേണമെങ്കിൽ പറയാം. പുളിച്ചു തികട്ടൽ, വയറുവേദന, വയറുകമ്പിക്കൽ, വയറിളക്കമോ മലബന്ധമോ, ആഹാരശേഷമുള്ള വയറുകാളൽ, ഓക്കാനം, സന്ധിവേദന, ക്ഷീണം മുതലായവയാണ് ദഹനക്കേടിന്റെ ലക്ഷണങ്ങൾ. മദ്യം, കോള, കാപ്പി, വറുത്ത പദാർത്ഥങ്ങൾ, മൈദ ചേർന്ന ആഹാരങ്ങൾ മുതലായവ ദഹനക്കുറവ് ഉണ്ടാക്കാറുണ്ട്. കരൾ രോഗങ്ങൾ, പിത്താശയക്കല്ല്, കുടലിലെ വ്രണം മുതലായവ ഉള്ളവരിൽ ദഹനക്കേട് സാധാരണയായി കണ്ടുവരുന്നു. ശാരീരികമായ തടസ്സങ്ങളല്ലാതെ മാനസിക നിലയിലുള്ള വ്യത്യാസങ്ങളായ ആകുലത, മാനസിക പിരിമുറുക്കം, ദേഷ്യം മുതലായവയും ദഹനത്തെ തകരാറിലാക്കുന്നു. ദഹന സമയത്ത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും ദഹനത്തെ തകരാറിലാക്കുന്നു. പ്രായം കൂടുന്തോറും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപ്പാദനവും കുറയുന്നു. പ്രായമായവരിൽ ദഹനക്കേട് വളരെ സാധാരണമായി കാണുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം ദഹനത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മസാലകൾ, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവ ദഹനത്തെ മന്ദീഭവിപ്പിക്കും. ഇത് ദഹനക്കേടിലേക്ക് നയിക്കും. മറുവശത്ത് നാരുകളാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളായ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ മെച്ചപ്പെട്ട ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്രമരഹിതമായ ഭക്ഷണ സമയം അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കുന്നത് അസിഡിറ്റിക്കും ദഹനക്കേടിനും കാരണമാകും. രാത്രി വൈകിയോ കിടക്കുന്നതിന് തൊട്ടു മുൻപോ ഭക്ഷണം കഴിക്കുന്നത് ആസിഡ് റിഫ്ലക്സിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആമാശയത്തിലെ ദഹനരസങ്ങൾ അന്നനാളത്തിലേക്ക് മുകളിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ആസിഡ് റിഫ്ലക്സ്. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, അമിതമായ എരിവുള്ള ഭക്ഷണങ്ങൾ, കാർബണേറ്റഡ് പാനീയങ്ങൾ, കാപ്പി, സോഡ, മദ്യം എന്നിവ ആമാശയ ഭിത്തിയെ പ്രകോപിപ്പിക്കുകയും ദഹനക്കേടിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളവർക്ക് പാലുൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ദഹനക്കേട് അനുഭവപ്പെടാറുണ്ട്. രാത്രിയിൽ വളരെ വൈകി കഴിക്കുന്നത്, കഴിച്ചയുടൻ ഉറങ്ങാൻ കിടക്കുന്നത്, വ്യായാമക്കുറവ്, ഇവയെല്ലാം ദഹനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ദഹനക്കേടിൽ നിന്നും രക്ഷ നേടാൻ സമീകൃതമായ ഒരു ആഹാര രീതി ശീലമാക്കുക. പഴങ്ങളും പച്ചക്കറികളും നാരുകളും മുഴുധാന്യങ്ങളുമൊക്കെ അടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ പിന്തുടരണം. നമ്മൾ എന്താണ് കഴിക്കുന്നതെന്നും എത്ര അളവിലാണ് കഴിക്കുന്നത് എന്നുമൊക്കെ അറിഞ്ഞ് ആസ്വദിച്ച് വേണം ഭക്ഷണം കഴിക്കുവാൻ. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നാണ് ഇതിനെ പറയുക. കഴിക്കുന്ന സമയത്തും നാം ഒപ്പം കൂട്ടുന്ന മൊബൈൽ ഫോണും ടിവിയുമൊക്കെ മൈൻഡ്ഫുൾ ഈറ്റിംഗിന്റെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശരിയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ദഹനക്കേടിൽ നിന്നും നമ്മളെ ഒരു പരിധിവരെ ഒഴിവാക്കി നിർത്തുന്നു എന്ന് ഇതിനോടകം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇതിനൊക്കെ പുറമെ പാരമ്പര്യ നുറുങ്ങുകൾ ചിലതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. പണ്ടുകാലം മുതലേ ദഹനക്കുറവിന് ഇഞ്ചി ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചി നീര് വെള്ളവും തേനും ചേർത്ത് കഴിക്കുന്നത് ദഹനക്കേടിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. ഗർഭകാലത്തെ ഛർദി, ഓക്കാനം, കീമോതെറാപ്പി കൊണ്ടുള്ള ഛർദി, ഇവയ്ക്കും ഇഞ്ചി നീര് ഫലപ്രദമാകാറുണ്ട്. ആമാശയത്തിൽ ആവശ്യത്തിന് വേണ്ട ബാക്ടീരിയയുടെ കുറവാണ് ദഹനക്കുറവുണ്ടാക്കുന്നതെങ്കിൽ ഒരു കപ്പ് തൈര് ദിവസേന കുടിക്കുന്നത് നല്ലതാണ്. തൈരിലടങ്ങിയിരിക്കുന്ന ലാക്ടോബാസില്ലസ് അസിഡോഫിലസ് എന്ന ബാക്ടീരിയ ദഹനം കൂട്ടുവാൻ സഹായിക്കുന്നു. നാം തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങളും പിന്തുടരുന്ന ജീവിത രീതികളും എത്രത്തോളം ആരോഗ്യത്തെയും ദഹനത്തെയും ബാധിക്കുന്നു എന്ന് മനസ്സിലായി കാണുമല്ലോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക. ലഹരിക്കെതിരെ

ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന സാങ്കേതിക സൗകര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുള്ളത്. മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും കൃത്രിമ ബുദ്ധിയും സാമൂഹിക മാധ്യമങ്ങളും ജീവിതത്തെ കൂടുതൽ എളുപ്പവും സൗകര്യപ്രദവുമാക്കിയിട്ടുണ്ട്. എന്നാൽ ഓരോ പുരോഗതിക്കും ഒരു മറുവശമുണ്ട്. ജീവിതത്തെ ലളിതമാക്കാൻ സൃഷ്ടിക്കപ്പെട്ട പല കാര്യങ്ങളും മനുഷ്യനെ തന്നെ കീഴടക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളും കൗമാരക്കാരും യുവാക്കളുമാണ് ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത്. മനുഷ്യന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും സ്വാതന്ത്ര്യം കവർന്നെടുക്കുകയും ചെയ്യുന്ന വലിയൊരു വല സമൂഹത്തിൽ വിരിക്കപ്പെട്ടിരിക്കുന്നു. ആസക്തിയുടെ വല. ഒരു കാലത്ത് മദ്യവും പുകയിലയും മാത്രമായിരുന്നു ലഹരിയുടെ മുഖങ്ങൾ. എന്നാൽ ഇന്ന് ലഹരിയുടെ രൂപം മാറിയിരിക്കുന്നു. രാസപദാർത്ഥങ്ങളായും മൊബൈൽ ഫോണുകളായും ഓൺലൈൻ ഗെയിമുകളായും സാമൂഹിക മാധ്യമങ്ങളായും ലൈംഗികാസക്തിയായും അത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അനുവാദത്തോടെയും അനുവാദമില്ലാതെയും കടന്നുവരുന്നു. അതുകൊണ്ട് തന്നെ വലയിൽ വീഴാതെ വളരുക എന്ന സന്ദേശത്തിന് വളരെയേറെ പ്രസക്തി വർദ്ധിക്കുന്നു. വേണ്ട എന്ന വാക്കിനും. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവരെക്കുറിച്ച് സമൂഹം തെറ്റായ ധാരണകളാണ് പുലർത്തുന്നത്. മോശം സ്വഭാവമുള്ളവരോ തെറ്റായ ജീവിതം തിരഞ്ഞെടുക്കുന്നവരോ മാത്രമാണ് ലഹരിക്ക് അടിമയാകുന്നതെന്ന് ചിലർ കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്ത പലരും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അതിലേക്ക് എത്തിപ്പെടാറുണ്ട്. കൂട്ടുകാരുടെ സ്വാധീനം, മാനസിക സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, ഏകാന്തത, പരാജയഭീതി, ആത്മവിശ്വാസക്കുറവ് എന്നിവയൊക്കെ ഒരു വ്യക്തിയെ ഇത്തരം വലയിലേക്ക് തള്ളിവിടാൻ കാരണമാകുന്നു. പ്രത്യേകിച്ച് കൗമാരപ്രായം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ്. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളോടുള്ള കൗതുകം കൂടുതലായിരിക്കും. കൂട്ടുകാരുടെ അംഗീകാരം നേടാനുള്ള ആഗ്രഹവും ശക്തമായിരിക്കും. ഒരിക്കൽ പരീക്ഷിച്ചു നോക്കൂ, ഇതിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കുന്നതാണ് തുടങ്ങിയ വാക്കുകൾ പലരുടെയും ജീവിതം മാറ്റിമറിച്ചിട്ടുള്ളതാണ്. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന താൽക്കാലിക സന്തോഷം പിന്നീട് വീണ്ടും വീണ്ടും അതിനെ തേടാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന ശീലം ക്രമേണ അടിമത്തത്തിലേക്ക് മാറുന്നു. ലഹരി ഉപയോഗം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു. ആദ്യമത് ചെറിയൊരു ശീലമായി തോന്നിയേക്കാം. എന്നാൽ പിന്നീട് പഠനത്തിലും ജോലിയിലും ബന്ധങ്ങളിലും സാമ്പത്തിക നിലയിലും ആരോഗ്യത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പലരും കുടുംബത്തിൽ നിന്ന് അകന്നുപോകുന്നു. ചിലർ കുറ്റകൃത്യങ്ങളിലേക്ക് വഴിമാറുന്നു. ചിലരുടെ ജീവിതം ചികിത്സാ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും അവസാനിക്കുന്നു. ഒരു വ്യക്തിയുടെ നാശം മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് തകരുന്നത്. ഇതേപോലെ തന്നെ ഇന്ന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിജിറ്റൽ ആസക്തി. മൊബൈൽ ഫോണില്ലാതെ ഒരു ദിവസം പോലും കഴിയാൻ പലർക്കും കഴിയാത്ത അവസ്ഥയാണിന്ന്. ഉറക്കമുണർന്ന ഉടൻ ഫോൺ പരിശോധിക്കുകയും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മണിക്കൂറുകളോളം സ്ക്രീനിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് കുട്ടികളിലും യുവാക്കളിലും ഇത് കൂടുതൽ അപകടകരമായ രീതിയിലാണ് കാണപ്പെടുന്നത്. ഓൺലൈൻ ഗെയിമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഷോർട്ട് വീഡിയോ ആപ്പുകൾ എന്നിവ മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തവയാണ്. ഓരോ ലൈക്കും ഓരോ കമന്റും ഓരോ വിജയവും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് താൽക്കാലികമായ സന്തോഷം നൽകുന്നു. പിന്നീട് ആ സന്തോഷം വീണ്ടും ലഭിക്കാനായി വ്യക്തി കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നു. ക്രമേണ അതൊരു ആസക്തിയായി മാറുന്നു. ഡിജിറ്റൽ ആസക്തിയുടെ ലക്ഷണങ്ങൾ വളരെ വ്യക്തമാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്ന സമയം കുറയുന്നു. പഠനത്തിലോ ജോലിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യം വരുന്നു. യഥാർത്ഥ ജീവിതത്തിലെ സൗഹൃദങ്ങൾ കുറയുകയും വെർച്വൽ ലോകമാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് തോന്നുകയും ചെയ്യുന്നു. ചിലപ്പോൾ കുട്ടികൾ സ്വന്തം മുറിയിൽ ഒറ്റപ്പെട്ട് മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്ന അവസ്ഥയിലേക്കെത്തുന്നു. ലഹരിയുടെയും ഡിജിറ്റൽ ആസക്തിയുടെയും പിന്നിൽ പലപ്പോഴും കാണപ്പെടുന്ന ഒരു പൊതുവായ ഘടകം ഏകാന്തതയാണ്. മനുഷ്യൻ കേൾക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ ആധുനിക ജീവിതത്തിന്റെ തിരക്കുകളിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം കുറഞ്ഞുവരുന്നു. മാതാപിതാക്കൾ ജോലി തിരക്കുകളിലും കുട്ടികൾ സ്ക്രീനുകളിലും മുഴുകുമ്പോൾ വൈകാരിക അകലം വർദ്ധിക്കുന്നു. ഈ ശൂന്യത നികത്താനാണ് പലരും ലഹരിയിലേക്കോ ഡിജിറ്റൽ ലോകത്തിലേക്കോ അഭയം തേടുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കളുടെയും
അധ്യാപകരുടെയും പങ്ക് വളരെ പ്രധാനമാണ്. കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതിലുപരി അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവർ പറയുന്നത് കേൾക്കുക, അവരുടെ വികാരങ്ങളെ ബഹുമാനിക്കുക, പരാജയങ്ങളെ സ്വീകരിക്കാൻ പഠിപ്പിക്കുക എന്നിവ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം ഓടിയെത്തുന്ന വ്യക്തി മാതാപിതാക്കളായിരിക്കണം, ഭയപ്പെടേണ്ട ആളുകളല്ല. കുട്ടികളുടെ ജീവിതത്തിൽ കായിക വിനോദങ്ങൾ, വായന, കലാപ്രവർത്തനങ്ങൾ, സംഗീതം, പ്രകൃതിയുമായുള്ള ഇടപെടൽ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കി നിലനിർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയും. യഥാർത്ഥ സന്തോഷം സ്ക്രീനുകളിലോ രാസപദാർത്ഥങ്ങളിലോ അല്ല, മറിച്ച് ജീവിതത്തെ അർത്ഥവത്താക്കുന്ന അനുഭവങ്ങളിലാണെന്ന് കുട്ടികൾ തിരിച്ചറിയണം. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ളവർക്ക് ഇത്തരം കെണികളിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. ലക്ഷ്യബോധം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. ഒരു കായികതാരമാകണം, ഡോക്ടറാകണം, അധ്യാപകനാകണം, കലാകാരനാകണം എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന യുവാക്കൾ തങ്ങളുടെ സമയം കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുന്നു. അതുകൊണ്ടുതന്നെ കുട്ടികളിൽ ലക്ഷ്യബോധവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ജീവിതയാത്രയിൽ കെണികൾ ഒരുപാടുണ്ടാകും. ചിലത് തുറന്നു കാണാവുന്നവയാണ്, ചിലത് അദൃശ്യമാണ്. എന്നാൽ വിവേകവും അറിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതൊരു വലയെയും അതിജീവിക്കാൻ കഴിയും. ലഹരിയും ഡിജിറ്റൽ അടിമത്തവും നൽകുന്നത് താൽക്കാലിക സന്തോഷമാണ്, എന്നാൽ അവ കവർന്നെടുക്കുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാനുള്ള കഴിവാണ്, ഏതെങ്കിലും ആസക്തിയുടെ അടിമയാകുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ഭയപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ബോധവൽക്കരിക്കുകയും കരുത്തരാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ചുറ്റുമുള്ള കെണികൾ തിരിച്ചറിയാനും തെറ്റായ വഴികളോട് വേണ്ട എന്ന് പറയാനും ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കണം. അപ്പോൾ മാത്രമേ അവർ വലയിൽ വീഴാതെ വളരുകയുള്ളൂ. ആരോഗ്യകരമായ മനസ്സും ശക്തമായ വ്യക്തിത്വവും ഉയർന്ന സ്വപ്നങ്ങളുമായി മുന്നേറുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നിത്യജീവിതത്തിലെ വായനയിലും കേൾവിയിലുമെല്ലാം കടന്നു വരുന്ന ഒരു വാക്കാണ് ഓംബുഡ്സ്മാൻ. എന്താണ് ഈ ഓംബുഡ്സ്മാൻ? ഉദ്യോഗസ്ഥന്മാർക്കെതിരായ പരാതികൾ പരിശോധിക്കാൻ നിയമിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന് ലളിതമായി ഓംബുഡ്സ്മാനെ വ്യാഖ്യാനിക്കാം. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏകാംഗ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാന്റെ ആസ്ഥാനമെങ്കിലും യുക്താനുസരണം സംസ്ഥാനത്തെവിടെയും ക്യാമ്പ് ചെയ്ത് കേസുകൾ കേൾക്കാനും സ്വമേധയാ കേസെടുക്കാനും ഓംബുഡ്സ്മാന് അധികാരമുണ്ട്. ഓംബുഡ്സ്മാനും ലോകായുക്തയും തമ്മിൽ പ്രവർത്തന ശൈലിയിൽ ചില സമാനതകളുണ്ട് എങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകായുക്തയ്ക്ക് ഇടപെടാനുള്ള അധികാരമില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 2000 ഓംബുഡ്സ്മാൻ സംസ്ഥാനത്ത് നിയമിതമായത്. ഹൈക്കോടതി ജഡ്ജി ചെയർമാനാണ്, 6 അംഗങ്ങളും. എന്നാൽ പിന്നീട് വന്ന നിയമ ഭേദഗതിയിലൂടെ ഓംബുഡ്സ്മാൻ എന്ന ഏകാംഗ സംവിധാനം നിലവിൽ വന്നു. ഉദ്യോഗസ്ഥരുടെ അഴിമതി, ദുർഭരണം, അധികാര ദുർവിനിയോഗം, അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, ക്രമക്കേടുകൾ എന്നിവയിൽ ഇടപെട്ട് അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിക്കലും അത് നടപ്പാക്കലും ഓംബുഡ്സ്മാന്റെ ചുമതലയാണ്. തിരുവനന്തപുരം സാഫല്യം കോംപ്ലക്സിലെ 4 നിലയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്. കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്.
1: നീതിയും ന്യായവും അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: പലപ്പോഴും ഞാൻ പാപം ചെയ്യുന്നു. എനിക്ക് ആത്മീയ സമ്പത്ത് ആരാധനാപൂർവ്വം സമർപ്പിക്കാൻ കൈവശമൊന്നുമില്ല. ഞാൻ പൂർണ്ണമായും ദിവ്യശക്തികളെ ആശ്രയിക്കുന്നു. എന്നെ തന്നെ അവരെ ഏൽപ്പിക്കുന്നു. ദിവ്യശക്തികളെ, എന്നെ സ്വീകരിക്കൂ. നിങ്ങൾ എന്നെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ നിർഭയനാണ്. നിങ്ങൾ എന്നെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പരോപകാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾ എന്നെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുന്നു. നിങ്ങൾ എന്നെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ഇനി ഒരിക്കലും പാപം ചെയ്യില്ലെന്ന് ശപഥം ചെയ്യുന്നു. യുഗങ്ങളിൽ നിന്ന് യുഗങ്ങളിലേക്കുള്ള എന്റെ പ്രയാണത്തിൽ ഞാൻ മഹാപാതകങ്ങൾ ചെയ്തു. നിരവധി പേരെ ദ്രോഹിച്ചു, എന്റെ പാപകൃത്യങ്ങളിൽ മതിച്ചു. ഇപ്പോൾ പശ്ചാത്താപം എന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഓരോ ജന്മത്തിലും എന്റെ അമ്മയെയും അച്ഛനെയും ഞാൻ ക്ലേശിപ്പിച്ചു. എണ്ണമറ്റ ജന്മങ്ങളിൽ എണ്ണമറ്റ അച്ഛനമ്മമാരെ ഞാൻ ക്ലേശിപ്പിച്ചു. എണ്ണമറ്റ സമ്പൂജരെയും ആദരണീയരെയും ഞാൻ ദ്രോഹിച്ചു. വപസുകൊണ്ടും വജസ്സുകൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ അവരെ ദ്രോഹിച്ചു. ഇതാ ഞാൻ കുറ്റം ഏറ്റുപറയുകയാണ്. പാപങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക? ദിവ്യശക്തികളെ, എനിക്ക് ഭയമാകുന്നു. ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങളെല്ലാം തുടച്ചു മായ്ക്കും മുമ്പ് എന്നെ മരണത്തിന് കൊടുക്കരുതേ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 15-ന്റെ ഭൂമികയിലാണുള്ളത്. 1799 ജൂലൈ 15, പ്രാചീന ഈജിപ്റ്റിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായ റോസറ്റ ശില ദേ കണ്ടെത്തിയിരിക്കുന്നു. 1904 ജൂലൈ 15, റഷ്യൻ ഭാഷയിലെ ഏറ്റവും മഹാനായ നാടകകൃത്തും ചെറുകഥാകൃത്തുമായ ആന്റൺ ചെഖോവ് 44-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു. 1954 ജൂലൈ 15, ലോക വ്യോമയാന രംഗത്തെ പ്രശസ്ത വിമാനങ്ങളിൽ പ്രമുഖമായ ബോയിങ് 707 ആദ്യത്തെ പരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. 1955 ജൂലൈ 15, ആണവായുധങ്ങളുടെ ഉപയോഗത്തിനെതിരെ 18 നോബൽ പുരസ്കാര ജേതാക്കളായ ശാസ്ത്രജ്ഞന്മാർ മൈനോ പ്രഖ്യാപനം നടത്തുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്കെങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കും.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ജി. വേണുഗോപാൽ പാടുന്നു.

മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ, അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ടു പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോൻ ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമിക്കൺപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ യുകെ സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുകെയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ ശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും യുകെ വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. യുകെയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വർഷം വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ യുകെ വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: യുകെയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റുമതി ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
0: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. 127,500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 കോടി രൂപ ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 കോടിയിലേക്ക് ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധ്യത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
2: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെപ്പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി VD സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു ചിലിനെ സ്കോഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ് ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. 3 ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പ് ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളിലൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, 2 രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ 2 താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസ തടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജ് ആണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയതലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0ക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശാന്തിരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങളിൽ ഇനി സൂര്യ സന്തോഷ് ആലപിച്ച ഗാനം

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിൻ്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി പി. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. കുറച്ച് വൈകി അല്ലേ? സാധാരണ അങ്ങനെ വൈകാറില്ല, റേഡിയോ പരിപാടികൾ വൈകാറുമില്ല. പിന്നെ ലൈവ് പരിപാടിയല്ലേ, സൗഹൃദമല്ലേ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ട് രണ്ട് പാട്ട് കേട്ടിട്ട് കയറുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ? അപ്പോൾ ക്ഷമാപണമൊന്നുമില്ല സൗഹൃദത്തിന്, മനഃപൂർവ്വമല്ലല്ലോ. മനഃപൂർവ്വമാണെങ്കിൽ മാത്രമേ ക്ഷമയുടെ കാര്യം ഒതുക്കുന്നുള്ളൂ, സ്നേഹത്തിൽ ക്ഷമയില്ല അല്ലേ? അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം പ്രത്യേക പോക്കുവയിലേക്ക്. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഏത് ബുധനാഴ്ചയും ഒരു ശ്രോതാവ് അല്ലെങ്കിൽ ഒരു സ്നേഹിതൻ അതുമല്ലെങ്കിൽ ഒരു അതിഥി ഒപ്പമിരുന്നു കൊണ്ട് സംസാരിച്ച് പാട്ടും കൂട്ടും സല്ലാപവും ഒക്കെയായി ഒരു സായാഹ്നത്തെ സമ്പന്നമാക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഹൃദ്യമായി സാക്ഷാത്കാരമായി വേറെ എന്തുണ്ട് അല്ലേ? ഇന്നും അതേപടി ഒരു സ്നേഹിതനുമായി നമ്മൾ ഈ പ്രത്യേക പോക്കുവയിലിൽ ഒരുമിച്ച് കൂടുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളോടൊപ്പം എഴുത്തുകാരും അല്ലെങ്കിൽ കവികളാണ് ചേരുന്നത് എന്നത് പ്രത്യേകമായ ഒരു സന്തോഷമുണ്ടാക്കുന്നു. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ആയിരുന്നില്ല. അതിനു മുമ്പത്തെ രണ്ട് മൂന്ന് ആഴ്ചകൾ തുടർച്ചയായി കവികളായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് കവി തന്നെയാണ്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച കവി സലീം അഞ്ചൽ എന്ന സ്നേഹിതനാണ് ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇതൊരു പ്രത്യേക പോക്കുവയിലാണ് എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരു അതിഥിയോട് കവിതകൾ മാത്രമല്ല കുടുംബവിശേഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സൗഹൃദപൂർവ്വം പങ്കിടുക എന്നതാണ് ഈ പ്രത്യേക പോക്കുവയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അധികം സമയമെടുക്കാതെ ഞാൻ ശരി, ഒന്നാമത് കറുപ്പ് എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച പ്രിയപ്പെട്ട കവി സ്നേഹിതൻ സലീം അഞ്ചലിനെ പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: നന്ദി, വളരെ സന്തോഷം മദൻ സാർ. എന്തായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ എന്ന് പറയുന്നത് പോലെ നമ്മൾ കുറച്ച് വൈകി 10-15 മിനിറ്റ് അത്രേ ഉള്ളൂ, അതൊന്നൊരു കാലയളവല്ല. എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഈ നിമിഷങ്ങൾ, ഈ ഒരു 1.5 മണിക്കൂർ നമുക്ക് വളരെ ധന്യമായ രീതിയിൽ ഇതൊരു വലിയ ഒരു സംഭാവനയായിട്ട് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരത്തെ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ദേവികുളം നിലയത്തിലും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കരുണാസായിയുടെ റേഡിയോയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ വന്നിരിക്കുന്നത്. അതെനിക്ക് ആത്മാർത്ഥമായി പറയുന്നു, ഭംഗിവാക്കല്ല, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ റേഡിയോയിൽ ഒരു അതിഥിയായി വന്നിരിക്കാനും നിങ്ങളോടൊപ്പം കുറേ സമയം ചെലവഴിച്ച് നിങ്ങളിൽ നിന്ന് പരമാവധി പഠിക്കാനും എനിക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്.
1: അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, കാരണം നമ്മൾ പഠിക്കുകയാണ്, പഠിപ്പിക്കുകയല്ലല്ലോ. നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് ആളുകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട്. നമ്മൾ പലതും പഠിക്കുമ്പോഴത്തേക്ക് അത് വലിയ കാര്യമാണ് അല്ലേ? അപ്പം ശ്രോതാക്കളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സാറിന് മാത്രമല്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. കാരണം ഇതിൽ വിളിക്കുന്ന എല്ലാവരും 80 വയസ്സുള്ള ആളുകൾ, അതുപോലെ അമ്മമാർ, ഒറ്റയ്ക്ക് ഇരിക്കുന്നവർ, അവരുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടാണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത അനുഭവങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇപ്പൊ ഒരു ശ്രോതവ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
1: വളരെ നല്ലത്. എന്താണ് ഒരു പതിഞ്ഞ ശബ്ദത്തിലൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഫോൺ ചെയ്തിട്ട് ഞാൻ വരാൻ വൈകി എന്നെ എന്താണ് മനസ്സിൽ പ്രയാഗിക്കൊണ്ട് എവിടെ നിന്നാലും പാഞ്ഞു പിടിച്ചു വരും. ബുധനാഴ്ച ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും. അപ്പോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശരി, ഒന്നാമത് കറുപ്പ് എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച കവി സലീം അഞ്ചലാണ്. നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ച് തുടങ്ങാം.
2: നമസ്കാരം. നല്ല നമസ്കാരം.
3: നമസ്കാരം. സാറിന്റെ തുടക്കം തന്നെ ഇഷ്ടപ്പെട്ടു, കാരണം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേണ്ട വളരെ നന്നായിരുന്നു. അപ്പൊ തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്.
2: താങ്ക് യു. എവിടെയാണ് വീട്? വീട് എവിടെയാണ്?
3: ഇവിടെ സാർ, ഞാൻ കണ്ണൂർ സൈഡിന്റെ അടുത്ത് തന്നെ.
2: അടുത്ത് തന്നെ. അടുത്തിരുന്നോണ്ടാണ് ഈ പരിപാടികളൊക്കെ കാണിച്ചു കൂടുന്നത് അല്ലേ?
3: നമ്മളിങ്ങനെ ഈ ഓരോരുത്തരോടെ ഇങ്ങനെ മുതലാളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ, ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോ വിളിക്കാനും സംസാരിക്കാനും ആ ഒരു ഇത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന അന്നത്തെ ഇവര് ശ്രോതാവിനോട് ചോദിക്കുന്നത് കേട്ടു, ചരണാസായിയില് വിളിക്കുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ്? ഒരിക്കലും അല്ല, പാട്ട് കേൾക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ വേറെ നമ്മൾ ചുമ്മാ റെഡി ആയിക്കൊണ്ടിരുന്നാ
4: പോരെ.
3: നമ്മൾക്ക് ഇതുപോലെ സംസാരിക്കാനും മധുജന സാറിനായിരുന്നാലും ശരി, ലൈ ടീച്ചർ ആയിരുന്നാലും ശരി, ഇതുപോലെ വരുന്ന ഓരോ അതിഥികളായിരുന്നാലും ശരി, അവരെ കൂടെ സംസാരിക്കാനും അവര് ആ ഒരു നല്ല സമയം കിട്ടുന്ന അതിനു വേണ്ടിയല്ലേ നമ്മൾ
2: താമസിക്കുന്നത്? ഞാൻ കരിപ്പൂര് വാണ്ടക്കടുത്ത് കണ്ണാറം.
3: അയൽവാസി
2: തന്നെ, വലിയ വലിയ ദൂരം ഇല്ല.
4: ദാണ്ട എന്ന് വിളിച്ച എത്തും, ദാണ്ട എന്ന് പറഞ്ഞ എത്തും, അത്ര അടുത്ത്.
3: അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ പ്രിയ ഗായിക ജാനകി അമ്മയ്ക്ക് ഒരു 1000 മാദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അത് തുടങ്ങാം. കാരണം ജാനകി അമ്മ എന്ന് പറയുമ്പോ നമ്മുടെ നമ്മൾ പാട്ട് കേൾക്കാൻ തുടങ്ങിയ കാലം മുതല് അവരുടെ കേട്ടോണ്ടിരിക്കുന്നു. അവര് മരിച്ചുപോയി എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ ഒക്കില്ല, കാരണം അവരുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. ആ സ്വരം നമ്മളുടെ ജീവിതം ഉള്ളിടത്തോളം കാലം അവര് നമ്മളുടെ മുമ്പിൽ അവര് മരിച്ചിട്ടില്ല.
2: തീർച്ചയായിട്ടും,
3: കാരണം മലയാള സിനിമയില് നേരത്തെ രവീന്ദ്രന്റെ പാട്ട് പാടിയിരുന്നു എങ്കിലും അമ്മയെ കാണാനില്ല, ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന് പറയുന്ന പാട്ട് മലയാളികൾക്ക്, ആ ഉണ്ണിപ്പൂവിനെ വിളിച്ചുണർത്താൻ വന്ന ഗായിക അവർക്ക് അവര് പാട്ട് ഞാൻ പാടുന്നില്ല എന്ന് പറയുന്നത് വരെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.
2: മൗനമേ എന്ന പാട്ട്,
3: അതെ, അത് തമിഴ് എനിക്ക് തോന്നുന്നു മുതൽ മര്യാദയാണെന്ന് എനിക്ക് തോന്നുന്നു. അതില് ആനങ്ങളുടെ സൗണ്ടിൽ എനിക്ക് കുറച്ച് പേര് പാട്ട് പാടിയിട്ടുണ്ട് അവര് കുറച്ച്. അപ്പൊ അതുപോലെ വേറൊരാളിനെ നമുക്ക് എടുക്കാനില്ല.
4: ലോകത്തിൽ ഒരാളും 45,000 പാട്ടുകൾ പാടിയിട്ടുണ്ടാവില്ല.
3: അവരുടെ ശരീരം വിട്ടുപോയി, പക്ഷെ ഒരിക്കലും നമ്മുടെയൊക്കെ ജീവിതം
4: നല്ല പ്രയോഗമാണ്. ശരീരം വിട്ടുപോയി, ശാരീരം വിട്ടുപോയിട്ടില്ല,
3: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം അവര് നമുക്ക് അങ്ങനെ വിട്ടുപോകാൻ ഒക്കില്ലല്ലോ, നമ്മൾ ഇങ്ങനെ അത് കേട്ടോണ്ടിരിക്കുകയല്ലേ.
4: അതെ അതെ അതെ. കവിയാണ് മുമ്പിലിരിക്കുന്നത്, എന്നാലും ഞാൻ പ്രാസോപ്പിച്ചൊക്കെ പറഞ്ഞു തീർക്കുകയാണ്
2: കേട്ടോ.
3: അതെ സാർ, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കിട്ടിയാലല്ലേ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ സംസാരിക്കാനും പറ്റും.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
4: അതെന്നെ പറഞ്ഞു, ഞാൻ തട്ടിവിടുകയാണ്. ശരീരമേ പോയിട്ടുള്ളൂ, ശരീരം പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോ എന്നെ അപ്പുറത്തിരുന്ന് തുറച്ചു നോക്കുകയാണ്, എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്?
2: എന്തായിരുന്നു ജീവിത പരിപാടിയൊക്കെ?
3: ഞാൻ പെയിന്റർ ആയിരുന്നു. ഇപ്പം നേരത്തെ മധുജൻ സാർ പറഞ്ഞതുപോലെ ഏകദേശം 80 അടുത്തു. പണിക്കൊന്നും പോവാൻ വയ്യ, കാരണം നമ്മളെ ജോലി എന്നൊക്കെ പറയുന്ന മുകളിൽ പൊക്കത്തിലേക്ക് കയറിയാണ്.
2: പിന്നെ
3: ഇപ്പൊ ഈ വയസ്സുകാലത്ത് മുകളിലായി കയറി കഴിഞ്ഞ കാലം ഒന്നും ഓടിക്കാൻ
2: വയ്യാതെ വിശ്രമജീവിതം. തന്നെ നമ്മള് ഇതേപോലെ കലകൾ ആസ്വദിക്കുക, ഇതേപോലുള്ള റേഡിയോ പ്രോഗ്രാമുകളിൽ സജീവമായിട്ട് ഇടപെടുക, അപ്പോ അതാണ് നമ്മുടെ ഒരു ധന്യത എന്ന് പറയുന്നത്. അത് നമ്മളെ, അതാണ് നമുക്ക് ഇനിയുള്ള സമയത്ത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതാണ്, അത് ചെയ്യണം, അത് ചെയ്യണം, അത് വിട്ടുപോകത്തില്ല.
3: ഇപ്പൊ അത് നമുക്ക് മർജൻസാരെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നോണ്ടിരിക്കുകയല്ലേ. ഇതുപോലെ ആഴ്ച തോറും നമുക്ക് ഇതുപോലെ തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു അതിഥിയെ കൊണ്ടുവരും, അവരുമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം, സംസാരിക്കാം. ഇതൊക്കെ ഒരു ഭയങ്കര
2: വീട്ടില്
3: ഭാര്യയുണ്ട്, മകളുണ്ട്, മകൾക്ക് 2 കുട്ടികളുണ്ട്. മകനുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി, അതിന്റെ ഒരു ദുഃഖമുണ്ട്. ഇപ്പം എങ്കിലും മകന് സന്തോഷമായിട്ട് കഴിയുന്നു.
2: ഞാനും ഭാര്യയും 2 മക്കളും. മക്കള് മൂത്തവൻ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു, 11 ഇപ്പൊ BTech പഠിക്കുന്നു. ഇല്ല, വലിയ പ്രായമായില്ല.
4: പക്ഷെ എനിക്ക് വേണത് ശങ്കരേട്ടനേക്കാൾ പ്രായമുണ്ട്.
2: അല്ല, ഞാന് കുറച്ച് കഷണ്ടിയാണ്, അതാണ് എന്നെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്, മനസ്സിലായോ?
3: അപ്പൊ ഞാൻ കഷണ്ടിയാണ്. അപ്പൊ
2: എന്റെ ആരെങ്കിലും ചോദിച്ചാ ഞാൻ പറയും, ഞാൻ കഷണ്ടി വളർത്തുവാണെന്ന് പറയും. എന്റെ ഒരു കവിതയിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ കഷണ്ടി വളർത്തുവാണെന്ന് പറയും. മുടി മാത്രല്ല, കഷണ്ടിയും വളർത്താൻ
3: പറ്റുമെന്നുള്ളതാണ്.
4: ശങ്കരേട്ടൻ വിളിക്കുമ്പോഴെല്ലാം പറയണ പയ്യൻ വിളിക്കുന്നു എന്നാണല്ലോ.
3: ഇന്ന്
4: ഏത് പാട്ടാ വേണ്ടേ?
3: ഇന്ന് ഞാന് മിടിമിടിക്ക് എന്ന സിനിമയിലെ അകലെ അകലെ നീലാകാശം, കാരണം യേശുദാസും ജാനകിയും ചേർന്ന് ഒന്നിച്ച് പാടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
4: പിന്നെ അത് നീലാകാശം നമുക്ക് കാണാൻ പറ്റും.
3: അതെ
4: നമ്മൾ അറിയാതെ നോക്കിപ്പോകുന്നുള്ളതാണ്. അതാണ് എന്റെ പ്രത്യേകത.
3: എസ്
4: പി വെങ്കടേഷിന്റെ
3: സംഗീതം
4: അല്ലേ? തെറ്റിയില്ലല്ലോ അല്ലേ? ശരി തന്നെയാണ്.
3: ബാബുരാജിന്റെ
4: ശ്രീകുമാരൻ തമ്പിയുടെ രചന ചാരുകേശി രാഗം. ചിലപ്പോ തെറ്റുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ജാനകി അമ്മ ഓർത്തുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സലീം സാറിനോട് ചോദിക്കാനുണ്ടോ?
3: ഇനിയിപ്പോ സമയം ഒരുപാട് പോയി, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ. അപ്പൊ ഇനി ഓരോരുത്തർ ചോദിക്കുന്ന നമുക്ക് കേട്ടോണ്ടിരിക്കാം.
4: തീർച്ചയായിട്ടും. ഞാനേ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ പാട്ട് ചോദിച്ചത് നന്നായി. ഈ പാട്ട് ഞാൻ ഒരാളിന് കൂടെ അങ്ങയുടെ അനുവാദത്തോടുകൂടി ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സാറ്, വെള്ളനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. ഒരുപക്ഷെ മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ എന്നെ 8-ാം ക്ലാസ് മുതൽ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു, മാറനല്ലൂർ സ്വദേശിയായിരുന്നു, മാറനല്ലൂരിൽ ഖാദി സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകനായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അധ്യാപകൻ. ഒരു ഈ സ്കൂളിലെ അദ്ദേഹത്തിന്റെ സഹ അധ്യാപകരെല്ലാം ഗാന്ധി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, അദ്ദേഹത്തെ വിളിച്ചിരുന്നത് രസകരമായി. അങ്ങനെ ഒരു വളരെ ശ്രദ്ധേയനായ, ഒരുപക്ഷെ എന്നെ ഭാഷയിലേക്ക് ഒരുപാട് ആകർഷിച്ച, മലയാളം വായിക്കാൻ അല്ലെങ്കിൽ കവിതകളൊക്കെ വായിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച അധ്യാപകൻ കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞു. അപ്പൊ ശങ്കരൻചേട്ടന്റെ അനുവാദത്തോടുകൂടി
2: അദ്ദേഹത്തിൽ നിന്നുള്ള ആദരവ് ഞാൻ ഇവിടെ
3: തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഏറ്റവും സന്തോഷം.
4: പാട്ട് സമർപ്പിക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്. അപ്പോ എന്റെയും സലീം സാറിന്റെയും ഒരിക്കൽ കൂടെ
3: സാറിന് ഒരിക്കലല്ല, സാറിന് ഒരുപാട് നമസ്കാരം പറയുന്നു. കാരണം നമുക്കിങ്ങനെ ഈ നല്ല രീതിയിലുള്ള സംസാരം കേട്ടോണ്ടിരിക്കുമ്പോ നമ്മളെ മനസ്സ് കുളിച്ച് നമ്മൾ മറ്റൊന്നും ചിന്തിക്കുകയില്ല.
4: തീർച്ചയായും. ഇപ്പൊ സമയം കുറവായതുകൊണ്ടാണ് വർത്തമാനത്തിൽ അടുത്തതില് സലീം സാറിനെ കൊണ്ട് ഞാൻ മിനിമം 2 കവിതയെങ്കിലും ചൊല്ലിക്കും.
3: അതെ. അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. സാറിന് നമസ്കാരം. അതുപോലെ ലേഖ ടീച്ചറെ എന്റെ പ്രത്യേക അന്വേഷണം പറയാം. മഹിയ സാറിന് നമസ്കാരം. നമുക്ക് പാട്ട് കേൾക്കാം.
4: ശരി, പാട്ടിലേക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദത്തിന്റെ ആഗോള നിലവാരത്തിനായി ആയുഷ് മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ഹെൽത്ത് സംയോജനവും കൃത്യമായ ഡോക്യുമെന്റേഷനും ആയുർവേദത്തിന്റെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: यहाँ उपस्थित युवा विद्यार्थियों तथा प्रोफेशनल लाइफ की शुरुआत कर रहे हैं शोधकर्ताओं से मैं ये कहना चाहूंगी कि आयुर्वेद का भविष्य आपके हाथों में है. आप सभी को जिज्ञासा स्वच्छनिष्ठा और वैज्ञानिक दृष्टिकोण के साथ व्यवहारिक शोध और अपने क्षेत्रों में श्रेष्ठ साक्ष्य निर्माण के मार्ग पर आगे बढ़ना.
0: ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതികവിദ്യ, സേവനം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ വലിയ പിന്തുണയാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഈ കരാറുകൾ വിപണി വികസനത്തിനും വ്യാപാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുകെയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുപ്രധാനമായ ഇളവുകൾ നൽകുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി യുകെയിലേക്ക് അയച്ചത്. യുകെയിലെ മലയാളി സാന്നിധ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്നം, ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വൻ നേട്ടമാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി മുംബൈയിലെ നവശിവ തുറമുഖത്ത് നിന്നും യുകെയിലേക്ക് കയറ്റുമതി ചരക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 7 പ്രമുഖ കയറ്റുമതിക്കാരുടെ ചരക്കുകളായ രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, എൻസൈമുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കയറ്റി അയച്ചത്. ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് യുകെയിലേക്ക് വിവിധ ചരക്കുകൾ കയറ്റി അയച്ചു. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷം കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് അനുമതിയായി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു.
2: മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം, 62,500 കറോഡ് രൂപീസ് ലേ ഔട്ട്. आप सब जानते हैं कि इन 10 वर्षों में मैसिव चेंज आया इलेक्ट्रॉनिक्स मैन्युफैक्चरिंग में, 7 गुना मैन्युफैक्चरिंग बढ़ी, प्रोडक्शन बढ़ा और 11 गुना एक्सपोर्ट बढ़ा 2014 के कंपैरिजन में। और भारत जो मोबाइल फोन इंपोर्टर था आज नेट एक्सपोर्टर बन गया है और सेकंड लार्जेस्ट मैन्युफैक्चरर बन गया है भारत मोबाइल फोन।
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർവികസിപ്പിച്ച ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, അംബാല ഡിവിഷനിലെ മറ്റ് 4 സ്റ്റേഷനുകൾ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക് രാജ്യത്തിന് സമർപ്പിക്കുകയും സിഖ് മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ചണ്ഡിഗഡ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും ധാരണയായി. ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ, നടൻ മോഹൻലാൽ എന്നിവർക്കൊപ്പം വിജയും പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അന്താരാഷ്ട്ര വ്യാപാര സമിതി അധ്യക്ഷൻ ബെഡ് ലാംഗയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷത്തെയും വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വൻ അവസരങ്ങൾ നൽകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബെൽജിയം സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകളിലെ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രിവോട്ടുമായി ചേർന്ന് പ്രഥമ ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയ്ക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധം, തുറമുഖങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയിലെ സഹകരണവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇതിൽ ചർച്ചയായി. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്തത്തിലൂടെയും നല്ല ഭരണം ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മികച്ച നേതാക്കളെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാണ് നിയമനിർമ്മാണ സഭകളെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75 വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച വിധായി ഗൌരവ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക ബാരക് തകർന്ന് 7 സൈനികർ കൊല്ലപ്പെട്ടതായും 200-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ 30-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനുമേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ്ജ കയറ്റുമതിയും തടയുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃത്രിമ അവയവ ഫിറ്റ്മെന്റ് സെന്റർ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ 3 പ്രധാന പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലെ ഈ പ്രഖ്യാപനത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാൻ ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്കും ഡൽഹിയിലെ ഫലസ്തീൻ എംബസി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8.
4: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
5: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവി സലീം അഞ്ചലാണ്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ കവിതാ സമാഹാരങ്ങൾ രചിച്ച സലീം അഞ്ചലിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. നെടുമങ്ങാട് ഡു തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ ഒരാൾ കൂടിയാണ് കവി സലീം അഞ്ചൽ. അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുന്നു, കവിതകൾ ചൊല്ലുന്നു, സൗഹൃദം പങ്കിടുന്നു, പാട്ടുകൾക്ക് കൂട്ടായി ഒപ്പം നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം.
6: ആ, നല്ല സ്ഥലത്താണല്ലോ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിട്ടുകൊടുക്കില്ല എന്നല്ലേ കല്ലാറ? ഞാൻ അവിടെ വിതുര പഞ്ചായത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ കല്ലാറൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന ഏരിയ ആയിരുന്നു. വാർഡ് 22 തോന്നുന്നു, 22
7: തോന്നുന്നു. ഇപ്പൊ
6: നിങ്ങളുടെ വാർഡ് 5. ആ, അപ്പൊ പുതിയതായിട്ട് വന്ന ഗ്രാമസഭയിൽ പങ്കെടുത്തില്ലേ? ഗ്രാമസഭയിൽ പങ്കെടുത്താലല്ലേ ജനാധിപത്യത്തിന് ശക്തി പകരാൻ പറ്റുള്ളൂ. ഗ്രാമസഭയിൽ പങ്കെടുക്കണം. അവിടെ വരുന്ന കാര്യങ്ങളെ അങ്ങനെ, വെരി ഗുഡ്, നല്ല കാര്യം.
5: പോയി അറ്റൻഡൻസ് വെച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഓടി വന്ന് കരുണാസായി റേഡിയോയിൽ വിളിക്കുകയാണ്.
7: നടന്ന് എന്റെ ഊപ്പാട് വന്ന് അവിടെ പോയിട്ട് ഒപ്പിടാൻ വേണ്ടിട്ട് ഇരുന്നിട്ട് എനിക്ക് ഒപ്പിടാൻ തന്നു. ഞാൻ പിണങ്ങി പോകുന്നു.
5: അതാണ് കേട്ടപ്പോ, അതാണ് ഞാൻ പറയുന്നത്, സത്യം പറഞ്ഞാ പിണങ്ങി പോകുന്നതാണ്.
6: ആരോട് പിണങ്ങിയാലും ഗ്രാമസഭയോട് പിണങ്ങരുത്, അതൊരു പൊതു സംവിധാനമാണ്.
5: അത് അടുത്ത ആഴ്ച അരമണിക്കൂർ നേരത്തെ എന്ന് നമ്മൾ അവിടെ ഇരിക്കും, പറ്റുമെങ്കിൽ രണ്ടൊപ്പം കിടും. അപ്പൊ സലീം സാറിനോട് പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
7: സാറിന്റെ അടുത്ത് എന്ത് പറയാ, നമുക്ക് അറിഞ്ഞിടല്ലോ. ആദ്യമായിട്ട് പറയുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോ എന്താണ് സംസാരിക്കേണ്ടത്?
5: കവിയാണ്, കവിതയൊക്കെ ചൊല്ലാൻ പറയാം. രണ്ട് കവിത വെക്കാം നമുക്ക്. കവികള് ഇവിടെ വന്നപ്പോഴെല്ലാം കവിത ചൊല്ലിയിട്ടുണ്ട്.
7: സാറ് കവിത ചൊല്ലുന്ന ആളാണ്, അപ്പം സാറ് സ്വാഭാവികം വേണ്ടിട്ട് ഒരു കവിത, നല്ലൊരു കവിത ചൊല്ലണം.
6: കവിത ഞാൻ ചൊല്ലാം, കവിത ചൊല്ലാം. അതായത് എന്റെ കവിത തുടങ്ങുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്റെ പണ്ട് പ്രീ ഡിഗ്രി സമയമാണ്. ഇന്നത്തെ പോലെ പ്ലസ് ടു അല്ലല്ലോ, അന്ന് നമ്മളൊക്കെ പ്രീ ഡിഗ്രി പഠിച്ചതല്ലേ. അതെ, 92. അപ്പൊ 92 ഇങ്ങനെ ഞാനൊരു ചെറിയ കവിത എഴുതി ഒരാളെ കൊണ്ട് കാണിച്ചു. അയാൾ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, ഇങ്ങനെയൊന്നുമല്ല കവിത എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിൽ നിന്ന് ഞാൻ പുതിയൊരു കവിത വേറെ രീതിയിൽ എഴുതി. ആ രണ്ട് കവിതയും ഞാനിവിടെ എൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ പോക്കുവയിൽ, എനിക്ക് ഈ പേര് വളരെ അധികം മനസ്സുകൊണ്ട് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു പേരാണ് പോക്കുവയിൽ. പോക്കുവയിൽ,
7: അതെ
6: അതെ, നമ്മുടെ
5: വൈകുന്നേരം ചേച്ചി നമ്മളെ എല്ലാ പരിപാടിയുടെ പേരുകളും അടിപൊളിയാണ് അല്ലേ? സാറ് കേൾക്കാതിരിക്കുന്നേ ഉള്ളൂ.
7: അന്ന് വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല, എനിക്ക് ഭയങ്കര വിഷമമായി പോയി
5: തന്നെയല്ലേ, സമയമില്ലായിരുന്നു. ശരി, നമുക്ക് കവിത.
6: അപ്പോ ഞാൻ ആദ്യം ഒരു ചെറിയ, ഞാൻ എഴുതുന്നതെല്ലാം ചെറിയ കവിതകളാണ്, വലിയ കവിതകൾ ഇങ്ങനെ എഴുത്ത് കുറവാണ്. ഞാൻ ചെറിയ രണ്ട് കവിതകൾ അവതരിപ്പിക്കാം, ചെറിയ രണ്ട് കവിതകൾ. അത് ഈ കവിതയും പ്രതികവിതയും, ആദ്യം കൊണ്ട് കൊടുത്തപ്പോൾ നിരസിച്ച കവിതയും പിന്നീട് അതിന്റെ ഒരു വിഷമത്തിൽ നിന്നുണ്ടായ പുതിയൊരു കവിതയും. അപ്പൊ ആദ്യം സന്തുലനം, ഞാൻ ആദ്യം എഴുതിയ കഥ ഇത് പ്രകടി സമയത്ത് സന്തുലനം. ആ സന്തുലനം എന്നാണ് കവിതയുടെ പേര്, സന്തുലനം. സന്തുലനം ജീവമുഖ്യം, അസന്തുലനം ഭ്രാന്തവൃത്തം. സന്തുലനം ജീവമുഖ്യം, അസന്തുലനം ഭ്രാന്തവൃത്തം വ്യാസപരിമിതയുലകം ഭേദിച്ച് നേരൊഴുക്കിൻ പ്രയാണം സുഖതം രേഖ അനാദി അനന്തം ശാശ്വതം മായ അസത്യപ്രകരണം വ്യാജം സ്വപ്നം കാലബദ്ധം ദൈവമൃത്യുപോൾ പരമാർത്ഥം ഒഴുക്കിൻ സത്യം കാലഭേദകം കവിത വികസ്വര പദാർത്ഥ പ്രപഞ്ചം സത്യം വികസ്വര പദാർത്ഥ പ്രപഞ്ചം സത്യം തമോഗർത്തത്തിലേകീഭവിക്കുമോ. ഇത് ഈ കവിത പക്ഷെ ഒരുവിധം സംസ്കൃതമൊക്കെ വാക്കുകളുമായിട്ട് പരിചയമുള്ളവർക്കാണ് ഇത് മനസ്സിലാവുക.
5: അതുകൊണ്ടാണ് പുള്ളി മേലാൽ ഇങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞു
6: പറഞ്ഞത്. അത് ഞാൻ അംഗീകരിച്ചു. അപ്പൊ സി അശോകൻ എന്ന ഒരു നിരൂപനുണ്ട്, നമ്മുടെ സുഹൃത്താണ്. സി അശോകനാണ് പറഞ്ഞത് ഇത് നീ ആർക്കു വേണ്ടിയാണോ എഴുതിയത് അവരുടെ അടുത്ത് ഈ കവിത എത്തത്തില്ലെന്ന് പറഞ്ഞു. അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത്. ഞാൻ ഒരു സോഷ്യലിസ്റ്റാണ്, പാർട്ടിക്കാരനല്ല, ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ എഴുതിയ കവിത തൊഴിലാളികളുടെ അടുത്ത് എത്തില്ല, അതുകൊണ്ട് ഇത് ഇത്തരം കവിതകൾ വേണ്ട എന്ന് അദ്ദേഹം നിരസിച്ചു. അതിന്റെ ഒരു വിഷമത്തിൽ ഞാനിങ്ങനെ കിഴക്കേക്കോട്ടെ ഈസ്റ്റ് പോർട്ട് വീട്ടിലേക്ക് ബസ് കാത്തു നിൽക്കുമ്പോൾ അവിടെ ടി വി വെച്ചേക്കുന്നു. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ ടി വി ഉണ്ട്. അപ്പൊ ടി വി വെച്ചേക്കുന്നതിന് ഭയങ്കര ക്രിക്കറ്റ്, ജനങ്ങളെല്ലാം കൂടി നിന്ന് ക്രിക്കറ്റ് കാണുന്നു. അങ്ങനെ എഴുതിയ കവിതയാണ് ക്രിക്കറ്റ്, ക്രിക്കറ്റ് എന്നൊരു കവിത. അതും കൂടെ ചേച്ചിക്ക് വേണ്ടി ഞാനിവിടെ മറ്റ് ശ്രോതാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ആ കവിത കൂടെ ചേർക്കുമ്പോൾ എൻ്റെ ഒരു തുടക്കം മനസ്സിലാവും. കവിത എഴുത്തിന്റെ തുടക്കം ക്രിക്കറ്റ് എന്നാണ് കവിതയുടെ പേര്, ക്രിക്കറ്റ്. ആദ്യ പന്തിൽ ജീവിതം ക്ലീൻ ബൗൾഡ്, ആത്മഹത്യക്ക് തോക്കെടുത്തതാണ്. രണ്ടാമൻ സിക്സ് ഉയർത്തി വെടി എതിർ ടീം അംഗത്തിന്, അമ്പയർ നിർഗുണ പരബ്രഹ്മം. പ്രസവത്തിൽ പുതുമേന്ത് കളി കാണട്ടെ ഭർത്താവ്, കുഞ്ഞിനിയും വീഴും ക്രിക്കറ്റോ

0: അമ്മ. ആത്മസഖി ആത്മഹത്യയിൽ ഔട്ടായെന്നറിഞ്ഞെങ്കിലും അവസാനമോ അവർ ആവർത്തിക്കുമോ? പെണ്ണ്. സമരം പാഴ്, പൊയ്മുഖം, ക്രിക്കറ്റ് ആത്മാർത്ഥം, യുവത്വം. ക്യാമറയ്ക്ക് കൗതുകം, വിദേശിയുടെ മാർത്തടം. ചൂടകറ്റാൻ വിഷപാനീയ കുളിർ. തെരുവ് തീപിടിക്കുമ്പോഴും ബാറ്റ് വീണയാകുന്നു. തെരുവ് തീപിടിക്കുമ്പോഴും ബാറ്റ് വീണയാകുന്നു. ജീവിതത്തിന്റെ റൺസിലേക്ക് സ്നേഹത്തിന്റെ തീപ്പന്ത് ഗാലറികൾക്കപ്പുറമുയർത്താൻ നമുക്കെന്നാകും? ഇത്രയേ ഉള്ളൂ.
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്തെന്നറിയുമോ? ഇതിനിടയില് തെരുവ് തീപിടിക്കുമ്പോഴും ബാറ്റ് വീണയാകുന്നു എന്ന് കവിതയുടെ വരി പറയുമ്പോൾ ആ സാധനം അവിടെ നിന്ന് ഗ്രഹിച്ച് ചിന്തിയാണെന്നറിയാമോ? അത് ആവർത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും നന്നായിട്ട് കവിത ആരെങ്കിലും ആസ്വദിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. അവിടെ നിന്ന് ഈ കവിതയുടെ വരി അവിടെ നിന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ ബാറ്റ് വീണയാകുന്നു എന്നുള്ളത് അല്ലേ? എനിക്കായിട്ട് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്.
2: എന്നാ ഞാൻ രണ്ടു വരി നമ്മുടെ സ്വാമി അനുസ്യ സ്വാമിയെ കുറിച്ച് രണ്ടു വരി
0: തീർച്ചയായിട്ടും.
2: പരമന നദിയൊഴുകും എന്നാ തന്റെ തൻകരയായി കുമനയൽ ഒരു കന്യകയുമോടം വില താന്ത്രകതേ അവിശേഷം കേട്ടാതൊരു ുരാമുനിയും തന്നുടയ പുസ്തകവും പഞ്ചൂരക്കുലും കയ്യിലേന്തി പരമരത്തിൻ താണലിൽ ക്ഷീണാമാറിയിരുന്ന നേരം ആയിരം പേരൊരു മിച്ചോടം വിലകാം തകതൈ.
0: ചേച്ചി തന്നെ എഴുതിയതാണ്, ചേച്ചി തന്നെ എഴുതിയതാണ് അത്.
1: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ആയിരം പാദസ്വരങ്ങൾ കിരുങ്ങി എന്നുള്ള പാട്ടാണ് വേണ്ടത്. അത് പിന്നെ ഡെഡിക്കേഷൻ ആണ്, ബർത്ത്ഡേ ആണ്. എന്റെ പിന്നെ മഞ്ജുവിന്റെ മകളുടെ രണ്ടാമത്തെ മകള്, അഞ്ജുവിന്റെ മകള് അനുശ്രീ, അവൾക്കായിട്ട് അനുശ്രീക്കായിട്ട് നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതുകൊണ്ട് അവളെ കണക്കായിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പാട്ടായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു.
0: വയലാറിന്റെ പാട്ടാണ്, അദ്ദേഹം ചെങ്കു കൊടുത്ത് എഴുതിയ പാട്ടാണ്. വളരെ മികച്ച ആയിരം പാദസരങ്ങൾ.
1: നദി എന്ന ചലച്ചിത്രത്തിൽ,
0: നദി എന്ന
2: ചിത്രത്തിൽ
0: ദേവരാജനാണ്
2: സംഗീതം.
1: ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടി, ദർബാരി രാഗം.
2: അത്ര
1: മനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരു എന്താണ് ജന്മദിന എന്താണ് ആശംസയായി കൊടുക്കുന്നതെന്ന് പറയുന്ന വലിയ കാര്യമാണ്.
2: അത് തെന്മലയാണ് അവരുടെ വീട്, തെന്മല.
1: ഒപ്പം അനുശ്രീക്ക് സലീം അഞ്ചൽ
2: സാറിനെ
1: ഇപ്പൊ ചൊല്ലിയ കവിത കൂടെ ഞാൻ ഇങ്ങനെ കൈക്കുടന്നയിൽ വാങ്ങി. ഒരു വയസ്സ് പ്രായമുള്ള ജന്മദിനം ആഘോഷിക്കുന്ന അനുശ്രീക്ക് ഞാനും സലീം സാറും കൂടെ കവിത ഉപഹാരമായി തരികയാണ്. നാളെ കാണാൻ പോകുന്നുണ്ടോ കുഞ്ഞിനെ? എപ്പോഴെങ്കിലും പോകുമ്പോ, നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണാൻ പോകുമ്പോ പാട്ട് സമ്മാനമായി കൊടുത്തതുപോലെ ഒരു കൊച്ചു പുസ്തകം വാങ്ങി ആ കുഞ്ഞിന് സമ്മാനം. അപ്പൊ ചോദിക്കും, ഒരു വയസ്സായ കുഞ്ഞു വായിക്കൂ എന്ന് ചോദിക്കും. അവിടെ ഇരിക്കട്ടെ കുഞ്ഞു. ഒരു വയസ്സില് രണ്ട് വയസ്സില് രണ്ട് പുസ്തകം, മൂന്ന് വയസ്സില് മൂന്ന് പുസ്തകം എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണം. അത് ഗിരിജാമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, സോറി, ഗിരിചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്.
0: അതെ, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റുകളുടെ ഒരു രീതി തന്നെ മാറേണ്ടതുണ്ട്. പുസ്തകം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഒരു പുതിയ ജീവിതവും പുതിയ വീക്ഷണവും നമ്മൾ കൊടുത്തു കഴിയുകയാണ്. സാറ് പറഞ്ഞ വളരെ വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ, വളരെ വലിയൊരു
2: നല്ല കാര്യം തന്നെയാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ പുസ്തകം വാങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് വളർന്നു വരട്ടെ.
0: വേണമെങ്കിൽ അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്താലും കുഴപ്പമില്ല, എന്നാലും പുസ്തകം ഒരെണ്ണം കൊടുക്കുകയും അതിന്റെ കൂടെ ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ വെച്ച് അഡീഷണൽ ബോണസ് ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. എന്നാലും പുസ്തകം കൊടുക്കണം എന്നൊരു വലിയ നല്ലൊരു ആശയമാണ്, അത് പ്രാവർത്തികമാക്കണം കേട്ടോ.
1: കല്ലാറിലെ മാതൃക, തെന്മലയിൽ ആദ്യത്തെ മാതൃക കല്ലാറെന്ന് ഗ്രീ ചേച്ചി ഒരു പുസ്തകം കൊണ്ട് കൊടുക്കുന്നതാവട്ടെ, അവര് പലതും പറയുമായിരിക്കും കേട്ടാ, പക്ഷെ പുസ്തകം ഗിഫ്റ്റ് ചെയ്യാം.
2: അവര് പറയട്ടെ, കുഴപ്പമില്ല.
1: അപ്പോ നദി എന്ന ചിത്രത്തില് വയലാർ രാമവർമ്മ ഗാനരചന നിർവഹിച്ച്, ജി ദേവരാജൻ സംഗീതം ചെയ്ത്, യേശുദാസ് പാടിയ ദർബാരി രാഗത്തിലെ മനോഹരമായ പാട്ട് ഞാനും സലീം സാറും കൂടെ കേൾപ്പിക്കട്ടെ. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കൂ. പ്രത്യേകിച്ച് ജന്മദിന ആശംസകൾ ഒരിക്കൽ കൂടെ അനുശ്രയിക്കുന്നേരുന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന്. അപ്പൊ സാർ നമുക്ക് ഗിരിച്ചേച്ചിക്ക് പാട്ട് വെച്ചു കൊടുക്കാം.
0: തീർച്ചയായിട്ടും.
2: നമസ്കാരം.
0: നമസ്കാരം.
2: നമസ്കാരം.
1: നമസ്കാരം. പാട്ട് കേൾക്കാം.
2: ശരി, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സ്നേഹിതൻ കവി സലീം അഞ്ചലാണ് കൂടെയുള്ളത്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ രചിച്ച സലീം അഞ്ചൽ നാടക പ്രവർത്തകനാണ്. ഡൂ തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതിൽ ഒരാളാണ്. ഒപ്പം തന്നെ നാടകങ്ങൾക്കും ഷോർട്ട് മൂവികൾക്കും വേണ്ടിയിട്ട് പാട്ടെഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം, ദേവികുളം ആകാശവാണി നിലയങ്ങൾക്ക് വേണ്ടി സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയ പ്രിയ കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തോട് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പറയാം, ഒപ്പം കവിതകൾ നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ ഞാൻ
0: ഹരിഹരദാസ്. നിങ്ങളുടെ ഒറ്റ ആളാണ് കൂടെ ഉള്ളത്. ഒരു ലൈബ്രറി പ്രവർത്തകന് ഒരു കവിയെ പരിചയപ്പെടുത്തി തരിക എന്ന് പറയുന്നത് എന്റെ ഒരു ദൗത്യമായിരിക്കുകയാണിപ്പോ. ബിജു കൊന്നമൂടിന്റെ കവിത അങ്ങയുടെ ലൈബ്രറിയിൽ വാങ്ങാൻ തീരുമാനിച്ച വിവരം ഞാൻ സസന്തോഷം കേട്ടു. ബിജു കൊന്നമൂടൻ എന്ന കവിയുടെ അടുത്ത സുഹൃത്ത്, സ്നേഹിതനും ഒക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം അഞ്ചൽ കവിയാണ്. ശരി, ഒന്നാമത് കറുപ്പ് രണ്ട് കവിതാ സമാഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അപ്പോ പ്രിയപ്പെട്ട ലൈബ്രറി പ്രവർത്തകൻ, പ്രിയ സ്നേഹിതൻ ഹരിഹരദാസ് അങ്ങ് സംസാരിച്ചോളൂ.
2: എല്ലാവർക്കും ഉള്ള നമസ്കാരം പോലെ ഒരു നമസ്കാരം മതി.
0: അങ്ങനെ അങ്ങനെ പറ്റൂല, അതിഥി ആയിരിക്കുമ്പോഴത്തേക്കും സ്പെഷ്യൽ തന്നെ നമ്മൾ കൊടുക്കും അല്ലേ.
1: രംഗത്തും എഴുത്ത് രംഗത്തും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് പ്രത്യേക ഒരു നമസ്കാരം
2: സ്വീകരിച്ചിരിക്കുന്നു.
1: അതേ കനത്തിലുള്ള ഒരു നമസ്കാരം ഞാൻ മധുജൻ സാറിനും കൊടുക്കുകയാണ്.
0: തീർച്ചയായിട്ടും. എന്നാലും അതിഥിക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ പ്രിയസിന് ബുധനാഴ്ച പോക്കുവയിലാണെങ്കിൽ നമ്മൾ പ്രത്യേക നമസ്കാരം പറഞ്ഞിരിക്കും.
1: പ്രത്യേക നമസ്കാരം സാറിന് ഞാൻ രണ്ടാമത് പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു, 12-ാം
2: തീയതി. ഏത് ലൈബ്രറി ഒന്നും കൂടെ പറയാമോ?
1: സരസ്വതി വിലാസം ഗ്രന്ഥശാല, കാട്ടാക്കട.
2: ഓ, കാട്ടാക്കട വളരെ സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണല്ലോ കാട്ടാക്കട.
1: 75-ാം വർഷം ആഘോഷിച്ച്.
2: 75-ാം വർഷം. ഓ,
1: ഞാനൊക്കെ ജനിക്കും മുമ്പെയാണ് ഈ വായനശാല ഉണ്ടായത്. എന്റെ അച്ഛനും ആളുകളും ഒക്കെ ചേർന്നുണ്ടാക്കിയതാണത്.
2: എന്തായാലും ഒരു ലൈബ്രറീനെ കൂടി പരിചയപ്പെടാൻ കഴിഞ്ഞത് വളരെ ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്.
1: ഞങ്ങൾ ഇനി മാസാമാസം പെണ്ണുങ്ങളെയും പിള്ളേരെയും വലിയവരെയും എല്ലാരെയും കൂട്ടി ഓരോ ഇത് നടത്തുകയാണ് സാർ. ഓരോ ഒരു മാസത്തിൽ ഒരിക്കൽ. അതില് പ്രാഥമികമായി വരുന്നത് മധുജൻ സാറായി
0: വന്നിരിക്കും. രണ്ട് ഡയലോഗ് കാച്ചിരിക്കും.
1: സാറിനെ കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ് സാർ. കാരണം വേദിയിൽ കേട്ടവരുമുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടവരുണ്ട്,
0: അതെ, ഉറപ്പായിട്ട് നമ്മളൊന്ന് കാച്ചിരിക്കും. ഒരു ദിവസം നമുക്ക് ഈ കവികളെ കൂടെ അവിടെ കൊണ്ടുവരണം കേട്ടോ. ഒരു കവി അരങ്ങ് നമുക്ക് ലൈബ്രറിയിൽ വെക്കണം.
1: ഇവിടെ ഒരു പിന്നെ കവിയുണ്ട് സാർ, പിന്നെ അഖിലൻ ചെറുകോട്.
2: ആ, നമ്മുടെ അഖിലൻ. പിന്നെ അഖിലനോട് ചോദിച്ചാൽ നമ്മളെയൊക്കെ അറിയാം. മധുജൻ സാറിനെ അറിയാം, എന്നെ അറിയാം. അഖിലനോട് ചോദിച്ചാൽ അറിയാം, അഖിലൻ ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന മിടുക്കൻ, നല്ല നല്ല കവിതകൾ എഴുതുന്ന ആളാണ്.
1: വായനശാലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, എല്ലാ വർഷവും വരും.
2: എല്ലാ
1: കവിയരങ്ങുണ്ട് എല്ലാ വർഷവും.
0: അതെ, നമുക്കിപ്പോ റേഡിയോയിലൂടെ പരിചയപ്പെട്ട ഈ കവികളെല്ലാം കൂടെ ഞാൻ ഒരു ഒരു ഒരു വണ്ടി കവികളുമായി ഞാൻ വരാം.
1: വരുമോ സാർ? വലിയ ഈ
0: വിശേഷണം തന്നെ അങ്ങനെയാണ്, ഒരു വണ്ടി കവികൾ.
1: ആദി സാർ വരുമോ?
0: സലീം സാർ വരും, ബിജു സാറിനെ കൊണ്ടുവരാം നമുക്ക്. അങ്ങനെ പിന്നെ ബാലചന്ദ്രൻ, കുറിഞ്ചിലക്കോട് ബാലേന്ദ്രൻ സാർ, എല്ലാവരുമായിട്ട് നമുക്ക് ഒരു വണ്ടി കവികളുമായി ഞാൻ വരും.
1: അതിന് ഇരിക്കാനുള്ള സ്റ്റേജ് കൊണ്ട് സാർ, ഒരു വണ്ടിക്ക് വന്നാലും അത്രയും വലിയ സ്റ്റേജാണ് ഞങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ബാലനദിക്ക് കെട്ടിയ സ്റ്റേജ് ഇതുവരെ അടിച്ചിട്ടില്ല.
0: ഒരു കവിത ഞാനും എന്റെ ഇടയിൽ കൂടെ അങ്ങ് ചൊല്ലും.
1: ഓ, ചെല്ലണ്ട് സാർ.
0: അപ്പൊ ഇപ്പൊ നമുക്ക് സലീം അഞ്ചലിന്റെ ഒരു കവിത കേട്ടാലോ.
1: വേറൊരു കവിത കൂടി, ഒരു ഒരെണ്ണം രണ്ടെണ്ണം പാടി, ഒന്നുകൂടി രണ്ടെണ്ണം അരിയില്ല, അതിൽ രണ്ടാമത്തെ ഒന്ന് പാടി തരണം സാർ. എനിക്കും മധുജൻ സാറിനും ബാക്കി ശ്രോതാക്കൾക്കും എല്ലാരും
0: കേൾക്കാൻ. അടുത്ത കവിത കേൾക്കാം അല്ലേ?
2: അപ്പൊ ഞാനേ ഏറ്റവും പുതിയ ഒരു രണ്ട് പുസ്തകത്തിൽ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒന്നാമത് കറുപ്പ് എന്ന സമാഹാരമാണ്. ആ സമാഹാരത്തിന് ശേഷം എഴുതിയിട്ടുള്ള കവിതയിൽ ഒരു കവിത ചൊല്ലാം. അത് മലയാളം വാരിയിൽ അച്ചടിച്ചു വന്നതാണ്. അപ്പൊ അത് ഈ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു കവിത ആയതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രാധാന്യം. കടമാണ് പ്രശ്നം.
1: കടം
2: നിവർത്തിയില്ല, ഒരു ഒരു രക്ഷയില്ല. കടം വാങ്ങിച്ച് അടുത്തു മുടിഞ്ഞു. അങ്ങനത്തെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് വന്ന ഒരു കവിതയാണ്, അങ്ങനെ കടത്തെ കുറിച്ച് വന്നൊരു കവിതയാണ് കടവനം എന്നാണ് കവിതയുടെ പേര്.
0: നിങ്ങൾ എന്റെ ആത്മകഥയൊന്നും അല്ലല്ലോ അല്ലെ ചൊല്ലാൻ പോണേ.
2: ആ മധുജൻ സാറിന്റെ ആത്മകഥയും ആയിട്ട് കണക്ക് കൂട്ടാം.
1: ഒരു കാവിക്ക് ഒരിക്കൽ ഒരു കഥ പറഞ്ഞു കേട്ടോ സാർ. കഥയുടെ പേര് കടം. അപ്പൊ കടം തരാനല്ല, ഒരു ക്ഷുദ്രജീവി കടം തരുന്നു.
2: അപ്പൊ ഞാൻ ഈ കവിത ചൊല്ലട്ടെ. ഈ കവിതയുടെ പേര് കടവനം. കടത്തിന്റെ വനം. പൂക്കൾ തൊട്ട് നക്ഷത്രങ്ങളോട് വരെ ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട്. സിംഹത്തിന്റെ കടം വീട്ടിയത് മാനിനോട് മറിച്ചാണ്. കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഉറുമ്പിന് 10% പലിശ വേണം. ഒളിച്ചു നടന്നില്ലെങ്കിൽ ആന കുത്തി മലർത്തും. വലിയ സംഖ്യ തന്നെയാ ആനയോട് വാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് മുള്ളൻ പന്നിയോട് പറഞ്ഞിരുന്ന ഡേറ്റ്. സ്ക്രീനിൽ മുള്ളു കണ്ടാൽ ഞാനിപ്പോൾ ഫോൺ എടുക്കാറില്ല. പാവം കഴുത, വിഴുപ്പ് ചുമന്നുണ്ടാക്കിയ പണമാണ്. ഉടനെ തരാം എന്ന പതിവ് വാക്യത്തിൽ, ബുദ്ധിപരമായ വാഗ്ദാനത്തിൽ ഞാൻ തരപ്പെടുത്തിയത്. തേനീച്ച തരുന്നു തേൻകടം, തിരിച്ചടവ് താമസിച്ചാലും കുത്തിക്കൊല്ലില്ല. അരണയെ പേടിക്കാനേയില്ല, എല്ലാം മറന്ന് നടപ്പാണ്. കാക്ക എന്നേക്കാൾ പാവപ്പെട്ടവളായതുകൊണ്ട് പലപ്പോഴും എന്നോട് കടം ചോദിക്കാറുണ്ട്. ഉന്നതങ്ങളിൽ കാഴ്ചയുള്ള ജിറാഫ് ആർക്കും കടം കൊടുക്കില്ലെന്ന കാഴ്ചപ്പാടിലാണ്. ഒച്ചിൽ നിന്ന് കടം വാങ്ങിയാൽ ഒരുപാട് സമയം കിട്ടും. ധനമയിലുകളുടെ കടനൃത്തം ഒട്ടൊന്നുമല്ല എന്നെ മോഹിപ്പിക്കുന്നത്. ആരെയും തുരന്നു കൊണ്ടുപോകാൻ വിരുതുള്ള പന്നിയെലികളാണ് ഭരിക്കുന്നത്. മറിച്ച് മറിച്ച് മരിച്ചു വീഴുന്നു. നിയാണ്ടർത്താളിൽ നിന്ന് അമ്മ അമ്മൂമ്മമാരും അപ്പൻ അപ്പൂപ്പന്മാരും വാങ്ങിയ കടത്തിന് ഞാൻ എന്നും വീട്ടിക്കൊണ്ടേയിരിക്കുന്നു.
0: ഇത്രയും നല്ലൊരു പരിസ്ഥിതി കവിത ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. ഹരിഹരദാസ് ഇല്ല ചേട്ടാ, ശരിയല്ലേ? ഒന്നാം തരം പരിസ്ഥിതി കവിത എന്നാണ് എനിക്ക് തോന്നുന്നത്. കവി എന്ത് പറയുന്നു എനിക്കറിയണ്ട. ഇനി കവിക്ക് എന്ത് തോന്നിയാലും നമ്മൾ പറയേണ്ടത് പറയും അല്ലേ? അതാണ് നമ്മുടെ വായനക്കാരുടെയും കേൾവിക്കാരുടെയും
1: സ്വാതന്ത്ര്യം.
0: അർത്ഥമുള്ള അതാ ഒരു പരിസ്ഥിതി കവിത എന്ന് എനിക്ക് തോന്നിയത്.
1: കവിതയാക്കി എന്നുള്ളത് മനുഷ്യജീവിതത്തിലെ സകല സാധാരണ നടക്കുന്ന സംഗതിയാണ്.
0: അതെ അതെ. അപ്പൊ ഈ രണ്ട് കവിതാ സമാഹാരങ്ങൾ കൂടെ സരസ്വതി വിലാസം ഗ്രന്ഥശാലയിൽ ഇരിക്കട്ടെ.
1: ഓ വായിക്കാം സാർ.
0: ഇന്നേത് പാട്ടാ?
1: സാർ ഞാൻ നാളെ ചോദിച്ചാൽ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി.
0: ഈ പാട്ട് വിട്ട് കളിയില്ലേ?
1: കളിയില്ല സാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഏത് ഭാഗം അറിയാം? കന്മണി വിഗ്രഹം. അപ്പോഴും അവിടെ സൂക്ഷിച്ചിരുന്നു അടകൾ ചാർത്തിയ തന്മണി വിഗ്രഹം. അപ്പോഴും അവിടെ സൂക്ഷിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇറക്കാൻ നിൽക്കുന്ന ഇങ്ങേര ബിംബം അകത്ത് വെച്ച് പൂജിക്കുകയാണ്. ഒരു പിടിച്ചോ
2: യാചിച്ചു ദൈവം.
1: ഭയങ്കര അർത്ഥമുള്ള ഒരു വരികളാണ്.
0: പിന്നെ പിന്നെ അതും ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചന അല്ലേ? എം എസ് വിശ്വനാഥിന്റെ സംഗീതം. കെ ജെ യേശുദാസിന്റെ ആലാപനം. അപ്പോ സലീം അഞ്ചൽ സാറിന് നല്ല നമസ്കാരം പറയൂ, നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: സലീം സാർ
2: കേൾക്കുന്നുണ്ട്.
1: സാറിന് എന്റെ വിനീതമായ നമസ്കാരം.
2: നല്ല നമസ്കാരം. നല്ല നമസ്കാരം.
0: അപ്പൊ അടിപൊളി ഒരു കവിത കേട്ട് എന്റെ സ്നേഹം കൂടെ അറിയിച്ചേക്ക്.
1: മധുജൻ സാറിനും എന്റെ വിനീതമായ നമസ്കാരം.
0: നമുക്ക് രണ്ടു പേർക്കും കൂടെ കവി സലീം അഞ്ചലിന്റെ മനോഹരമായ ഒരു പരിസ്ഥിതി കവിത കേൾപ്പിച്ചു തന്നതിന് നമുക്ക് രണ്ടുപേരുടെയും സ്നേഹം. പ്രത്യേക നമസ്കാരം.
1: പ്രത്യേക നമസ്കാരം.
2: നന്ദി നന്ദി.
1: ഓ
0: പാട്ടിലേക്ക്
1: പോവാം. പാട്ടിലേക്ക് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതനും കവിയുമായ സലീം അഞ്ചലാണ്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ കവിതാ സമാഹാരങ്ങൾ രചിച്ച പ്രിയ സുഹൃത്ത്, ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിൽ തട്ടുന്നത് ഒരു നാടക പ്രവർത്തകൻ എന്നതിലാണ്. നെടുമങ്ങാട് ഡൂ തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ ഒരാൾ. അതെന്തുകൊണ്ടോ നാടകത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം. അത് മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ കേട്ട കവിതകൾ എത്ര മനോഹരമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. മനോഹരമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ചിന്തനീയമായിരുന്നു എന്നതായിരുന്നു കേട്ട കവിതകളുടെ എല്ലാം പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് സലീം അഞ്ചലിനോട് വീണ്ടും വീണ്ടും കവിതകൾ ചോദിക്കാം. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
2: ഹലോ.
1: ഞാൻ പുലിക്കുടിയിൽ നിന്നും ജയനാണ്. ഞാൻ സലീം സാറിന് മൂന്ന് പ്രാവശ്യം നമസ്കാരം. കാരണം എല്ലാവരും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നമസ്കാരം. സാറിന് ഞാൻ ഓരോന്നൂടെ കൂടുതൽ വന്നു.
0: അതിന്റെ കാരണം
1: താമസിച്ച് വന്നതുകൊണ്ട് നമ്മൾ ഇത്തിരി നല്ല രീതിയിൽ സാറിന് നമസ്കാരം ചെയ്തിട്ടില്ലെങ്കിൽ
2: പാവ സാർ. സാറല്ല താമസിച്ചത്, ഞാനാണ് ഈ ഉള്ളവനാണ് താമസിച്ചത്.
1: അപ്പൊ മധുരൻ സാറിന് ഒരു നമസ്കാരം.
2: ശരി ശരി ശരി, നമ്മളായി മറ്റൊരാൾ പഴി കേൾക്കരുത്.
1: 20 മിനിറ്റ് ഞങ്ങൾ താമസിച്ച് കാത്തു കെട്ടിയിരിക്കുന്നു.
3: കാത്തിരുന്നു എന്ന് പറഞ്ഞാ പോരെ, കെട്ടിയോ
2: പിന്നെ? ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കാത്തു കെട്ടിയിരുന്നു എന്ന്
1: പറയണേ. നമ്മളെ കാര്യം ഈ കണ്ണാസാഹിതി ഞങ്ങളെ പരിപാടിയിൽ ഏറ്റവും പ്രധാനമായ പോക്കുവയിലാണ്. എന്തുമാത്രം ആളുകൾ ഇങ്ങനെ കാത്തിരിക്കണമെന്ന് അറിയാമോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണാസായി 6 മണി തൊട്ട് 9 മണി വരെ കേൾക്കണതിന് സമയം കിട്ടുമ്പില്ല. പിന്നെ 9 മണി തൊട്ട് 11 മണി വരെ പിന്നെ ഊഴം തന്നെ. പിന്നെ അത് സാറിന്റെ ഊഴം, അത് പറയണ്ട. പക്ഷെ പറയുന്നുണ്ട്, അത് കണ്ണാസായി ഒന്ന് രാവിലെ തൊട്ട് കേട്ടില്ലെങ്കിലും 9 മണി തൊട്ട് 11 മണി വരെ കേൾക്കണവരാരും കണ്ണാസായി ഒന്നും പറയും. അല്ലാതൊക്കെ ആളുകൾ പലതും ഒക്കെ പറയാം, അതിന് നമുക്ക് വിഷയവുമല്ല. പിന്നെ സാറിന്റെ കവിതയൊക്കെ കേട്ടത് ഞാനൊരു അഭിപ്രായപ്പെട്ട സാറിന് സലീം സാറിന് പ്രയാസം വരരുത്. സാറിന്റെ ഈ കവിതയൊക്കെ നല്ല കവിതയൊക്കെ തന്നെ, പക്ഷെ വീടിരാജപ്പന്റെ കഥാപ്രസംഗം പോലെയാണെന്ന് തോന്നുന്നു സാറിന്റെ കവിത. വീടിരാജപ്പന്റെ പരിപാടി ചെയ്യുന്ന അത്രയും കാക്കയും പൂച്ചയും പട്ടിയും കേതാണ്
3: സ്വീകരിച്ചിരിക്കും. പിന്നെ അല്ലാതെ നമ്മൾ എവിടെ പോവാൻ, നിങ്ങളൊക്കെ അല്ലേ നമ്മളെ നിലനിർത്തുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത്
2: നമുക്ക് നന്നായിട്ട്, അതാണ് സ്നേഹത്തോടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്.
1: അപ്പൊ വീടിരാജത്തിന്റെ കഥാപ്രസംഗം എന്ന് പറഞ്ഞ ഒരു കഥയും പട്ടിയും പൂച്ചയും എഴുതിയൊക്കെയാണ്.
3: അതെ അതെ അതെ,
1: അതുകൊണ്ട്
3: നല്ല നല്ല കഥാപ്രസംഗങ്ങളല്ലേ അത്. വീഡിയ റാപ്പിന്റെ നമ്മൾ
1: ആസ്വദിച്ചിട്ടില്ലേ?
3: നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് പാട്ടുകളും. ആ പാട്ടുകളും അല്ലേ പ്രിയതിന്റെ കൊറേ ഉണ്ട്. അതേപോലെ
1: പ്രിയതിന്റെ കാര്യം പറയാനുള്ള സാറിന്റെ ഒരു കഥാപ്രസംഗം എന്ന് കേൾക്കുന്നുള്ളതാണ് നമുക്ക്
2: ഓർക്കസ്ട്ര കുറവുണ്ട്.
1: കാരണം ഈ കഥാപ്രസംഗം താഴെ അവതരിപ്പിച്ചു എന്നൊക്കെ ഞങ്ങൾക്കറിയാം, എല്ലാ ശ്രോതാക്കൾക്കും അറിയാം. കണ്ണമ്പലം ദേവിയൊക്കെ വിളിച്ച് വേറെ 1-2 കഥാപ്രസംഗക്കാരൊക്കെ ഉണ്ട്, അവരെയും കൂടെ ചേർത്ത് ഒരു കഥാപ്രസംഗം നടത്തി ഞങ്ങൾക്ക് ഭയങ്കര
2: ഒരു ദിവസം നമുക്ക് പൊളിച്ചെടുക്കാം. ഒരു കുഴപ്പമില്ല,
1: സാറിന്റെ സ്വരത്തിൽ കേൾക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്.
2: അതെ, ഒരു ദിവസം കഥ പറഞ്ഞിരിക്കും. കഥാപ്രസംഗത്തിൽ സാംബശിവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊരു കഥ പറയാൻ പോവാണ്.
1: എല്ലാവരും കൂടെ ശ്രമിച്ച സാറ് തുടങ്ങും നമുക്കറിയാം. ഞാൻ മാത്രം ശ്രമിക്കേണ്ടത് അത്. കണ്ണമ്പലി ദേവിച്ചേട്ടനും കൂടെ ഒക്കെ പറഞ്ഞാ ചിലപ്പോ സാറ്
3: ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പം എന്ത് ചെയ്യുന്നു?
1: എനിക്ക് ചില ചെറിയ പണികളൊക്കെ ഉണ്ട്, അങ്ങനെ പണിയൊക്കെ ചെയ്തിരിക്കുന്നു. ഞാൻ ഒറ്റക്കേ ഉള്ളു.
3: ആണോ?
1: കുടുംബങ്ങളൊക്കെ അങ്ങ് വേറെ സ്ഥലത്താണ്.
3: ഓ, അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ? ഈ പാട്ടും കവിതയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്.
1: സമയം കിട്ടുമ്പോലെ കണ്ണാസായി കാട്ടുള്ളൂ.
3: അത് തന്നെ, അതൊരു വലിയ ആസ്വാദനമല്ലേ, റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു ആസ്വാദനം, വലിയൊരു കലയാണതൊരു.
1: കല മാത്രമല്ല, കുറെ അറിവുകൾ കിട്ടും.
3: ആ അറിവുകൾ കിട്ടും തീർച്ചയായിട്ടും.
1: ആ അറിവുകളാണ് അത്രയും പറയണത്, ഓരോന്നും പരിശീലനത്തിന് വേറെ കുറെ അറിവാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്.
3: അതെ അതെ, മധുര പുരട്ടിയ അറിവുകൾ
1: അതാണ്, അതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരേ നിലയിൽ നമ്മൾ പിടിച്ചിടുമ്പോഴത്തേക്ക് അതിന് കുറെ പരസ്യവും അത് അതിന് പകരം കൂടെ നമുക്ക് അറിവാണ് പറഞ്ഞത്, അത് ആഗ്രഹിക്കാൻ കഴിവുള്ളവരെ ഗ്രഹിക്കുള്ളൂ.
3: തീർച്ചയായിട്ടും അത് താങ്കളെപ്പോഴുള്ളവർക്ക് അത് പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്.
1: ആ ഞങ്ങൾക്ക് കർണാസായിയില് ഒരു പരിപാടി മോശം എന്ന് പറയാൻ പറ്റൂല ഞങ്ങൾ.
3: അതെ അതെ അതെ,
1: സ്ഥിരമായിട്ട് കേൾക്കണതാണ്. ഞാൻ ഗായത്രി മേടത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അക്ഷരം പുറകെ വെക്കും പോലെയാണ്, ഒരു മനുഷ്യന് നമ്മൾ അക്ഷരത്തിൽ എഴുതി വെക്കും പോലെയാണ് ഗായത്രി മേടം പറയുന്നത്. അതൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് കേൾക്കുമ്പോ, ഭയങ്കര ഇഷ്ടമാണ്.
2: മോശം
1: അല്ല പറയുന്നത്.
2: അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഈ ഗായത്രി ചേച്ചി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി അടുക്കളയുടെ 500-ാമത്തെ എപ്പിസോഡ് ഈ മാസം ആവുകയാണ്. 500, ഒരു പരിപാടിയുടെ 500 എപ്പിസോഡ് ആവുകയാണ്. നമുക്ക് ഒന്ന് ആഘോഷിച്ചാലോ?
1: 500 എപ്പിസോഡ് ആഘോഷിക്കുക വിളിച്ചാ വരാം, ഞാൻ ഇവിടെ അടുത്ത് തന്നെയല്ലേ താമസിക്കുന്നത്.
2: അപ്പൊ നമ്മൾ തൊട്ടടുത്ത ദിവസം അതിന്റെയൊക്കെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും, വരണം.
1: അനൗൺസ്മെന്റ് വേറെ കൂടെ പറഞ്ഞാലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ,
2: റേഡിയോയിലൂടെ തന്നെ പറയും.
1: പിന്നെ ഞാൻ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് പ്രാബല്യത്തിൽ വരില്ല. സാറിന് മനസ്സിലായി അത് പ്രാബല്യത്തിൽ വരില്ല എങ്കിൽ എന്റെ ഒരു അഭിപ്രായം
2: പറഞ്ഞു.
1: അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. പിന്നെ സാറിന്റെ ഒരു ഒരു ആള് മരിച്ചുപോയി എന്ന് ഫസ്റ്റ് തുടക്കത്തിൽ
2: പറഞ്ഞു. സാറാണ്
1: അപ്പൊ അതിന് ഞാൻ വേറൊരു പാട്ടാണ് കോട്ട് ചെയ്ത് വെച്ചിരുന്നത്, അതിനെ അങ്ങ് മാറ്റിയിട്ട് ആ ഒരു ദുഃഖത്തിന്റെ ഒരു പാട്ട് തന്നെയാണ് ഞാൻ.
2: ഏത് പാട്ടാ?
1: തലക്കിനീതെ ശൂന്യാകാശം താഴെയും.
2: ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് സലീം അഞ്ചൽ സാറിനോട് കുറച്ചുകൂടെ വർത്തമാനം പറഞ്ഞ കവിതയൊക്കെ എന്നിട്ട് നമുക്ക്.
1: സാറ് സാറിന് ഞാൻ വിടയൊന്നും ഇല്ല, സാറ് ഒരു കവിത പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് കൂടെ, ശ്രോതാക്കൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ
3: ആണല്ലേ. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കവിത ചൊല്ലാം. അപ്പോ ഒരു തുടക്കക്കാരൻ എങ്ങനെ കയറി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പ്രസിദ്ധീകരിച്ച കവിത കുങ്കുമം വാരികയിലാണ്, കൊല്ലം ജില്ലയിൽ നിന്ന്. ഇപ്പൊ അത് ഇറങ്ങുന്നില്ല, കുങ്കുമം പഴയ രാഷ്ട്രീയ വാരികയാണ് അത്, പൂർണ്ണമായിട്ടും ഒരു ഇതുള്ള. അപ്പോ അതിൽ വന്ന ഒരു കവിതയാണ് ഞാൻ ആദ്യം ചൊല്ലാം. അതിൻ്റെ 20-ാമത്തെ വയസ്സിലാണ് ഞാൻ അത് എഴുതിയത്. അതാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കവിത. അത് ചൊല്ലട്ടെ? ആ അപ്പൊ അത് ഈ കാപട്യത്തെ കുറിച്ചുള്ളൊരു കവിതയാണ്. പുറത്തൊന്ന് അകത്തൊന്ന് അങ്ങനെ ഒരു രീതിയിൽ പലരും നമ്മളോട് പെരുമാറുന്ന കണ്ടപ്പോൾ ഉണ്ടായ ഒരു കവിതയാണ് കപടം എന്നാണ് കവിതയുടെ പേര്. കപടം
1: കപടം
3: ആ കപടം. മൃദുവരക തണുപ്പറിഞ്ഞവന് ശിശിരത്തിൻ മരം കോച്ചും തണുവെന്ത്? കൂട്ടുകാരന്റെ കണ്ണു പിളർന്നോൻ കയ്യാൽ കനലെടുത്താടും. സ്നേഹത്തിൻ ചിറകുമുറിച്ചോൻ ഉള്ളത്തിലിടുത്തി എന്ത്? സ്നേഹത്തിൻ ചിറകുമുറിച്ചോൻ ഉള്ളത്തിലിടുത്തി എന്ത്? മരണത്തിൻ തൊട്ടിലാട്ടം അനപത്യ ദുഃഖത്തിൻ ശവം. രോഗിക്കായി കാഴ്ചപ്പൂക്കൾ മരണത്തിൻ രഹസ്യ സുഗന്ധം. രോഗിക്കായി കാഴ്ചപ്പൂക്കൾ മരണത്തിൻ രഹസ്യ സുഗന്ധം. ദേശാന്തര യാത്ര തിരിക്കും പക്ഷിക്കോ ചരമഗൃഹത്വം. സ്നേഹത്തിൻ നിറമഴ പെയ്തു തളിരായി മുളച്ചു ദ്വേഷം. കാരുണ്യ സൂര്യനെരിഞ്ഞു കതിരായതു വിഷപുഷ്പങ്ങൾ. വാക്കുകളിൽ പ്രണയം പൂക്കും മറയത്തായി കൂരം പെയ്യും. വാക്കുകളിൽ പ്രണയം പൂക്കും മറയത്തായി കൂരം പെയ്യും. മുഖതാവിൽ പുഞ്ചിരി വർഷം ഉൾക്കാട്ടിൽ കലിയുടെ ഗ്രീഷ്മം. സുന്ദരമാം പ്രേമക്ഷേത്രം കുടിവെപ്പായി ചതിയുടെ ശില്പം. കാവ്യത്തിൽ കണ്ണീരിറ്റും ഉൾപ്പൂവിൽ നഞ്ചു നിറയ്ക്കും. കാവ്യത്തിൽ കണ്ണീരിറ്റും ഉൾപ്പൂവിൽ നഞ്ചു നിറയ്ക്കും. ഇതു നാടിൻ ദൂഷിത പർവം ഇതു ലോക കപട പുരാണം. ഇതു നാടിൻ ദൂഷിത പർവം ഇതു ലോക കപട പുരാണം.
1: ആടി പോളി
2: കവിത കേട്ട് അല്ലേ?
1: ഒരു കവിത കേട്ട്
2: ഉള്ളി തുറന്ന കവിത.
1: സാറിന് ഞാൻ ഒരു ചെറിയൊരു കവിത പറഞ്ഞുതരാം.
3: പറഞ്ഞു കേൾക്കാം.
1: ഉദയഗിരി ചുവന്നു ഫാനുബിംബം വിളങ്ങി കരിമുകളജാലേ മന്ദഹാസം തുടങ്ങി ഒളിക്കുമല്ലേ കുടലും പിടിക്ക കളിച്ച കാർവണ്ണൻ എനിക്ക് കാണുമാൻ.
2: ഈ കവിത കേട്ടിട്ട് ഒരു കവിത തിരിച്ചു പറയാൻ തോന്നിയ ആ ചേതോ വികാരമുണ്ടല്ലോ, അഭിനന്ദിക്കാതെ വയ്യ.
3: തീർച്ചയായിട്ടും കവിതയിൽ നിന്ന് കവിതയിലേക്ക് ഇങ്ങനെ നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
2: എന്തായാലും സലീം അഞ്ചലിന്റെ കപട പുരാണം ഗംഭീരായി അല്ലേ.
1: അടിപൊളി കവിതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെയൊക്കെ ഒന്ന് മോഹിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ കര മറ്റേ വീഡിയോ രാജപ്പന്റെ ഒക്കെ ആദ്യം പറഞ്ഞത്. ഇപ്പൊ കണ്ട പറയേണ്ട രീതി പറഞ്ഞപ്പോ കവിത
2: വന്നത് കണ്ട.
1: പാമ്പ് മാത്തിനകത്ത് നിറങ്ങി വരുമ്പോ കവിതയിൽ ഇറങ്ങി
3: കൊത്തി കൊല്ലാതിരുന്നോ?
2: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാമോ?
1: ശരി ശരി.
2: പ്രിയപ്പെട്ട അധ്യാപകൻ ബാലേന്ദ്ര സാറിന് വേണ്ടി സമർപ്പിക്കുന്ന പാട്ട് അല്ലേ. രണ്ടുപേർക്കും പറഞ്ഞോളൂ. സാറിന് നമസ്കാരം, സന്തോഷം.
1: രണ്ടുപേർക്കും നമസ്കാരം. ഇനിയും വരണം സാറ് നമ്മളൊക്കെ വിളിച്ചാൽ കിട്ടുമെങ്കിൽ നമുക്ക് കാര്യം സംസാരിക്കാം.
3: തീർച്ചയായിട്ടും.
1: നമസ്കാരം.
3: നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. നല്ല സൗഹൃദ സംഭാഷണങ്ങളും കവിതകളുമായി ഒരു പോക്കുവയിൽ നേരം ചായയും സല്ലാപവും ഒക്കെയായി ഇങ്ങനെ ഇരിക്കാൻ കഴിയുക എത്ര ആസ്വാദ്യകരമായ ഒരു കാര്യമാണ് അല്ലെ? ജീവിതത്തിൽ വീണ് കിട്ടുന്ന സുമധുരവും സുന്ദരവുമായ മുഹൂർത്തങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കവിത കേട്ട കവിതകളെല്ലാം ഗഹനമായ കവിതകൾ, ലളിതമായ വാക്കുകൾ ഗഹനമായി മനസ്സിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, അതാണ് കവിതയുടെ പൊരുൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും പാട്ടും കവിതയും വർത്തമാനങ്ങളും ഒക്കെയായി ഒരു സായാഹ്നം സമൃദ്ധമാവുകയാണ്, സമ്പുഷ്ടമാവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഈ പോക്കുവയിൽ നേരത്തിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്തും സ്നേഹിതനുമായ സലീം അഞ്ചലാണ്. ശരി, ഒന്നാമത് കറുപ്പ് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കവിതകൾ എത്രത്തോളം ഗഹനമായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ്. ഇനിയും നമുക്ക് കവിതകൾ കേൾക്കാം, വർത്തമാനം പറയാം, പാട്ടുകൾ കേൾക്കാം, ഒപ്പം കൂടാം. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, മുണ്ടേലയിൽ നിന്ന് കൃഷ്ണമ്മയാണ്. ഞങ്ങൾ രണ്ടുപേരും നമസ്കാരം പറയുന്നു തിരിച്ചു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള സലീം അഞ്ചൽ സാറാണ്, സംസാരിച്ചോളൂ.
2: ഇഷ്ടപ്പെട്ടോ? ഓ, താങ്ക് യു, നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ ഇഷ്ടം സമ്പാദിച്ചാലേ എനിക്ക് വളരാൻ പറ്റുള്ളൂ, കവിതകൾക്ക് വളരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വായനക്കാരും കേൾവിക്കാരുമാണ് എല്ലാ കലകളെയും വളർത്തുന്നത്. ആ, അത്രേ ഉള്ളൂ, ആസ്വാദകരാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഏതൊരു കലയും വളരുകയുള്ളൂ, നമ്മുടെ നാട്ടിലായാലും ഏത് നാട്ടിലായാലും. പറഞ്ഞോ, എന്ത് ചെയ്യുന്ന?
1: രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും വിവാഹം കഴിഞ്ഞു, രണ്ട് കുടുംബത്തില്.
2: ഓഹോ, ദൂരെയാണ്?
1: മാള് താമസിക്കുന്ന പനിക്കോട് കണിയാരൻകോട് എന്ന് പറയാം സ്ഥലത്താണ്.
2: പനിക്കോട് അറിയാം.
1: അതിന്റെ കുറച്ചപ്പുറം കാരിക്കലോട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ മോൻ താമസിക്കുന്നു, മായ്പ എന്റെ കൂടെ ഉണ്ട്.
2: ഓഹോ, മോൻ എന്ത് ചെയ്യുന്നു?
1: മഴയൊക്കെ
2: ആയാ പണിയൊക്കെ കുറവാണല്ലേ?
1: മഴയൊക്കെ ആയാ പണി കുറവാണ്.

0: അസ്സലുണ്ട്, രണ്ടും രണ്ടും നിങ്ങളാണ്.
1: പറയണം, പറഞ്ഞോളണം.
0: ആ, മോക്കും രണ്ട് കുട്ടികളുണ്ട്. മരുമ മരിച്ചിട്ടിപ്പോ ഒരു വർഷമായില്ല. മൂത്ത കുട്ടി പഠിക്കുന്നു, സർവേറിന് പഠിക്കുന്നു. ഇപ്പോഴും പരീക്ഷയും കൂടെ കഴിഞ്ഞ് നിന്ന് ഇറങ്ങി, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഇനി വേറെ ഇനി പരീക്ഷ എഴുതിയ പരീക്ഷ പാസ്സായാലും ഇനി എവിടെയെങ്കിലും പഠിക്കാൻ പറ്റൂ. പിന്നെ ഏഴേ കൊച്ചുണ്ട്, അത് വിവാഹം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയുണ്ട്. ഒരങ്ങനെ ജീവിക്കുന്നു. ഇപ്പൊ മരുമ മരിച്ചിട്ട് ഒരു വർഷമായി.
2: ഞാനേ എന്റെ ഇപ്പൊ ഇത്രയും പറഞ്ഞു കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ മിച്ചയാണ്. എന്റെ മിച്ച എന്ന് പറഞ്ഞ എന്റെ ഉമ്മ, അമ്മ, അമ്മയെ ഞാൻ വിളിക്കുന്നത് മിച്ച എന്നാണ്. അപ്പൊ എന്റെ മിച്ചയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ മിച്ചയെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, ഞാൻ അതൊന്ന് ചൊല്ലട്ടെ. അപ്പൊ പെട്ടെന്ന് എനിക്ക് വന്നൊരു ഓർമ്മയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുടുംബം പറഞ്ഞപ്പം എന്റെ മിച്ച എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ആ കവിതയ്ക്ക് ഞാനിട്ടേക്കുന്ന പേര് പടച്ചോൾ എന്നാണ്. പടച്ചോൾ,
0: ആ
2: സാധാരണ പടച്ചോൻ എന്നാണ് നമ്മള് പറയാറല്ലേ. പടച്ചോൻ, പടച്ചോൻ എന്ന് പറയുമ്പോ അതൊരു പുല്ലിംഗമാണ്. നമ്മള് ആണായിട്ടാണ്, ആണായിട്ടാണ് ദൈവത്തെ ഒരു കാണുന്ന രീതിയിലാണ് പടച്ചോൻ എന്ന് പറയുന്നത്. ആണ്ലിംഗമായിട്ട്, പുല്ലിംഗം, പുല്ലിംഗമായിട്ട്. അപ്പൊ എനിക്ക് തോന്നി അതല്ല, എന്റെ പടച്ചോളാണ്, പടച്ചോൾ, പടച്ചവൾ, എന്നെ പടച്ചവൾ. ഞാൻ കവിത ഒന്ന് ചൊല്ല, ഞാൻ ആ കവിത പറയാം. പടച്ചോൾ, ബിഹേവിയർ ഡിസോർഡറിനോടൊപ്പം, അതൊരു അസുഖത്തിന്റെ പേരാണ്, ബിഹേവിയർ ഡിസോർഡറിനോടൊപ്പം ചുഴലി മിച്ചയ്ക്ക്. നേരത്തെ വിളിക്കണേ മിച്ച പടച്ചനോട് പറഞ്ഞത് പതിരായില്ല. ഉപ്പായുമായി സംഭ്രമിപ്പിക്കുന്ന വഴക്കിനിടെ ഒരു കൈപ്പിടി എപ്പിലാൻ ഗുളിക വിഴുങ്ങിയ മിച്ച, ബാല്യത്തിൽ എൻ ഭ്രാന്തനക്കം. അപസ്മാരത്തുടക്കത്തിൻ പല്ലുകടികേട്ട് കട്ടിലിനടിയിലെ ഇരുട്ടിൽ നെഞ്ചിടിപ്പോടെ ശ്വാസമടക്കി ഞാൻ. ഏറെ ഭയപ്പെടുത്തി പടച്ചോളുടെ രോഗവിളി. പിരിച്ചു ചേർത്ത കാലുകൾ, ഉരുക്കുബലത്തിൽ കൈകൾ, കടിച്ചു മുറിഞ്ഞ നാക്ക്, കവിളിലൂടെ പയ്യെ പതയും രക്തവും. ഒറ്റയ്ക്ക് നിന്ന് തന്നോടും താനോളം സ്നേഹിച്ച മക്കളോടും അത്യാഭിമാനി ഉപ്പയോടും വഴക്കിട്ട് വഴക്കിട്ട് ഒറ്റയ്ക്ക് പോയോൾ. കരച്ചിലും ചീത്ത പറച്ചിലുമായ വഴക്കിനൊടുവിൽ രാപ്പകൽ അന്തരമില്ലാതെ നിന്ന വേഷത്തിൽ അലക്ഷ്യം നിരൂപിച്ച് ഇറങ്ങിപ്പോയത് എത്ര വട്ടം. ദുസ്വപ്നം ഞെട്ടി കരഞ്ഞുണരുന്നു ഞാൻ ഇന്നും. ഗർഭസ്ഥനായിരുന്നപ്പോൾ ഉപ്പാടെ ചവിട്ടേറ്റു ഞാനെന്ന് മിച്ച പറയാറുണ്ട് നേരവും. മനഭ്രംശവേര് പടരുന്നിപ്പോഴും മരണസാമീപ്യത്തിലും ഒറ്റയ്ക്കായി ഉണങ്ങാൻ വയ്യാത്ത മുറിവായി എന്നും എന്നിൽ പടച്ചോൾ. അത്രേ ഉള്ളൂ.
1: കവിത നമ്മളെ നിശബ്ദമാക്കി കളഞ്ഞല്ലേ, ഒന്നും മിണ്ടാൻ തോന്നാത്ത തരത്തിൽ കവിത നമ്മളെ. എന്ത് പറയാൻ, എന്ത് ചോദിക്കാൻ എന്നറിയാതെ അല്ലേ.
0: രണ്ട് മക്കളെ നല്ലത് ഒറ്റയ്ക്ക് തന്നെ വളർത്തി രണ്ട് കുടുംബമൊക്കെ ആക്കിയിരുന്നു. എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു.
2: എന്ത് ജോലിയായിരുന്നു?
0: ഹോസ്പിറ്റലിലായിരുന്നു. പെരട്ടായി.
1: പിന്നെ പാട്ടാ വേണ്ടേ?
0: എനിക്ക് വേണ്ടത് മാണിക്യവീണയുമായുറിപ്പ്.
2: മഹാനായ കവി ഓൻ വി കുറുപ്പിന്റെ രചനയാണ് മാണിക്യവീണയുമായ മനസ്സിന്റെ താളം.
1: അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം. പിന്നെ സലീം സാറിനോട് വേറെന്താ പറയേണ്ടത്? എന്ത് പറയാൻ, അത്രയും മനോഹരമായ ഒരു കവിത ചൊല്ലിക്കേൾപ്പിച്ചല്ലേ. അപ്പോ നമ്മള് പാട്ടിലേക്ക് പോവാൻ പോവാണ്. സാറിനോട് ഒന്നുകൂടെ സ്നേഹം അറിയിച്ചോളൂ.
0: രാവിലെ വീട്ടില് പിന്നെ അതുകൊണ്ട് വീട്ടിലിന്റെ സൗണ്ട് ഉള്ളോണ്ട് അങ്ങനെ
1: നമ്മള് നല്ല കൂട്ടായിട്ട് കൂടെയില്ലേ. എൻഎസ്ഐ റേഡിയോ ആണ് അവിടുത്തെ ഏറ്റവും നല്ല കൂട്ടം എന്ന് തന്നെ കരുതിക്കോളൂ. നാളെ മുതൽ ഒരു അറിയിപ്പ് ഉണ്ടാവും, അടുക്കള എന്ന പരിപാടിയുടെ 500-ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷം. വിളിക്കുമ്പോ വരണം.
0: നാളെ
1: അല്ല, നാളെ തൊട്ട് പറയും എന്നാണെന്നൊക്കെ പറയും. റേഡിയോ കേൾക്കുമ്പോ അറിയാൻ പറ്റുമോ അത്? അപ്പൊ സലീം അഞ്ചൽ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹാന്വേഷണങ്ങളൊക്കെ പറയൂ, എന്നിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം. പാട്ട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പറഞ്ഞ മാണിക്യ വീണയും പറഞ്ഞല്ലോ. ശരിയാണ്, ഒ എൻ വിയുടെ രചന, അജി ദേവരാജന്റെ
0: സംഗീതം.
2: തീർച്ചയായിട്ടും തിരിച്ചും അങ്ങേയറ്റം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. വിളിക്കണം ഇനി തീർച്ചയായിട്ടും. മധുജൻ സാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനും അവ നമ്മുടെ ഒരു ജീവിതത്തിൽ വളരെ ഒരു
0: നമുക്ക്
1: പാട്ടിലോട്ട് പോവാ അല്ലേ? കാട്ടുപൂക്കൾ എന്ന സിനിമയിലെ പാട്ടിലോട്ട് പോവാം അല്ലേ? പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പൂക്കുവയിലിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ പോലും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ സ്നേഹിതൻ സലീം അഞ്ചൽ ആണ്. അദ്ദേഹത്തിന്റെ ശരി, ഒന്നാമത് കറുപ്പ് എന്ന രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രത്യേകമായി, അതിൽ ഒത്തിരി ഒത്തിരി കവിതകൾ നമ്മൾ കേട്ടു, അതെല്ലാം ഹൃദയത്തെ തൊട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നെടുമങ്ങാട് ഡൂ തിയേറ്റേഴ്സ് എന്ന നാടക പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ ഒരാളാണ് അദ്ദേഹം. ആ ഡൂ തിയേറ്റേഴ്സിനെ കുറിച്ച് ഒരു രണ്ട് വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. സലീം സാർ, എന്താണ് ഈ ഡൂ തിയേറ്റേഴ്സ്? ഇപ്പോഴും സജീവമാണോ? അത് എത്ര നാളായി പ്രവർത്തിക്കുന്നു?
2: ഡൂ തിയേറ്റേഴ്സ് ആരംഭിച്ചിട്ടിപ്പം 1.5 വർഷം ആവുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ നാളിതുവരെ ഒരു 6 നാടകങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും നാടക പ്രവർത്തനം സജീവമായിട്ട് പോകുന്നു. ഒരു അതിൻ്റെ നേതൃത്വം അതിൻ്റെ അഭിനയ കളരിക്കും അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എ കെ സുജിത്ത് എന്ന് പറയുന്ന ഒരു നടനാണ്. സൂര്യ തിയേറ്റർ ഗ്രൂപ്പിൽ ഒക്കെ ഉള്ള ഒരു പങ്കാളിയാണ്. അപ്പോൾ സുജിത്തിൻ്റെ ശക്തമായ ഒരു നേതൃത്വത്തിലും നമ്മുടെ ഒക്കെ കൂടി സഹകരണത്തിലും രാകേഷ് പച്ച, സുനിൽ ചന്ദനം തുടങ്ങി ഒരു കൂട്ടം വ്യക്തികളുടെ വളരെ സജീവമായ ഒരു ഇടപെടലിലാണ് ആ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. നല്ല നാടകങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ആണ് അതിൻ്റെ ലക്ഷ്യം. അത് സാധ്യമാക്കി വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും എന്ന് അറിയിക്കുന്നു.
1: പ്രത്യേക പോക്കുവയിൽ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു കവിത കൂടെ ചൊല്ലി നമുക്ക് അവസാനിപ്പിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
2: എൻ്റെ ഈ കവിതാ പരിപാടിക്ക് ഇങ്ങനെയൊരു വേദി ഒരുക്കി തന്ന ഈ പ്രസ്ഥാനത്തോട്, കരുണാസായി റേഡിയോ എന്ന ഈ പ്രസ്ഥാനത്തോടും അതിൻ്റെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മധുജൻ സാറിനോടും വളരെ പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാനൊരു കവിതയെല്ലാം ഒരുപാട് വായിക്കപ്പെട്ട ഒരു കവിതയാണ്, ചർച്ച ചെയ്യപ്പെട്ടൊരു കവിതയാണ്. ഒരുപാട് വേദികളിൽ എനിക്ക് ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കി തന്നൊരു കവിത ഇവിടെ ചൊല്ലാം. കവിതയുടെ പേര് തിന്നേ പിന്നെ. പഴം തിന്നതുകൊണ്ടാണ് തൊലി കളയാൻ തോന്നിയത്. തൊലി കളയാൻ തോന്നിയത് കൊണ്ടാണ് എഴുന്നേറ്റ് വീടിൻ്റെ അടുക്കളപ്പുറത്തേക്ക് പോകാൻ തോന്നിയത്. അടുക്കളപ്പുറത്തേക്ക് പോകാൻ തോന്നിയത് കൊണ്ടല്ലേ പോയതും. അയലത്തെ സുധർമ്മൻ വെള്ളമടിച്ച് വന്ന് അച്ഛനെ കുത്തുന്നത് കണ്ടതും മനസ്സിന് ഷോക്കേറ്റതും സാക്ഷി പറയുന്നതും കൊന്നുകളയും എന്ന് സുധർമ്മൻ ഇടിത്തിയായി എന്നിൽ പതിക്കുന്നതും ഒക്കെ പഴം തിന്നതുകൊണ്ട്.
1: വളരെ സന്തോഷം. ഒരുപാട് എന്താണ് ദിശകളിലേക്ക് കൊണ്ടുപോകുന്ന, വേണമെങ്കിൽ വിശകലനം ചെയ്താൽ മനഃശാസ്ത്രപരമായ വിശകലനത്തിന് പോലും കഴിയുന്ന ഒരു കവിതയാണ് സലീം സാർ ചൊല്ലിയത്. വളരെ സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. പാട്ടും കവിതകളും അതുപോലെ സൗഹൃദവും പരസ്പരം പങ്കുവയ്ക്കപ്പെടുക എന്നതിനേക്കാൾ ഒരു സായാഹ്നം എങ്ങനെയാണ് സാക്ഷാത്കൃതമാവുന്നത്? അങ്ങനെയെങ്കിൽ ഈ ബുധനാഴ്ചയുടെ പ്രത്യേക പോക്കുവയിൽ സായാഹ്നം സന്തോഷകരമാവുകയാണ്, സമൃദ്ധമാവുകയാണ്. നാം ഒരുപാട് കവിതകൾ കേട്ടു, അതിലേറെ പാട്ടുകൾ കേട്ടു, അതിലേറെ സൗഹൃദം ഹൃദയപൂർവ്വം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ്. അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഇന്ന് പ്രത്യേക പോക്കുവയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സലീം അഞ്ചൽ കവിയാണ്. ഒപ്പം അദ്ദേഹം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു, പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മധുജൻ. ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഈ ഭൂമിയിൽ എന്തൊക്കെ എന്തൊക്കെ സുന്ദരമായിട്ടുണ്ട്! ഒന്നും രണ്ടുമല്ല, പത്തും നൂറുമല്ല, എത്രയോ കാഴ്ചകൾ, കേൾവികൾ, അനുഭവങ്ങൾ. അസാധ്യമാവും വിധം അന്തരംഗങ്ങളെ അനുഭൂതിപ്പെടുത്തുന്ന അന്യാദൃശ്യതകൾ. മുട്ടച്ചിക്കുന്നിന് മുകളിലെ സാന്ധ്യചാരുത, അവനും ഞാനും ഒരുമിച്ച് നിന്ന് കണ്ട സഹായന്ന പെരുമകൾ. ഞങ്ങൾക്ക് മുന്നിൽ സന്ധ്യ നിന്നു പെയ്തു. നേരത്തെ കുറുകുന്ന സന്ധ്യ അന്നേറെ നേരം കനക്കാതെ നിന്നു, കറുക്കാതെ നിന്നു. അവന്റെ ഓടക്കുഴൽ നാദധാരയിൽ സന്ധ്യ മതിമറന്നു നിന്നതാവും. എന്നിട്ടും കേട്ട് മതിയാകാതെ ചക്രവാളങ്ങളിലേക്ക് ചേക്കേറിയതാവും. അതറിയാതെ, ഇരുളൊന്നും ഓടുന്നതറിയാതെ അവനെപ്പോഴും പുല്ലാങ്കുഴലിൽ കവിത ചൊല്ലിക്കൊണ്ടേയിരുന്നു. മൊട്ടച്ചിക്കുന്നിന്റെ ഉച്ചയിൽ നേർത്ത നിലാവ് വീഴാൻ തുടങ്ങുന്നു. വിധുരമായ ഒരു ഏകാന്തത പകർന്നുകൊണ്ട് വീശിക്കടന്നുപോയ ഇളം കാറ്റ് ഞങ്ങളുടെ അരികിലേക്ക് തന്നെ തിരികെ വന്നു. ഒരു തീർത്ഥസ്പർശമായി അത് പുൽനാമ്പുകളെ എന്ന പോലെ ഞങ്ങളെയും തഴുകി തലോടി നിന്നു. നിത്യവിസ്മയമായി ഞങ്ങൾ അനുഭവിച്ച സായാഹ്ന സംഗീതം, ബാല്യകൗമാരങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഞങ്ങളിലൂടെ കടന്നുപോയ സന്ധ്യകൾ, കുന്നിന് മുകളിലൂടെ പാറിപ്പറന്നുപോയ കരിയില പക്ഷികൾ തിരികെ എത്തിയിട്ടുണ്ടാവും. വസന്തവും ശിശിരവും എത്രയാവർത്തി വന്നുപോയിട്ടുണ്ടാവും. കാറ്റ് വട്ടം പിടിച്ചിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അനുഭവങ്ങളുടെ സമ്മോഹനതയിൽ ഇത്രയും സുന്ദരമായ മറ്റൊന്നും ഓർക്കാനില്ല തന്നെ. ഹിമശൈലഹൃദ്യത ചാരുതയാർന്ന കൈലാസയാത്രകൾക്കോ ആകാശം മുട്ടയെ ഉയർന്നു പൊങ്ങി ഉല്ലസിച്ചു നിൽക്കുന്ന വിന്ധ്യശൃംഗങ്ങൾക്കോ എന്തിന് അഗസ്ത്യന്റെ അമ്പരപ്പിക്കുന്ന ഉത്തുംഗതയ്ക്കോ പകർന്നു തരാനാകാത്ത പ്രണയത്തിന്റെ മാധുര്യം! അതായിരുന്നു മുട്ടച്ചിക്കുന്നിനോട് ഞങ്ങൾക്കുണ്ടായിരുന്ന സൗഹൃദം. ഒരിക്കലും തിരിച്ചുകിട്ടാതെ അന്യമായിപ്പോയ വസന്ത ചാരുത, ഒരു വട്ടം കൂടി ഒന്ന് പോകാമെന്ന് വെച്ചാൽ അവനില്ലാതെ ഓ അത് പറ്റില്ല. അതുമാത്രമല്ല, ആ പുല്ലാങ്കുഴൽ, ഓ അതും എവിടെയോ കളഞ്ഞു പോയിരിക്കുന്നു. അവനെ കൂടാതെ, ആ പുല്ലാങ്കുഴൽ കൂടാതെ മുട്ടച്ചിക്കുന്ന് കയറാൻ എനിക്കാവില്ല. പുല്ലാനിക്കാടുകളോട് ഞാൻ എന്ത് പറയും? കദളിപ്പൂവുകളോട് കള്ളം പറയുവാൻ വയ്യ. വട്ടം ചുറ്റി മുടിനാരുകളിളക്കി ഉൾക്കുള്ളിരു പെയ്യിച്ച് ഉത്സാഹത്തോടെ വീശുന്ന തളിരിലക്കാറ്റിനോടും പുളിവാക്കുകൾ വയ്യ. അവനെങ്ങോ പോയിരിക്കുകയാണെന്ന് പറയണോ? പുല്ലാങ്കുഴലെങ്ങോ മറന്നുപോയെന്ന് പറയണോ? ആര് വിശ്വസിക്കും നിലാവറ്റുപോയ പോൽ, ഒരു പൂവടർന്നു വീണ പോൽ അവന് മിറന്നുപോയിരിക്കുകയാണ് എനിക്കുമേ. വിശ്വസിക്കുവാനാവാതിരിക്കവേ ഈ പുൽനാമ്പുകൾ തളിരിലക്കാറ്റുമേ വെണ്ണിലാവും, മുട്ടച്ചി എന്നവൻ വിളിപ്പതും കാത്തു നിൽക്കുമേ ശിലാസത്യവും. എങ്ങനെ വിശ്വസിക്കും മൃത്യുവിൻ കടലിൽ അവനാഴ്ന്നു നീലനിറമായലിഞ്ഞതും. സൗഹൃദത്തിന്റെ നിറച്ചാർത്തായിരുന്ന സകല സാന്നിധ്യമായവനെ, നീ പകർന്ന സായാഹ്ന സമ്മോഹനതകൾ, ഹൃദയരാഗത്തിന്റെ പല്ലവികൾ, പുല്ലാങ്കുഴലിന്റെ മിടിപ്പുകൾ, ഇഷ്ടം, അത്രമേലിഷ്ടം.

അച്ഛ, അച്ഛൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ സംഗീതം ഏതാണ്? സിദ്ധുവിൻ്റെ ചോദ്യത്തിൽ ഞാനും നമ്പരുന്നു. ഹൃദ്യമായ സംഗീതം തൊട്ടുണർത്തിയതോ തൊട്ടുറക്കിയതോ, ഒപ്പമാടാൻ തോന്നിയതോ അതോ കൂടെ പാടാൻ തോന്നിയതോ? സിദ്ധുവാണ്, ഉരുണ്ടുകളിക്കാനാവില്ല. ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് അധികം ചോദിക്കാറില്ല സിദ്ധു. അമ്മ അങ്ങനെയല്ല. അവിയലാണോ തോരനാണോ അച്ഛനിഷ്ടം, പാലക്കാടാണോ തൃശ്ശൂരാണോ അച്ഛനിഷ്ടം, അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും അമ്മ. ആവശ്യമുള്ള സന്ദേഹങ്ങൾ മാത്രമേ ഉള്ളൂ സിദ്ധുവിന്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് തടിതപ്പാൻ വയ്യ. മൈക്കിൾ ജാക്സൺ, ഞാൻ സ്വയം ചോദിച്ചു, ഇഷ്ടം തന്നെ, പക്ഷേ ഹൃദ്യമായൊരിഷ്ടം അതില്ല തന്നെ. മെഹബൂബ്, KJ യേശുദാസ് ഒന്നിനൊന്ന് ഹൃദയം കവർന്നവരാണ് ആ ഗായക പ്രതിഭകൾ. പിന്നെ ഇനി പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തു പറയാൻ ഇപ്പോൾ ഏതാ മോനെ? എന്നാലും ഞാൻ പറയാം. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു താരാട്ടുപാട്ടിൻ്റെ ലാഘവത്തോടെ പുറത്തു പെയ്യുന്ന രാത്രിമഴയുടെ വശ്യസുന്ദരമായ നേർത്ത ആ ഹൃദയതാളമുണ്ടല്ലോ, അതുതന്നെ. അതാണ് മനസ്സിൽ തട്ടിയ ഏറ്റവും ഹൃദ്യമായ സംഗീതം. ഒരു കിളിയൊച്ച, ഒരു കിളിത്തൂവൽ താഴവീണുടയുന്ന നേർത്ത മർമ്മരം, ഒരു രാജമല്ലി വിടരുന്ന പോൽ വികാരതരളിതമായ നിസ്വനം, അതൊക്കെ ഹൃദ്യമായി എന്നെ തൊട്ടുണർത്തിയ സ്വരതരംഗങ്ങൾ. നിശാഗന്ധികൾ പൂക്കുന്ന രാത്രിയിൽ ഗന്ധർവന്മാർ പാലമരക്കൊമ്പുകളിലിരുന്ന് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഡിറ്ററി ഹാലുസിനേഷന്റെ ഏറ്റവും മധുരതരമായ അനുഭവം, മറ്റാർക്കും പരിചിതമല്ലാത്ത ശബ്ദങ്ങളുടെ വരവേൽപ്പ്. ഗന്ധർവന്മാർക്ക് ഖരാനകൾ പാടാനാവില്ല, ഗസലും പോപ്പുമൊന്നും പറ്റില്ല. നമ്മുടെ കർണാടിക് അതും സാധിക്കില്ല, ഹിന്ദുസ്ഥാനി പരീക്ഷിച്ചു നോക്കിയിട്ടുമില്ല. നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമുക്ക് ചിന്തിക്കാനാവാത്ത സംഗീതത്തിൻ്റെ അന്യാദൃശമായൊരു ആത്മാനുഭവം. മരങ്ങൾക്കും കിളികൾക്കും മലകൾക്കും നദികൾക്കും കേൾക്കാനാവുന്ന സംഗീതാമൃതം, സമരസമാർന്ന പ്രകൃതിതാളം, പ്രപഞ്ചരാഗം, ഇഷ്ടം, അത്രമേലിഷ്ടം.

പനി വന്ന് കിടന്ന രാത്രികളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാനാവുമോ? ഓർത്തു നോക്കിയാൽ എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കും അതിഷ്ടപ്പെടും. പനി വന്ന് മരുന്ന് കുടിച്ച് കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്കിടെ വന്ന് അമ്മ നെറ്റിയിൽ തൊട്ടു നോക്കും, പനിയുണ്ടോ എന്നറിയാൻ. അമ്മോ, നീ ഒരിക്കൽ ചോദിച്ചില്ലേ കൺസേൺ എന്നതിൻ്റെ ശരിക്കും അർത്ഥം? രാത്രികളിൽ മെല്ലെ ഏറ്റവും

പറഞ്ഞാലും കേൾക്കില്ല, അനുസരണയില്ലാത്തവനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും മഴയത്തിറങ്ങും, മഴ നനയും. ഉച്ച നനഞ്ഞ് മഴ മേലാകെ തുള്ളിച്ച് ശരീരമാകെ നനയ്ക്കുന്നതിൻ്റെ സുഖതാവസ്ഥ. മഴ നമ്മെ തൊടുന്നത് മനസ്സുകൊണ്ടാണ്, അതോ നമ്മുടെ മനസ്സിലാണോ മഴ തൊടുന്നത്? ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല. മഴയുടെ മനസ്സ് നമ്മുടെ ദേഹത്ത് തൊടുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. മഴയുടെ മനസ്സിൻ്റെ മധുരമാം സ്പർശം നാളേറെയായി ഒന്ന് നനഞ്ഞിട്ട്, എന്നിട്ടും മറക്കാനാവാത്ത വിധം അത് ബാല്യകൗമാരങ്ങളുടെ ഓർമ്മകളുടെ സഞ്ചിയിൽ ഒരു പഴയ നിധി പോലെ ബാക്കിയാവുന്നു. മഴയുടെ സ്പർശം മറക്കാത്ത ഒരു സ്പർശം തന്നെയാണ്. അതുപോലെ സുഖദമായൊരു സ്പർശമായി എനിക്കൊരിക്കലും വെയിൽ കൊള്ളൽ അനുഭവിക്കാനാവില്ല. ചൂടിൻ്റെ ഒരു മുൾസ്പർശമില്ലാതെ വെയിലിന് തൊടാനാവില്ല. എന്നാൽ നിലാവ് അങ്ങനെയല്ല, അതിൻ്റെ സ്പർശം ഒന്ന് വേറെ തന്നെയാണ്. പണ്ട് അമ്പലത്തിലെ ഉത്സവ നാളുകളിൽ ദൂരെ നിന്ന് ബന്ധുക്കൾ വരും, വീട് നിറയെ ആളുകളാവും, മുറികൾ കൈയടക്കം, മട്ടുപ്പാവിലാവും പിന്നെയുള്ള പത്ത് നാളുകളിൽ ഉറക്കം. മീനമാസ നിലാവ്, വൈദ്യുത ദീപങ്ങളേക്കാൾ മനോഹരമായി വഴിഞ്ഞൊഴുകുന്ന കാഴ്ചയുടെ കമനീയത. കൈലിയോ മുണ്ടോ വിരിച്ച് മട്ടുപ്പാവിൽ മലർന്നു കിടന്നുറങ്ങാൻ നോക്കും. നീലയും വെള്ളയും കലർന്ന ദിവ്യമായ ഒരനുഭൂതിയായി രാത്രിയും നിലാവും നിഴൽ വീശി നിൽക്കുന്നു. ഒരു വെളുത്ത കമ്പളം പോലെ അതെന്നെ പുതപ്പിക്കുന്നു. സുഖത സുന്ദരമായ ആ സ്പർശന സൗകുമാര്യതയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഉറക്കത്തിൻ്റെ ഏതോ കമനീയതയിലേക്ക് ഞാൻ അലിഞ്ഞു ചേരുന്നു. നിലാവെന്നെ തൊടുന്നു, പനിനീർ പൂവെന്നെ തൊടുന്ന പോലല്ല, മയിൽപ്പീലി മൃദുവായി കണ്ടടങ്ങളിൽ ഇഴയുന്ന പോലല്ല. നിലാവെന്നെ തൊടുന്നു, ഒരു തൂവൽ കണമെൻ്റെ മനസ്സിൽ മുട്ടിയിരുമ്മുന്ന പോലല്ല, ഒരു മഞ്ഞുതുള്ളി എൻ മൂർത്താവിൽ വീഴുന്നതുപോലെയുമല്ല. പറയുവാനറിയില്ല എങ്കിലും പാട്ടിൻ്റെ പല്ലവി അന്തരംഗങ്ങളിൽ അലിയുന്ന പോലെന്നു മാത്രമറിയാം. വരിക വെണ്ണിലാവിയെ, വീണ്ടും ഈ മീനമാസങ്ങളെ കുളിരണിയിക്കുവാൻ എന്ന കവിത എന്നെ തൊടുന്നു. കവിതയിൽ ഞാൻ അലിയുന്നു. കവിതയുടെ കമനീയമാം സ്പർശം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ജൂലിയ ഡഗ്ലസ് അവളുടെ പുതിയ കാവ്യസമാഹാരം എനിക്ക് തന്നു. നക്ഷത്ര ഹോട്ടലിന്റെ റിസപ്ഷനിലിരുന്ന് ചെറിയ വൈൻ ഗ്ലാസിൽ കമ്പാരിൻ നുകർന്നുകൊണ്ട് അവൾ പറഞ്ഞു, നീ ഹരീന്ദ്രനാഥ് ചാറ്റർജിയുടെ ഐ പോയറ്റ് ഡിപ് മൈ പെൻ ഇൻ മൈ ഓൺ ബ്ലഡ് ടു റൈറ്റ് എന്ന വരികൾ വായിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, ആ വരികളാണ് വയലാർ രാമവർമ്മയുടെ ആയിഷ എന്ന ഖണ്ഡകാവ്യത്തിന് മുഖക്കുറിപ്പായി എഴുതിയിരിക്കുന്നത്. ജൂലിയയ്ക്ക് ആയിഷയെ അറിയില്ല, അവൾ കേട്ടിട്ടില്ല. ആത്മരക്തം വാർത്തി അവളെഴുതിയ കവിതാപുസ്തകം ഞാൻ എടുത്തു തുറന്നു നോക്കി. ബോൺമാരോ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അവളുടെ ജീവിതം, അവളുടെ രക്തം, അതാണ് ആ പുസ്തകം എന്നെനിക്ക് തോന്നി. പുതിയ പുസ്തകങ്ങൾക്ക് പൊതുവെയുള്ള ഗന്ധമായിരുന്നില്ല അതിനുണ്ടായിരുന്നത്. പഴയൊരു ലൈബ്രറിയെ അനുസ്മരിപ്പിക്കുന്ന ഗന്ധവുമായിരുന്നില്ല. ജീവിതത്തിന് ഒരു മണമുണ്ടെങ്കിൽ അതേ ഈ പുസ്തകത്തിൻ്റെ മണമാണെന്ന് അവിടെ നിന്നവരോട് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി. അതിനു മുമ്പേ ജൂലിയ ഡഗ്ലസ് പടിയിറങ്ങി, നിരത്ത് കടന്ന് വേറെങ്ങോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോഴും അവിടെ ജീവിതത്തിൻ്റെ സുഗന്ധവ്യാപിയായ കാറ്റ് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എത്രയെത്ര മണങ്ങൾ ജീവിതത്തിൻ്റെ ഗതിവേഗതകളിലൂടെ അനുഭവിച്ച് കടന്നു പോകുന്നു. കുട്ടിക്കാലം മുതലേ ശീലിച്ച മണങ്ങൾ. അതിൽ മറക്കാനാവാത്തത് കരപ്പൻ്റെ എണ്ണയുടെ മണമാണ്. പിന്നെ നെയ്യപ്പത്തിൻ്റെ മണം. ചെറിയാൻ കൊച്ചേട്ടൻ വലിക്കുന്ന സിഗരറ്റിൻ്റെ മണം ഇഷ്ടമായിരുന്നു, വലിച്ചു നോക്കാൻ പേടിയുമായിരുന്നു. അമ്മയുണ്ടാക്കുന്ന ചിക്കൻ്റെ മണം, സിന്ധു ഉണ്ടാക്കുന്ന നല്ല നാടൻ തീയലിൻ്റെ മണം, നിശാഗന്ധിപ്പൂക്കളുടെ മണം. മണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അമ്മോ നിനക്കറിയുമോ ഇംഗ്ലീഷിലെ ഏറ്റവും മനോഹരമായ പദം ഏതാണെന്ന്, പെട്രിക്കർ എന്നാണ്. പുതുമണ്ണിൽ മഴത്തുള്ളികൾ വീഴുമ്പോഴുള്ള മണം, അതിനെയാണ് പെട്രിക്കർ എന്ന് പറയുന്നത്. അതിൻ്റെ തനിത്ത മാസ്മരികതയിൽ മനസ്സു പൂക്കും, തളിർക്കും. നിലാവിന് പാലപ്പൂവുകളുടെ മണമാണോ അതോ പിച്ചകപ്പൂക്കളുടെ മണമോ? പൂക്കളുടെ മണമല്ല നിലാവിന്, നീല നിലാവിന് ഇളം മീഞ്ഞിൻ്റെ മണമാണ്, നേർത്ത ലഹരിയുടെ മണം. അപ്പോൾ വെയിലിനോ? വെയിലിൻ്റെ ഓരോരോ ഭാവങ്ങൾക്ക് ഓരോരോ മണമാണ്. ഇളവെയിലിന് കരിക്കിൻ്റെ മണമാണെങ്കിൽ ഉച്ചവെയിലിന് വലിയ പാറക്കെട്ടുകളുടെ മണമാണ്. പോക്കുവെയിലിൻ്റെ മണം പക്ഷെ വേറൊന്നാണ്, ലൈലാകത്തിൻ്റെ മണമാണതിന്. വെയിൽ മണക്കുന്നതും നിലാവ് സൗഗന്ധികമാർന്ന് ചകോരങ്ങളെ തേടുന്നതുമെല്ലാം അച്ഛനെങ്ങനെ അറിയാം? അതിനുത്തരം ഞാൻ എങ്ങനെയാണമ്മോ നിന്നോട് പറയുക? ഇനി നിർബന്ധിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, അച്ഛന് കാളിദാസനെ അറിയാം. വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ നിലാവ് പൂക്കുന്നതും രാത്രി മായുന്നതും ഇളവയിൽ മാൻകിടാവോടത്ത് സല്ലപിക്കുന്നതും പോക്കുവയിൽ ലൈലാകങ്ങളോടിണ ചേരുന്നതും ആ വാഗ്രാജവിലാസ ചക്രവർത്തി എഴുതി പിടിപ്പിച്ചിടുന്നു. എന്നാലും ഹൃദയാകർഷകമായി എന്നെ തൊട്ടുണർത്തുന്ന ഗന്ധം ദാമ്പത്യത്തിൻ്റെ സുഗന്ധം തന്നെയല്ലേ? പ്രണയത്തിൻ്റെ അന്യൂനമായ ആ മാസ്മരിക ഗന്ധത്തേക്കാൾ ഈ ഭൂതലത്തിൽ എൻ്റെ മനസ്സിനെ പ്രാണഹർഷമാക്കുന്ന മറ്റേത് ഗന്ധമാണുള്ളത്? വിഷ്ണു രമയ്ക്ക്, നിശയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ എന്ന പോലെ പ്രിയ സൈന്ധവമേ, നിന്നിലടിയുമ്പോഴുന്മത്തമായി ഉയർന്നു പൊന്തുമേ സുഗന്ധം, ഇഷ്ടം, അത്രമേലിഷ്ടം.

കളിയടയ്ക്ക് കഴിച്ച് കുറെ കഴിയുമ്പോൾ നാവിലൊരു രുചി വരും. കുട്ടിക്കാലത്തെ അനുഭവിച്ച ഒരു രുചി. ഇന്നിപ്പോൾ കളിയടയ്ക്ക കഴിച്ചിട്ട് നാളേറെയാകുന്നു. എന്നാലും ആ രുചി നാവിൽ നിന്നറ്റുപോയിട്ടില്ല. ഒരു ശിവരാത്രിയുടെ ഓർമ്മയ്ക്ക് എന്ന പേരിൽ ഒരു കഥ എഴുതാൻ തന്നാൽ ആദ്യം എഴുതുക കളിയടക്കയെക്കുറിച്ച് തന്നെ. ശിവരാത്രി കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പോക്കറ്റിൽ കളിയടക്കയുണ്ടാവും. ചുമ്മാ ചവച്ച് നടക്കാൻ ഒരു രസം. കുട്ടിക്കാലത്തെ രുചികളിൽ പിന്നെ ഓർമ്മ മിൽക്ക് ബാറിലെ മോദകമാണ്. സ്കൂളിന് പുറത്ത് നേരെ എതിരെ മിൽക്ക് ബാറും തൊട്ടടുത്ത് ഉദയ ബേക്കറിയും. ഇടയ്ക്കിടെ അവിടെ പോയി ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്കേ ഉള്ളൂ, കുട്ടികൾക്കില്ല. ഇനി സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കലും ഒരു ചായ വാങ്ങി കുടിക്കാനുള്ള നയാ പൈസ കയ്യിൽ കാണുകയുമില്ല. മിൽക്ക് ബാറിൽ നിന്ന് ആദ്യമായി മോദകം വാങ്ങിത്തരുന്നത് പോലീസ് കുട്ടനാണ്. അതുകൊണ്ടാവുമോ ഇന്നും അവനെ കാണുമ്പോൾ നാവിൽ മോദകം രുചിക്കുന്നത്. ഒരിക്കൽ ഞാനത് സുരേഷ് ബാബുവിനോട് പറഞ്ഞു. പോലീസ് കുട്ടൻ ഒരു സുഖിയനായതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. മോദകത്തിന് ആരാവും സുഖിയൻ എന്ന് പേരിട്ടത്? അതോ മറ്റേതെങ്കിലും പേര് പറഞ്ഞു പറഞ്ഞ് സുഖിയൻ എന്നായതായിരിക്കുമോ? ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങൾ. ചാരായത്തിന്റെ രുചിയായിരുന്നു ജമിനിക്കിഷ്ടം. ആ രുചിയാണ് അയാളെ കൊണ്ടുപോയതും. ചായയുടെ രുചിയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചേട്ടൻ പറയും. ചായ സൗഹൃദത്തിൻ്റെതാണത്രേ, ഊഷ്മളമായ ബന്ധങ്ങളുടേതാണത്രേ. സദാ ഏലം ചവച്ചു നടക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ രുചി അവന് ലഹരിയായിരുന്നു. എത്ര മധുരമുള്ളതാണെങ്കിലും തേനിൻ്റെ രുചി തുടരുവാൻ വയ്യ. അമൃതിനെന്തായിരിക്കും രുചി? ദേവന്മാർക്ക് അറിയുമായിരിക്കും, അവർക്കല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല. അമൃത് കട്ടുകുടിച്ച അസുരന്മാർ ആരെങ്കിലും ഉണ്ടാവുമോ? കട്ടുകുടിച്ചാൽ രുചി കൂടുമെന്നാണ് മാധവിയമ്മയുടെ പ്രമാണം. സത്യത്തിൽ അമൃത് കട്ടുകുടിച്ചത് ദേവന്മാരാണത്രേ. അസുരന്മാർക്ക് കിട്ടേണ്ടതായ അമൃത് ദേവന്മാർ സൂത്രത്തിൽ തട്ടിയെടുക്കുകയായിരുന്നു. കഥയിൽ അങ്ങനെ എന്തെല്ലാം പറയാം, എങ്ങനെയെല്ലാം മാറ്റം വരുത്താം. കഥ തന്നെ മാറ്റങ്ങളുടേതാണ്, രുചിക്കൂട്ടുകളുടേതാണ്. കഥകളുടെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. രുചിയിലെക്കാലവും നാവിൽ തങ്ങി നിൽക്കുന്നത് അമ്മയുണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരിയുടെ രുചി തന്നെയാണ്, മറക്കാനാവാത്ത രുചി. ഭാസ്കരൻ മാമ നല്ല അവിയലുണ്ടാക്കും, എണ്ണ തോരാത്ത അവിയൽ, നല്ല കായ ചേർത്ത അവിയൽ. ഓരോ കഷ്ണങ്ങളായി എടുത്തു കഴിക്കാൻ തോന്നും. ഓരോന്നിൻ്റെ രുചിയും ഒന്ന് വേറെ തന്നെ. എണ്ണ വഴറ്റിയ വഴുതിനയുടെ കഷ്ണങ്ങൾ അവിയലിൽ അലുവക്കഷ്ണം പോലെ കിടക്കും. ചെനക്കലിൽ വർഗീസേട്ടൻ്റെ കവിതാ ഹോട്ടലിൽ നിന്ന് സാമ്പാർ കഴിച്ചിട്ടുണ്ട്. പൊറോട്ടയും സാമ്പാറുമാണ് അവിടുത്തെ സവിശേഷത. ബീഫും ചിക്കനുമൊക്കെ ഉണ്ടായിരുന്നതാണ്. ആരും വാങ്ങാതെ വന്നപ്പോൾ അത് നിർത്തി. വാങ്ങാത്തതിന് കാരണം സാമ്പാറായിരുന്നു. അത്രയും നല്ല സാമ്പാർ ഒഴിവാക്കി ബീഫും ചിക്കനും കഴിക്കാൻ ചെനക്കലുകാർക്ക് കഴിയുമായിരുന്നില്ല. നാവിൽ നിന്നും മാറാതെ നിൽക്കുന്ന രുചി ഇടിച്ചമ്മന്തിയുടെ രുചിയാണ്. പുളിയും എരിവും ഉപ്പും സമാസമും ചേർന്ന് രുചിയുടെ ഒരു കളിവിളയാട്ടം. ഇഡലിയോട് ചേർത്തും ദോശയോട് ചേർത്തും ഇടിച്ചമ്മന്തി കഴിക്കാം. ചോറിനും അത് കറിയാണ്. അമ്മ ഇടിച്ചുണ്ടാക്കിയ ഇടിച്ചമ്മന്തിയുടെ രുചി അത് വേറൊരിടത്തു നിന്നും കിട്ടിയിട്ടില്ല തന്നെ. കട്ടച്ചക്കുഴിയിലെ ചിക്കൻ രുചിയുടെ രാസസമോഹനതയുണർത്തുന്നു. ജ്യോതി ഉണ്ടാക്കി തന്നിരുന്ന ചായ, കമ്പനിമുക്കിൽ ജോണി ഉണ്ടാക്കുന്ന ചായ, കരകുളത്ത് കൂട്ടപ്പൂ തട്ടുകടയിലെ മുട്ട ബജി, പിന്നെ രവിയേട്ടൻ ഉണ്ടാക്കുന്ന വാഴക്കപ്പം. രുചി നാവിൽ നിന്ന് പോവില്ല. എന്നാലും എന്തൊക്കെ പൊരിച്ചതും വറുത്തതും തിന്നാലും അവധിക്കാലങ്ങളിൽ വീട്ടിൽ നിന്നപ്പോൾ പകൽ 11 മണിനേരത്ത് കാന്താരിമുളകും പച്ചമാങ്ങ അച്ചാറും ചേർത്ത് കഴിച്ച പഴങ്കഞ്ഞിയുടെ ആ രുചി ഇഷ്ടം, അത്രമേലിഷ്ടം.

ആകാശത്തിന്റെ അപാരതകളിൽ എവിടെയോ ഉണ്ടെന്ന് കേൾക്കുന്ന സർവസുഖസമ്പന്നമായ സ്വർഗം എനിക്ക് വേണ്ട. ഗന്ധർവന്മാരും കിന്നരന്മാരും വീണമീട്ടിപ്പാടുന്ന സുഖലോകങ്ങളും എനിക്ക് വേണ്ട. വർണ്ണപ്പൊട്ടുകൾ വാരിവിതറുന്ന വസന്തത്തിന്റെ പൂക്കാലമൊന്നും വേണ്ട. അവയുടെ ആത്മാവിൽ ചേക്കേറുന്ന തലങ്ങളൊന്നും വേണ്ട. മഴവിൽ കൊടികൾ സംജാതമാകുന്ന മഴയുടെ ഈറ്റില്ലമായ മേഘലോകങ്ങളും എനിക്ക് വേണ്ട. പകരം മുട്ടച്ചിക്കുന്നിൻ്റെ മുകൾ തട്ടും സുഖീയനും പഴങ്കഞ്ഞിയും തരുന്ന രുചിയും പുല്ലാങ്കുഴലിൻ്റെ മിടിപ്പുകളും നാടിൻ്റെ മണവുമൊന്നും എന്നിൽ നിന്ന് അടർത്തി മാറ്റാതിരുന്നാൽ മാത്രം മതി. ഈ മണ്ണിൻ്റെ ഹൃദയത്തോട് എൻ്റെ ആത്മാവ് അലിഞ്ഞു കിടക്കുന്നത് കാണുക. ഈ നാടിൻ്റെ ആത്മാവിൽ എൻ്റെ രക്തം പൊടിഞ്ഞു കിടക്കുന്നതും കാണുക. ഇവിടുത്തെ ഇലഞ്ഞി മരത്തിൻ്റെ കാറ്റിൽ എൻ്റെ മണം, മുളങ്കാടുകളിൽ എൻ്റെ സ്വരം. ഈ സ്വർഗം ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ വയ്യ. എങ്ങും പോയാൽ ഞാൻ ഈ പാട്ടുകൾ കേൾക്കുന്നതെങ്ങനെ? ഈ മുറി, ഈ പുസ്തകങ്ങൾ, എൻ്റെ റേഡിയോ, അലസമായി വാരി വലിച്ചിട്ടിരിക്കുന്ന പല നിറം പോന്ന പേനകൾ, പിന്നെ നീ. ഇതൊക്കെ ഉപേക്ഷിച്ച് എനിക്കെങ്ങും പോവാൻ വയ്യ. കാരണം ഈ മണ്ണ് ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീ രാത്രി.
2: സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. ഭൂമി മലയാളത്തിലുള്ള സർവമാന ഭർത്താക്കന്മാരോടുമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ സുഖതമീ രാത്രി ആരംഭിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലെ പ്രണയിനിയെ തൊട്ടറിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അവകാശിയുടെ അധികാരം മാറ്റിവെച്ച് അവളുടെ ഹൃദയമറിഞ്ഞ ഒരു കൂട്ടുകാരനാവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെങ്കിലും? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയം കൈവെള്ളയിലുണ്ടായിട്ടും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യരെന്നേ നിങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ. അല്ലാതെ വേറൊരു വിശേഷണവും നിങ്ങൾക്ക് ചേരില്ല. കുറച്ചുകൂടി പറയാനുണ്ട്.

0: ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓടുന്നതിനിടയിൽ സമയമില്ലാതായിപ്പോയി എന്ന സ്ഥിരം പല്ലവിയാണോ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പറയാൻ പോകുന്നത്? അങ്ങനെ പറയാനാണ് നാവിൽ വരുന്നതെങ്കിൽ
1: വേണ്ട,
0: പറയണ്ട. അതുമാത്രമല്ല, നിങ്ങൾ തിരുത്താൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ 24 മണിക്കൂറിൻ്റെ മുൻഗണനാ പട്ടികയിലില്ലെങ്കിലും അതിൻ്റെ ഓരത്തെവിടെയെങ്കിലും അവളെ ചേർത്ത് വയ്ക്കാൻ മറന്നുപോകരുത്. നട്ടപ്പാതിരയ്ക്ക് ഞെട്ടി ഉണർന്ന് ഒരിക്കൽ നിങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്ന നിലാവ് കാണണം എന്ന അവളുടെ ആഗ്രഹത്തെ വട്ടന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈകൊണ്ടുരുട്ടി നൽകുന്ന ഒരുരുള ചോറിനോടുള്ള ആഗ്രഹത്തെ പൈങ്കിളി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിൽ, ആൾക്കൂട്ടത്തിൽ പെട്ടുപോകുമ്പോഴൊക്കെയും നിങ്ങളുടെ വിരൽത്തുമ്പിൻ്റെ സുരക്ഷിതത്വത്തിൽ അച്ഛനെ കണ്ടെടുക്കുന്ന മകളെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഓരോ ധനുമാസ തിരുവാതിരയ്ക്കും ഊഞ്ഞാലിടാൻ പറയുന്ന അവളെ പിന്നെ കൊച്ചുകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, വെറുതെ നിങ്ങളുടെ കൈകോർത്ത് നടക്കാൻ കൊതിച്ച വൈകുന്നേരങ്ങളെ നാട്ടുകാർ എന്ത് കരുതുമെന്നോർത്ത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾക്ക് കാതോർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവളുടെ കുഞ്ഞു പരിഭവങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് നെറുകയിൽ വാത്സല്യത്തോടെ ഒരുമ്മ കൊടുത്ത് പോട്ടെ സാരമില്ലെന്ന് പറയുന്ന ഒരു സഹോദരനാവാൻ മറന്നു തുടങ്ങിയെങ്കിൽ, ഓർക്കുക, നിങ്ങൾ നല്ലൊരു പ്രണയകാലത്തെ വെറുതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി ഇനിയും പറയാനുണ്ട് ഭൂമി മലയാളത്തിലെ എല്ലാ ഭർത്താക്കളും.

കൂടുതലൊന്നും വേണ്ടതില്ല. നിങ്ങളവളെ ഒന്നറിഞ്ഞു തുടങ്ങിയാൽ മതി. ആവോളം നിങ്ങളിൽ തളിർക്കാൻ കഴിയുന്ന മറ്റൊരു വസന്തമില്ല. നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും പൂർണ്ണമായും അവളുടെ പ്രണയത്തെ കണ്ടെടുക്കാനും കഴിയില്ല. ഇതുവരെ ഇല്ലെങ്കിൽ ഇനി മുതൽ അവളുടെ പ്രണയത്തിനൊപ്പം ഒന്ന് കൂട്ടു നടക്കുക. അവളിലെ കളിക്കൂട്ടുകാരിക്ക് ഒന്ന് വെറുതെ കൂട്ടിരിക്കുക. നാളത്തെ സായാഹ്നങ്ങളെ അവളാൽ നെയ്തെടുക്കുക. നിങ്ങൾ മറന്നു തുടങ്ങിയ നിങ്ങളിലെ കാമുകനെ

നാടായ നാടെല്ലാം കണ്ടുവന്നാകിലും വീടായ വീടാണ് വലിയ ലോകം എന്നു പറഞ്ഞത് ആരാണെന്നറിയുമോ? ഒളപ്പമണ്ണ എന്ന കവിയാണ്. എത്ര ലളിതമായ വാക്കുകൾ അല്ലേ! നാടായ നാടെല്ലാം കണ്ടുവന്നാകിലും വീടായ വീടാണ് വലിയ ലോകം.

സാമൂഹിക മാധ്യമത്തിൽ ഭഗത്രി സുമൻ്റെ വാക്കുകൾ ഞാൻ വായിക്കുന്നു. വരാനിരിക്കുന്ന സൂര്യോദയങ്ങളെ, നിങ്ങളെ ഞാൻ പ്രണയിക്കുന്നു. മഴയായും മഞ്ഞായും വെയിലായും കാറ്റായും വന്ന് നിങ്ങളെന്നെ പുൽകുക. അന്ത്യത്തിരി കത്തുന്ന സായന്തനത്തിൽ നാമം ജപിച്ച് നിലാവ് ചോദിച്ചു, എന്തേ പോക്കുവെയിലിനിത്ര മൗനം? നൂപുരം ശബ്ദിച്ച് കഥകടച്ചപ്പോൾ മറുപടി, കാത്തിരിപ്പിന് മൗനത്തെക്കാൾ മനോഹരമായ മറ്റെന്തു ഭാഷയുണ്ട്? കൊള്ളാം, നല്ല വരികൾ. സാമൂഹിക മാധ്യമം.

ആയിരക്കണക്കിന് ഭാഷയുള്ള ഈ ലോകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷയാണ് പുഞ്ചിരി. ഓരോ പുഞ്ചിരിയും ഓരോ പൂക്കളാണ്, സ്നേഹത്തിൻ്റെ വസന്തോദ്യാനത്തിൽ വിരിയുന്ന പൂക്കൾ. ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ തീരാവുന്നവയാണ് പല പ്രശ്നങ്ങളും എന്ന് മറന്നു പോകരുത്. പക്ഷേ ചിരിച്ചുകൊണ്ട് പറയാൻ നമ്മുടെ ഈഗോ അനുവദിക്കുന്നില്ല, അല്ലേ? ഈഗോ മാറ്റിവെക്കും. ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ എത്രയോ പ്രശ്നങ്ങൾ.

ദത്തെടുത്തു പണ്ടു നീയൊരനാഥനെ, ഉച്ചത്തെരുവിൽ അലഞ്ഞൊരേകാകയെ. പിന്നീടു തിന്ന ചോറൊക്കെയും നീ തന്നെ, പിന്നെ കുടിച്ച നീരൊക്കെയും നീ തന്നെ, പിന്നെ കിടന്ന വീടൊക്കെയും നീ തന്നെ. നിന്നിലേ രാഗാതി രോഗവിമുക്തിയും, നിന്നിലേ നിത്യം ജനിച്ചു ജീവിപ്പതും, നിന്നിലാകട്ടെ എന്നെ അന്ത്യവിശ്രാന്തിയും. ഈ അടുത്ത കാലത്താണ് വായിച്ചത്, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത.

എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെ വിനിയോഗിക്കും. ഒരു വലിയ സന്ദേശമാണത്. ചെറുപ്പക്കാരാണ് ഈ സന്ദേശം ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടത്. ആരുടെയൊക്കെയോ നിലനിൽപ്പിന് വേണ്ടിയുള്ള കൂട്ടത്തിൽ ഒരണിയായി മാറണോ, അതോ സ്വന്തം കഴിവിൽ പരമാവധി ഉയർന്ന് സ്വയം ബഹുമാനം തോന്നുന്ന തരത്തിൽ പ്രൊഫഷണലാകണം എന്ന് ചെറുപ്പക്കാർ ചിന്തിച്ചേ തീരും.

സംതൃപ്തി ദരിദ്രനെ ധനികനാക്കുന്നു, അസംതൃപ്തി ധനികനെ ദരിദ്രനാക്കുന്നു. കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവർക്കേ ജീവിതത്തിൽ സമാധാനം കിട്ടൂ. ശരിയാണ്, പക്ഷെ കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തി ഇനി മതി എന്ന് പറഞ്ഞ് എല്ലാവരും ഇരുന്നെങ്കിൽ ഈ ലോകം ഇത്ര കണ്ട് വികസിക്കുമായിരുന്നു. എത്രയോ പരീക്ഷണങ്ങൾ, അതിലേറെ നിരീക്ഷണങ്ങൾ. അങ്ങനെ കിട്ടിയത് വച്ച് തൃപ്തിപ്പെടാതെ പിന്നെയും പിന്നെയും പരീക്ഷിച്ചതുകൊണ്ടാണ് പലതും ഈ ലോകത്തിന് കരഗതമായത്. 10 വരെ പഠിച്ചു, തൃപ്തിയായി, ഇനി മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അപ്പോൾ ചില തത്വശാസ്ത്രങ്ങൾ അവ തിരുത്തപ്പെടുക തന്നെ വേണം.

നിലവിലിരിക്കുന്ന ഭാഷ പോരാ, ഉള്ളിലെ ആശയങ്ങളെ അവതരിപ്പിക്കാൻ എന്ന് വന്നപ്പോൾ എഴുത്ത് നിർത്തിയവരാണ് ഫ്രഞ്ച് കവികളായ ലാംബോ മല്ലാർമെ തുടങ്ങിയവർ. നിലവിലിരിക്കുന്ന പലതും പോരാ എന്ന് തോന്നുന്നത് തെറ്റല്ല. അങ്ങനെ പറഞ്ഞാൽ ഉടൻ ചോദിക്കുന്നത് പിന്നെ വേറെന്താണ് വേണ്ടത് എന്നാണ്. നാലു പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുന്നു, നാലു പേരും പോരാ എന്ന് വന്നാൽ എന്തു ചെയ്യും? വിലയിരുത്താനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. വിലയിരുത്തപ്പെടുമ്പോൾ വില കുറഞ്ഞതാണെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും.

സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, കർമ്മനിരതരാകാം, ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം, ജീവിതം ആസ്വാദ്യകരമാക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം.